0: ശുഭദിന ചിന്തകൾ.
1: നാം എത്തിപ്പെട്ടിരിക്കുന്ന വർത്തമാനകാലാവസ്ഥയെക്കുറിച്ച് പിന്തിരിഞ്ഞു നോക്കിയാൽ വളരെ രസകരമായ പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് തന്നെ അത്ഭുതമായി തോന്നും, എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു വന്നതെന്ന്. ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്കൊട്ടും ആത്മവിശ്വാസമില്ലാതെ നാം തകർന്നു പോകുമെന്ന് ചിന്തിച്ചത്? നിസാരപ്പെട്ട രോഗത്തിന്റെ സമയം മുതൽ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ, ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ വന്ന സമയങ്ങളിൽ, പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കാതെ വന്നപ്പോൾ, ചിലപ്പോൾ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിച്ചപ്പോഴൊക്കെ നാം ഓർത്തു നമ്മുടെ ജീവിതമാകെ തീർന്നു എന്ന്. പക്ഷെ അവിടെയൊന്നും തീർന്നില്ല. നാം പിന്നീടും മുന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും പുതിയ പുതിയ സന്തോഷങ്ങളുടെ മേച്ചിൽപ്പുറം നാം കണ്ടെത്തി. വേദനകളെ നാം മറക്കാൻ പഠിച്ചു, പരിശീലിച്ചു. അതൊക്കെ മനുഷ്യ ജീവിതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്തു കളഞ്ഞ ഒരാളുണ്ടാവും. യഥാർത്ഥത്തിൽ അയാളാകും നമ്മുടെ ജീവിതത്തിന് ഇത്ര ലക്ഷ്യബോധം നൽകിയത്. ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു മുഖമുണ്ട്. എന്നെ അപമാനിച്ച, എന്നെ തകർത്തു കളയാൻ ശ്രമിച്ച ഒരാളുടെ മുഖം. ചിലപ്പോൾ ഒന്നിലധികം മുഖങ്ങളുണ്ടാവും, നിങ്ങളുടെയും മനസ്സിലുണ്ടാവും. പിന്നീട് അയാളോട് ഒരു വെറുപ്പുമില്ലാതെ നമ്മെ തേടി അയാൾ വന്നതും അയാളെ നമുക്ക് സഹായിക്കാനായതുമൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും മാനവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ആ നിമിഷങ്ങളിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരല്പം മതിപ്പ് തോന്നിപ്പോകുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. അത്രയേറെ വേദനിപ്പിച്ച ആൾ നമുക്ക് നൽകിയ വേദനയിൽ നിന്ന് നാം കരുത്തനായി വന്നപ്പോൾ, അയാളെ സഹായിക്കാൻ അവസരം വന്നപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് അയാളോടൊപ്പം അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ്, നിങ്ങൾ പഠിച്ച പാഠങ്ങളുടെ ഗുണഫലം തന്നെയാണ്. അത് മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: വരെ കേരള നിലയങ്ങൾ ശ്രോതാക്കളിലെത്തിക്കും.
1: കോഴിക്കോട് ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിൽ ആളുകൾ കൂട്ടം ചേരുന്നത് വിലക്കി ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് ഉത്തരവിറക്കി. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 163-ാം വകുപ്പ് പ്രകാരമാണ് നടപടി. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിലാണ് നിരോധന ഉത്തരവ്. എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കളമശ്ശേരി കുസാറ്റ്, ആലുവ യുസി കോളേജ്, കോതമംഗലം എംഎ കോളേജ് എന്നിവയ്ക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. പശ്ചിമ ബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഈ മാസം 21-ന് മണ്ഡലത്തിലെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും പുതിയ വോട്ടെടുപ്പ് നടത്തും. 24-ന് വോട്ടെണ്ണം. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മണ്ഡലത്തിൽ വൻതോതിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളും അട്ടിമറിയും ഉണ്ടായെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കമ്മീഷൻ അറിയിച്ചു. രണ്ടാംഘട്ടത്തിൽ ഏപ്രിൽ 29-നായിരുന്നു ഫാൽത്തയിലെ വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്തിയതിനു പുറമെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തതായി നിരീക്ഷകർ കമ്മീഷനെ അറിയിച്ചിരുന്നു. ഇന്നലെ റീപോളിംഗ് നടത്തിയ രണ്ട് മണ്ഡലങ്ങളിലെ 15 ബൂത്തുകളിൽ 90%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ നരേന്ദ്രമോദി ഗവൺമെന്റ് പുലർത്തുന്ന അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും നിർണായക നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യൻ സേനാ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യൻ സൈനികർ അസാമാന്യ ധീരതയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രകടിപ്പിച്ചത്. ന്യൂഡൽഹിയിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ശൌര്യ സന്ധ്യയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 ഏപ്രിൽ 22-നുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് മെയ് 7-ന് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. 4 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലെ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിച്ചു. ഇന്ത്യൻ സായുധസേന യുദ്ധമുഖത്തും പ്രതിക്ഷോഭ ഘട്ടങ്ങളിലും ഒരേപോലെ ധൈര്യവും പോരാട്ടവീര്യവും പ്രകടമാക്കുന്നുണ്ടെന്ന് രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലാണ് ജില്ലാ റിസർവ് ഗാർഡിലെ 4 പേർക്ക് അപകടമുണ്ടായത്. ഒരു ഇൻസ്പെക്ടർക്കും 3 കോൺസ്റ്റബിൾമാർക്കുമാണ് ജീവഹാനിയുണ്ടായത്. മേഖലയിൽ കുഴിച്ചിട്ടിരുന്ന മൈനുകൾ നിർവീര്യമാക്കുന്ന ശ്രമത്തിലായിരുന്നു സുരക്ഷാ സൈനികർ. പ്രസാർഭാരതി ചെയർമാനായി പ്രശസ്ത ഗാനരചയിതാവും എഴുത്തുകാരനുമായ പ്രസൂൺ ജോഷിയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ജോഷിയെന്ന് ചെയർമാൻ നിയമനത്തിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. സ്വതന്ത്ര മാധ്യമങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സമാധാനത്തിന്റെ ഭാവി രൂപപ്പെടുത്തൽ, മനുഷ്യാവകാശങ്ങൾ, വികസനം, സുരക്ഷ എന്നിവയ്ക്കായി പത്രസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയാണ് പരീക്ഷ. പരീക്ഷ എഴുതുന്നവർ 1.5 മുൻപ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തുന്നത്. പരീക്ഷാർത്ഥികൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും കരുതണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. വോട്ടർ ഐ ഡി, ആധാർ, റേഷൻ കാർഡ് എന്നിവ ഇതിന് ഉപയോഗിക്കാം. 46,000 ടൺ പാചകവാതകവുമായി MD സർവശക്തി എന്ന മാർഷൽ ദ്വീപ് കപ്പൽ ഹോർമോസ് കടലെടുക്ക് സുരക്ഷിതമായി മറികടന്നു. കപ്പലിലെ 20 ജീവനക്കാരിൽ 18 പേരും ഇന്ത്യക്കാരാണ്. ഈ മാസം 13-ഓടെ കപ്പൽ വിശാഖപട്ടണത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈയിൽ 8-വിക്കറ്റിന് തകർത്തു. ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. 2-ാം മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഈ വർഷത്തെ ICC വനിതാ 2020 ലോകകപ്പ് വനിതാ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ ക്യാപ്റ്റനും സ്മൃതി മന്ധാന വൈസ് ക്യാപ്റ്റനുമാണ്. ഇംഗ്ലണ്ടിൽ June 12 ടൂർണമെന്റ് ആരംഭിക്കുന്നത്. July 5 ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഫൈനൽ മത്സരങ്ങൾ. ഗ്രൂപ്പ് 1-ൽ ഇടം നേടിയ ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 പാകിസ്ഥാനെതിരെയാണ്. 63-ാമത് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. രാവിലെ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. May 6 ചാമ്പ്യൻഷിപ്പ്. പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12-കാരനെ കെട്ടിത്തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പന്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് കോട്ടയം പാലാ ചെറുപുഷ്പം പള്ളി സെമിത്തേരിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാറപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു ഡിജോ കാപ്പന്റെ അന്ത്യം. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കാൻ ഇക്കരെ കൊട്ടിയൂരിൽ ചേർന്ന പ്രക്കോഴത്തിന്റെ തീരുമാനപ്രകാരമാണ് ഉത്സവകാലം നിശ്ചയിച്ചത്. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടത്തും. കേരളത്തിൽ പലയിടങ്ങളിലും ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി സെക്കൻഡിൽ 250 ഖനിയടി വെള്ളം ഭാരതപ്പുഴയിലേക്ക് തുറന്നുവിട്ട സാഹചര്യത്തിൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഭാരതപ്പുഴയിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൃഷിനാശം ഒഴിവാക്കാൻ മുൻകരുതലെടുക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ മലപ്പുറം മുണ്ടേരി വിത്തുൽപാദന കേന്ദ്രത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് തുടങ്ങി. 33 തരം മാങ്ങകൾ ഫാമിൽ ലഭ്യമാണ്. മുണ്ടേരി കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ ഔട്ട്ലെറ്റിൽ നിന്നും ആവശ്യക്കാർക്ക് ഗുണമേന്മയേറിയ മാങ്ങ നേരിട്ട് വാങ്ങാവുന്നതാണ്. കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് മാങ്ങ വിൽപ്പന. പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 തെരുവുനായ കടിച്ചു. പരിക്കേറ്റ 7 തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മലപ്പുറം എടക്കര പുതിയങ്ങാടി ഫുട്ബോൾ മേളയിലെ സംഘർഷത്തോട് ബന്ധപ്പെട്ട് 4 പോത്തുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 28 അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന്റെ അവസാന സെമി മത്സരത്തിനൊടുവിലാണ് കാണികൾ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കിയത്. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള ഭരണം ആർക്കെന്ന് നാളെ അറിയാം. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്രം പുലർത്തുന്ന ദൃഢനിശ്ചയത്തിന്റെയും നടപടികളുടെയും പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂർ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
6: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
7: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: പഴയ പൊന്നുമാറ്റൂർ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിംഗ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ ഹലോ, എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിൻ ഉണ്ണിയും ആർ ജെ ഐശ്വര്യയുമാണ്. ഗൈസ്, അപ്പോൾ എന്താണ് നിതിനെ ഒന്നും മിണ്ടാതിരിക്കുന്ന
1: ഐശ്വര്യ ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. ഐശ്വര്യ ആദ്യമേ എല്ലാം പറയും,
0: പറഞ്ഞങ്ങ് തീർത്തോളാം അല്ലേ. അപ്പോൾ ഗൈസ്, എല്ലാവരും രാവിലെ എന്തൊക്കെയാണ് പരിപാടി? ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നത്, എല്ലാ ദിവസത്തെയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കാനുള്ള ഞായറാഴ്ചയാണ് കിട്ടുന്നത്. പലരും എണീറ്റിട്ട് പോയി
1: ജോലിയും കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഇങ്ങനെ വിശ്രമിച്ചിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോ എഴുന്നേക്കുന്നൊക്കെ.
0: അപ്പൊ ഞായറാഴ്ച ആകുമ്പോ 10 മണിക്കാണ് എണ്ണിക്കലൊരു മസ്റ്റ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ വെളുപ്പിനൊക്കെ എണ്ണിക്കുന്നവർക്ക് 7 മണി 8 മണിയൊക്കെ ആകുമ്പോ എണ്ണിക്കായിരിക്കും.
1: ശീലമുള്ളവർ ഓട്ടോമാറ്റിക്കലി ഇനി ഞായറാഴ്ച ശരിയാരം കടക്കാന്ന് വിചാരിച്ചിരുന്നാലും നമ്മള്
0: നേരത്തെ എഴുന്നേക്കും. അപ്പൊ നമ്മള് എല്ലാവരും ഇന്ന് ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എണ്ണീറ്റൊക്കെ വരുന്നതായിരിക്കും, ചിലപ്പോൾ എല്ലാവരും കിടക്കപ്പായെന്നായിരിക്കും നമ്മുടെ ഒരു വോയിസ് ഒക്കെ കേൾക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക നല്ലൊരു ഞായറാഴ്ച ആട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്കിലേക്ക് കടന്നാലോ
1: നിതിൻ.
0: അപ്പോൾ അതായത് നമുക്ക് നിതിന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണോ?
1: ഞാൻ ഒരു അതിനു മുമ്പ് ഞാനൊരു കഥ പറയാവേ. അതായത് ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എൻ്റെ കൂടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെ. അപ്പോൾ തുടങ്ങി നമുക്ക് ഫുഡ് നമ്മൾ തന്നെയായിരുന്നു വെക്കുന്നത്. അപ്പം ഒരു ഞായറാഴ്ച ഇതേപോലെ നമ്മളെല്ലാവരും ലീവാണ്, വീക്ക് ഓഫാണ്. അപ്പം നമ്മൾ ഇതേപോലെ എല്ലാവർക്കും ഫുഡ് രാവിലത്തെ കാപ്പി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വെക്കിങ്ങനെ ഓരോരുത്തർ മാറി മാറിയാണ് വെക്കുന്നത് ഒരു ഞായറാഴ്ച. അപ്പോൾ എന്നാൽ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു, എല്ലാവരും റെസ്റ്റ് എടുത്തു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതേപോലെ എല്ലാവരും കൂടെ ഫുഡുണ്ടാക്കി. ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഈ പാചകം എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയത്തുമില്ല, ഏഴയിലത്തെ കൂടി പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ എന്തായാലും നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ, അമ്മമാരെ എന്ത് കൊടുത്താലും തിന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയത് കുളമായിട്ട്
0: ഉപ്പുമാവ്. കെറ്റിലാണല്ലോ നമ്മുടെ അന്നത്തെ ഒരു,
1: അല്ലല്ല കെറ്റിലല്ല, നമ്മൾ പാത്രമൊക്കെ വാങ്ങിച്ചു അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വാങ്ങിച്ചു. അപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി. സംഭവം ഇത് വെള്ളം ചൂടായിട്ട് വേണം നമ്മൾ പതുക്കെ പതുക്കെ വേണം ഈ പൊടിയിടാൻ. ഇതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് തിളപ്പിച്ചു. ഈ സാധനം വെല്ലില്ലെന്ന്, സാധനം വേവാതെ ഇങ്ങനെ ഉണ്ട ഉണ്ടായിട്ട് കിടന്നു. എല്ലാ ചുമ്മാരും ഉണർന്നു വന്നപ്പോ ഞാൻ ഈ സാധനമായിട്ട് ഇങ്ങനെ നിൽക്കുക.
0: എന്ത് ഉണ്ടായിരുന്നു
1: കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ പോസ്റ്റർ ഒട്ടിക്കാണ്ട് പോവാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വേണ്ടി ഞാൻ അമ്മമാർക്ക് വേണ്ടി മുട്ടയൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, ഉപ്പുമാവ് കുളമായാലും കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പിന്നെ ഉള്ളിക്കറിയൊക്കെ ഉണ്ട്, കറി ഞാൻ ഉണ്ടാക്കും കേട്ടോ, ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി ഇമാർക്ക് കൊടുത്തു. പക്ഷെ ഇമാരത് കഴിച്ചു കേട്ടോ, ഇമാരെ കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു. കാരണം ഇത്
0: വേവാതെ തേയിലുള്ള ഉണ്ടയും കൂടെ കഴിച്ചു തീർത്തു. അപ്പൊ ഗൈസ്, അതാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നതും ഇതാണ് കേട്ടോ. അതായത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുളമായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ആ ഒരു ഫുഡ് ഐറ്റംസിന്റെ കുറച്ച് രസകരമായിട്ടുള്ള, ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കുളമാവുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിക്കുമ്പോൾ വളരെയധികം രസമായിട്ട് തോന്നാറുണ്ടല്ലോ. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളോട് വിളിച്ച് പങ്കുവെക്കോട്ടോ. 9544-7900 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് പറയേണ്ടത്. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. ഗൈസ്, ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: യേഴ്സ് കമ്മിങ് ബാക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ നിതിൻ ഉണ്ണിയും ആർ ജെ ഐശ്വര്യയാണ്. ഗൈസ്,
1: ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധന ജംഗമ വസ്തുക്കളും ഐശ്വര്യ തള്ളിയിടുകയാണ്
0: ഗൈസ്. അപ്പൊ അത് കൈ തട്ടി താഴെ പോകുന്നതാണ് ഗൈസ്. അപ്പോ വിഷയത്തിൽ നിന്നും താങ്കൾ തെന്നി മാറുന്നു ഗൈസ്. അപ്പോ നമ്മുടെ വിഷയം എന്താണ് നിതിനെ?
1: വിഷയം നമ്മൾ ആദ്യമായിട്ടല്ല, നമ്മൾ പാചകിച്ചിട്ട് കുളമായി പോയ ഒരു
0: പാചകിച്ചിട്ടോ
1: പാചകിച്ചിട്ടെന്ന
0: ഒരു വർത്താനം ഉണ്ടോ?
1: അങ്ങനെ പറയത്തില്ലേ, പാചകം ചെയ്തിട്ട്
0: പാചകിച്ചിട്ടൊന്നുമില്ല കേട്ടോ.
1: പാചകം ചെയ്തിട്ട് കുളമായി പോയ ഒരു വിഭവത്തെ കുറിച്ച് പറയും. വിഭവം
0: അപ്പൊ ഉണ്ടായ രസകരമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മളെ എല്ലാ ഫുഡുകളും നല്ല രീതിക്കൊക്കെ ഉണ്ടാക്കും. അല്ല, ഈ അടുക്കളയിൽ എപ്പോഴും നല്ല നല്ല മണങ്ങളും മാത്രമൊന്നും അല്ലല്ലോ. ഇച്ചിരി അല്ലറത്തില്ലാറ കരിയലും പുകയിലും ഒക്കെ ഉണ്ടായില്ലല്ലേ. ഒരു ജിങ്കാലാല
1: ഉണ്ടാവത്തുള്ളൂ.
0: ആ ജിങ്കാലയുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു വിശേഷങ്ങൾ, അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വിളിച്ച് പങ്കുവയ്ക്കൂ കേട്ടോ. വിളിക്കണ നമ്പർ പറഞ്ഞു കൊടുക്കും.
1: 9544709912. വേഗം വിളിക്കൂ, എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ.
0: അതെ അതെ. അപ്പോൾ ഈ അതെ അതെ എനിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വിഭവം ഇങ്ങനെ ഉണ്ടാക്കി കൊളവാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് എന്താണെന്ന് അറിയോ? നമുക്ക് ഈ യൂട്യൂബുകളിൽ നല്ല അതിമനോഹരമായിട്ടുള്ള കുറേ അധികം ഡിഷസ് കണ്ടതിന് ശേഷം അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിതിൻ?
1: സോയാബീൻ, സോയാ ചങ്ക്സ് ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ അത് വഴിയാ
0: പഠിച്ചു. പക്ഷെ കുളമായിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് എന്തിനെ കുറിച്ചും എനിക്ക് പറയാൻ വാചാലമായി പറയാനുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് ഇത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കത്തില്ല, ഈ ഓറിയോ കേക്ക് എന്ന് പറഞ്ഞ ഓറിയോ കേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് ഞങ്ങൾ ഓറിയോ കേക്ക് ഉണ്ടാക്കിയ ഒരു കഥയാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കസിൻസ് എല്ലാരും ഉണ്ട്, ഞാനുണ്ട്, എന്റെ
1: ചേട്ടനുണ്ട്. അലർട്ട് കൊടുക്കട്ടെ, അതായത് ഐശ്വര്യ ഇങ്ങോട്ടാണ് കൊണ്ടുവരണ്ട കേട്ടോ.
0: ഇല്ലല്ല, ഞാനതിന് ഉണ്ടാക്കുന്നില്ലല്ലോ. ഇപ്പൊ കാര്യം ആരെങ്കിലും ഉണ്ടാക്കും, നമ്മളത് പോയി കഴിക്കും, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് പറയാണെങ്കിൽ കുറ്റം
1: പറയാം. ഐശ്വര്യ
0: ഇല്ല ഗൈസ്. അപ്പൊ ഞാൻ അങ്ങനൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല. ഇടയ്ക്കിരിക്കുമ്പോ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കാതെ ഉള്ളു. അപ്പോ ആരും പൊങ്കാലയിടാൻ വരരുത്. അപ്പൊ ഉണ്ടാക്കുന്നെല്ലാം കുളമായിപ്പോ, അതാണ് മെയിന്. അപ്പൊ പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുക. അപ്പൊ നമ്മൾ ഓറിയോ കേക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സമയം എനിക്കൊന്നും കൊറോണ സമയം കണ്ടായിരുന്നോ? ആണോ? അതോ അത് കഴിഞ്ഞ ഒരു സമയമാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല.
1: അല്ല,
0: ഓറിയോ കേക്ക് ട്രെൻഡിങ് ആയിരുന്ന സമയം കൊറോണ ടൈമാണോ?
1: അത് കഴിഞ്ഞാന്ന് തോന്നുന്നു.
0: ആണ്, എന്തായാലും നമ്മള് പിള്ളേരെല്ലാം വീട്ടിലിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എല്ലാ അണ്ണം കൂടെ, ഒരുപാട് കസിൻസ് ഉണ്ട്, എല്ലാ അണ്ണം കൂടെ നമുക്ക് ഓറിയോടെ ബിസ്ക്കറ്റ് അഞ്ചാറ് പാക്കറ്റ് ഒക്കെ അങ്ങ് മേടിച്ച് ക്രീം സെപ്പറേറ്റ് ആക്കി മറ്റേതെല്ലാം സെപ്പറേറ്റ് ആക്കി പൊടിച്ച് അപ്പൊ നമ്മളതിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ
1: വേണ്ടി.
0: അല്ല, യൂട്യൂബിൽ ഇടാനല്ല, നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി, നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ വേണ്ടി നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പൊടിക്കുന്നു, മറ്റേ സാധനം ഇട്ട് പൊടിക്കുന്നു, അരയ്ക്കുന്നു, സെപ്പറേറ്റ് ക്രീമൊക്കെ മാറ്റി വെച്ചേക്കുക. അതിന് ഞങ്ങളുടെ ചേട്ടൻ്റെ അടുത്തറിയോ, വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വിപ്പിംഗ് ക്രീം മേടിച്ചില്ല. നമുക്ക് എന്തിനാ വിപ്പിംഗ് ക്രീം മേടിക്കുന്നത്, നമുക്ക് ഇതിന്റെ ക്രീം വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ അതിനകത്ത് പാലൂടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് മിക്സ് ചെയ്തൊക്കെ വെച്ച് മണലൊക്കെ വെച്ചിട്ടാണ്. നമുക്ക് ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മള് പാവങ്ങള്, ഓവൻ ഇല്ല, അതുകൊണ്ട് നമ്മള് മറ്റേ അല്ലാണ്ട്
1: ഓവൻ ഇല്ലാതെ ഇഡ്ഡലി കുട്ടുകാർ മണല് വെച്ചിട്ട്
0: യൂട്യൂബിൽ നമ്മളുടെ ഓവൻ ഇല്ല, ബീറ്റർ ഇല്ല, മുട്ട ഇല്ല, ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയാണ്. സംഭവം കുറേ നേരമായിട്ട് വേവുന്നില്ല. അപ്പം നമ്മൾ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തിയൊക്കെ നോക്കിയിട്ട് വെന്തെന്നും പറഞ്ഞുകൊണ്ട് എടുത്തതാണ്. ചെയ്ത സംഭവം എന്താ അറിയോ? ആദ്യമേ ഒരു ലെയറ് ഈ ഇതിന്റെ ബാറ്റർ ഒഴിച്ചു, ഈ ഓറിയോന്റെ ബാറ്റർ ഒഴിച്ചു, അതിന്റെ പുറത്തോട്ട് ഒഴിച്ചത് ഈ ക്രീമിന്റെ മെൽറ്റ് ആക്കിയ ക്രീമിന്റെ സംഭവമാണ് ഒഴിച്ചത്. അതിന്റെ പുറത്ത് പിന്നെയും കയറ്റി ഒഴിച്ചു, അതുകൊണ്ട് ഒട്ടും സംഭവം വെന്തില്ല. അപ്പൊ പക്ഷെ നമ്മൾ പിന്നെ നോക്കിയപ്പോ ചെറുതായിട്ടൊക്കെ വെന്തു എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന, എന്നിട്ട് നമ്മള് ഇത്ര നേരം തണുത്തിട്ട് വേണമല്ലോ അതൊക്കെ മാറ്റും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനിടയ്ക്ക് നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഞങ്ങളുടെ ചേട്ടനാണ് അൺബോക്സ് ചെയ്യുന്നത്. അങ്ങോട്ട് എത്ര തട്ടിയിട്ടും പൊട്ടിയിട്ടും സാധനം ഇങ്ങോട്ട് വരുന്നില്ല. കാര്യം അത്ര ഇതാ വെന്തില്ല, വെന്താലല്ലേ ഈ ഒരു സംഭവത്തിൽ നിന്ന് വരത്തുള്ളൂ, പാത്രത്തിൽ നിന്ന് വരത്തുള്ളൂ. വെന്തില്ല, ലാസ്റ്റ് ഞങ്ങൾ പിച്ചാത്തേക്ക് ഇട്ട് മാന്തി പറിച്ചത് പുറത്തെടുത്ത്, പുറത്തെടുത്തിട്ട് കേക്ക് മുറിച്ചു നോക്കിയപ്പോ ഒരു ടേസ്റ്റും ഇല്ല, ഒരുമാതിരി ഉപ്പിന്റെ ചൊവ. കാര്യം ഞങ്ങൾ സംഭവം എന്താണെന്നറിയോ, ഇതിനകത്തിൽ മണലും ഉപ്പൂടി ഇട്ടിട്ടാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താന്ന് എനിക്കറിയത്തില്ല, ഉപ്പിന്റെ ചുവയും വായി വെച്ച് ഇറക്കാൻ കൊള്ളാത്തൊരു സംഭവം. എന്നിട്ട് നമ്മള് കറക്റ്റ് പറയത്തില്ലേ വാഴമൂട്ടി കൊണ്ട് കളയാന്ന്. ആ കറക്റ്റ് നമ്മളത് വാഴമൂട്ടി കൊണ്ട് കളഞ്ഞു ചെയ്തു. എന്നിട്ട് പക്ഷെ നമ്മളപ്പോ വന്നിട്ട് മണ്ണിട്ട് മൂടി കാര്യം പട്ടിയോ പൂച്ചൊന്നും തിന്നരുതല്ല. ചത്തുപോർന്ന് വെച്ചിട്ടല്ല മണ്ണ് അതിന്റെ പുറത്തോട്ടിട്ട് മണ്ണിട്ട് മൂടിയെന്നൊന്നും അല്ല. എന്നിട്ട് നമ്മള് അത് എത്ര ഒരു ചവവും അല്ല, എന്തൊരു മൊത്തത്തിലൊരു കരിഞ്ഞതാണെന്നോ പുകഞ്ഞതാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ ഒരു ചവല്ല. പക്ഷെ വിഷയം എന്താന്ന് വെച്ചാ നമ്മളത് സ്റ്റോറി ഒക്കെ എടുത്തിട്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങനെ കഴിക്കുന്ന പോലെ
1: കഴിക്കാൻ കൊള്ളത്തില്ലെങ്കിലും ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നല്ലേ.
0: ആ അതുണ്ടായിരുന്നു കാര്യം. അങ്ങനെയും പറയാനൊക്കത്തില്ല, ഒരുമാതിരിയില്ല ഈ ചതഞ്ഞിരിക്കുന്ന രീതിയിലും. നമുക്ക് കേക്കെന്നൊക്കെ പറയുമ്പോ ഒരുമാതിരി ആ ഒരു പാത്രത്തിന്റെ ഷേപ്പ്. ഇതെന്ന് വെച്ചാൽ പരന്നൊക്കെ ഇരുന്ന് നമ്മൾ പിച്ചാത്തേക്കൊക്കെ കൊണ്ട് മാന്തി എടുത്തതാണല്ലോ. പിന്നെ നമ്മളത് പിന്നെ വേറൊരു കുഞ്ഞു പാത്രം എടുത്ത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. പിന്നെ
1: ഈ ലോക്ക്ഡൌൺ സമയത്താണ് കൂടുതലും ആൾക്കാർ പാചകത്തിലൂടെ അങ്ങോട്ട് ഇറങ്ങിയത് അല്ലേ.
0: അതെ അതെ,
1: കാരണം നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ല.
0: ആ ഒരു സമയത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബക്കർ ചിക്കൻ ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് എപ്പോഴുമേ ബക്കർ ചിക്കൻ
1: ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കിയ ചിക്കൻ
0: ആണോ അതിന്റെ കഥ എന്ന് പറയൂ.
1: അത് പറഞ്ഞാല്
0: കത്തിപ്പോയിട്ടുണ്ടോ നമുക്ക് ആ ഒരു സമയത്ത്? അങ്ങനെയല്ല, മറ്റേ റബ്ബറും കാട് വരെ
1: കത്തിപ്പോ. നമ്മളൊരു അല്ലാളൊരു മുറ്റത്തിട്ടാണ്. നമ്മളിതുപോലെ ആദ്യമേ തന്നെ കോമഡിയാണ്, നമ്മള് ഒരു കമ്പി അടിച്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ചിക്കൻ ഇതാക്കിയിട്ട് ഇങ്ങനെ കുത്തി ഇറക്കണം. അതിനുവേണ്ടി ഒരു നല്ലൊരു കമ്പി എടുത്ത് സെറ്റ് ആക്കിട്ട് അടിച്ചാത്ത പൈപ്പിനകത്തോട്ടായി വെള്ളച്ചാട്ടമായോ.
0: അങ്ങനെ
1: ലാസ്റ്റ് പിന്നെ സ്ഥലം മാറ്റി, സ്ഥലം മാറ്റിയിട്ട് നമ്മള് കമ്പിയൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മള് ചൂട്ടുണ്ടല്ലോ ഓല ഇത് വെച്ചാണ് നമ്മള് കത്തിച്ചത്. എന്നിട്ട് നമ്മളിത് കത്തിച്ച് കുറെ നേരമായിട്ടാണ് കത്തിച്ച് കത്തിച്ച് സാധനം നമ്മള് എക്സൈറ്റ്മെന്റ് സംഭവം ഇത് ആ ഇതെന്തോ ആയെന്ന് അറിയാൻ വേണ്ടി സംഭവം പലയിടത്ത് പല വേവ് ആയിപ്പോയി. ചിലടത്ത് ആ കരിഞ്ഞ്, ചിലടത്ത് വെന്തില്ല, അരപ്പതവണൊക്കെ ഇരിക്കുക, അതെന്താ നമുക്ക് അറിയത്തില്ല.
0: അല്ലല്ല, അത് ഞാനല്ലല്ലോ ചെയ്തത്, അതുകൊണ്ടായിരിക്കണം ഞാനല്ല ചെയ്തത്. ഞാൻ അന്ന് കാഴ്ചക്കാരായിട്ട് അവിടെ ഇരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കിയ, ഞങ്ങൾ മിക്കപ്പോഴും അന്ന് ഉണ്ടാക്കുമായിരുന്നു ബക്ക ചിക്കൻ. അന്നൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഒരു സൈഡ് ഇച്ചിരി കരിഞ്ഞു. കാര്യം നമുക്ക് ഇവർക്കൊക്കെ അറിയായിരുന്നു, ഇനി എൻ്റെ ചേട്ടനായാലും വേറെ ചേട്ടന്മാരൊക്കെ ആയിരുന്നു. ചേട്ടന്മാർക്കൊക്കെ അറിയാം. ഞാൻ വിചാരിച്ചത് ഈ പറഞ്ഞ പോലെ ചിക്കൻ വേവാൻ ഒരുപാട് നേരമൊക്കെ വേണം എന്ന് എൻ്റെ വിചാരം. പക്ഷെ പെട്ടെന്ന് ചിക്കൻ വേവ്
1: ഇങ്ങനെ,
0: അങ്ങനെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരുപാട് ഞാൻ ഉദ്ദേശിച്ചത്ര നേരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ചിക്കൻ വേവ്. കാര്യം ചിക്കനകത്ത് നിന്നങ്ങാണ്ട് വെള്ളമൊക്കെ ഊറി വരുമെന്നൊന്നും എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഇത് സെറ്റായി. കാര്യം നമ്മൾ ഈ എണ്ണയുടെ പാട്ടുണ്ടല്ലോ, നമ്മൾ അമ്പലങ്ങളിലൊക്കെ വലിയ എണ്ണ എടുക്കും. ആ എണ്ണയുടെ
1: പാട്ടാണ്
0: എടുത്തത്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ആദ്യം ഒരു സദസ്സ് ഇതുവരെ കരിഞ്ഞ് എങ്ങനെയാണെന്നറിയോ, മറ്റില്ല ഒരു സ്റ്റീലിന്റെ ബക്കറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ച സമയത്ത് മൊത്തത്തിൽ കവറാകാത്തോണ്ടാകും ഇങ്ങനെ അടിയിൽ കൂടെ വരലാം. ആ ഒരു സമയത്ത് ചെറിയൊരു പോർഷൻ മാത്രം ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബാക്കിയെല്ലാം നമ്മൾ ഈ എണ്ണയിൽ അത് ഫുൾ കവർ ചെയ്യുന്നു. മറ്റേ ആദ്യമേ ഈ വാഴയിൽ എടുത്ത് വെക്കുന്നു, എന്നിട്ട് ഇതുവരെ കമ്പി അടിച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ്റെ സംഭവം ഇങ്ങനെ ഇറക്കി വെക്കുന്നു. അങ്ങനെയാ നമ്മളെപ്പോഴും കരിയില വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്.
1: നമ്മൾ ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഗ്രില്ലാക്കിയിട്ടുണ്ട്.
0: എനിക്ക് എനിക്കത് പറയും, എനിക്ക് കൊതി വരുന്നു ആ ഒരു സമയത്തൊക്കെ.
1: കുഴപ്പമില്ല, ഐശ്വര്യ ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക്
0: വാങ്ങിച്ചു
1: തന്നാ മതി. കേട്ട നമ്മളേ ഈ സാധനം ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയിട്ട് അത് ഗ്രില്ല് എല്ലാവർക്കും ഗ്രില്ലാക്കി. നമ്മള് ന്യൂ ഇയറിനായിരുന്നു ഇത് ഉണ്ടാക്കിയത്. നമ്മള് ഈ ബക്കറ്റൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് വേവാത്തതുകൊണ്ട് പിന്നെ അത് പീസാക്കി പല രീതിയിലോട്ട് കൺവെർട്ട് ചെയ്തു നമ്മൾ ഈ ചിക്കൻ.
0: അത് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു പരിപാടി കുളവാകുമ്പോ അല്ലേ, ആ ഒരു പാചകം കുളവാകുമ്പോ
1: മറ്റൊന്ന്
0: നമുക്ക് അപ്പോഴത്തേക്കും നമുക്ക് കുരുട്ടുബുദ്ധികളൊക്കെ വരും. ഇത് ഈ ഒരു രീതിയിലാക്കാം. അപ്പൊ ഇല്ല ഉപ്പ് കൂടുമ്പോ മറ്റേ എന്താണ് എന്തൊക്കെ അരിഞ്ഞിടത്തില്ലേ, ഓമയ്ക്ക് അരിഞ്ഞിടുന്നവരുണ്ട്, പിന്നെ കിഴങ്ങ് അരിഞ്ഞിടുന്നവരുണ്ട്. ചിലവരൊക്കെ പൊട്ട തെറ്റാന്ന് പറയുന്ന അറിയത്തില്ല, യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: കരി എടുത്തിടുന്നത്
0: കരിയല്ല, എന്താ ചിരട്ടയോ എന്തൊക്കെയോ.
1: ചാർക്കോൾ
0: എനിക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ റീൽസ് കാണുമ്പോ പറയുന്നതാണ്, ഓ ഐസ് കട്ട എന്തൊക്കെയോ, അത് എണ്ണ
1: കൂടുതലാണ്
0: എന്തിനാണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനൊക്കെ ചെയ്യുന്നപ്പോ പിന്നെ നമ്മളത് ഡൈവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് വേറെ നല്ല
1: നല്ല വിഭവങ്ങളിലൂടെ.
0: അങ്ങനെ നമുക്ക് പിന്നീട് ഇതുപോലെ വേറെ പുതിയ വിഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളവരുണ്ടായിരിക്കുമല്ലേ. ശരി,
1: അബദ്ധങ്ങളെ പറ്റി പറ്റിയാണ് നമ്മള് നല്ലൊരു നല്ലൊരു പാചകക്കാരനാവുന്നത്,
0: നല്ലൊരു പാതയിലേക്ക് പോകുന്നത്. ഉണ്ണിമധുരം ഉണ്ടാക്കിയ പോലെ മറ്റേ പവിത്ര സിനിമയില് അടി കരിഞ്ഞ് പൊഹ മുകളിൽ വന്നപ്പോ അത് പുതിയൊരു വിഭവമാക്കി ഉണ്ണിമധുരം ഉണ്ടാക്കിയ പോലെയാണ്.
1: അതെ, അതേപോലെ അതേപോലെ തന്നെ ഈ കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ പാചകം ചെയ്ത സാധനമാണ് ചക്ക. അല്ലേ, ചക്കയുടെ പല സാധനങ്ങൾ നമ്മൾ വെറൈറ്റി പലതും നമ്മൾ കഴിച്ചു അല്ലേ. ഐശ്വര്യ എന്തൊക്കെ ഉണ്ടാക്കി?
0: ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല, ഞാൻ പറയുന്നില്ല. എല്ലാരും ഉണ്ടാക്കി, എനിക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായി ഈ ഉണ്ടാക്കണൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കണം. എന്താ എന്ത് ചെയ്യാനാ, ഞാൻ എന്ത് കാര്യങ്ങൾ എന്തോ ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടായിരിക്കും. ആകെ ഉണ്ടാക്കി അറിയാം, തീയൽ ഉണ്ടാക്കി അറിയാം, അവയൽ ഉണ്ടാക്കി അറിയാം, പിന്നെ
1: വഴക്കുണ്ടാക്കി അറിയാം,
0: അത് പിന്നെ ധാരാളം പറയാനാ. പ്രതീക്ഷയില്ല. ആകെ ഞാൻ ഉണ്ടാക്കി എപ്പോഴും ശരിയാവുന്നത് തീയലും അവിയലും മാത്രമുള്ളൂ, ബാക്കി ഒന്നും ശരിയാകത്തില്ല. അതാ സത്യം. കാര്യം ഞാനൊരു മുട്ട വറുത്ത് കഴിഞ്ഞാൽ പേപ്പർ പോലിരിക്കും, എനിക്കറിയത്തില്ലത് എന്താ അങ്ങനെ. അന്നല്ലെങ്കിൽ അത് കരിഞ്ഞ പേപ്പർ പോലായിരിക്കും. കാര്യം നമ്മളിങ്ങനെ കട്ടിക്ക് ഉണ്ടാക്കിയാലും എനിക്കറിയത്തില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. ദോശ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒന്നും
1: എങ്ങനെ മുട്ട പൊരിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു.
0: ഐശ്വര്യ ഇവിടെ മുട്ട പൊരിക്കുന്നു. ആദ്യമേ മുട്ട എടുക്കും, പൊട്ടിക്ക്, എന്നിട്ട് അതിനകത്ത് ഉപ്പിട്. എനിക്ക് വേറെ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല, വേറെ മുളക് മറ്റേ അങ്ങനെയല്ല. എനിക്ക് ഉള്ളിയും പച്ചമുളകും ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ മുട്ടയ്ക്കകത്ത് ഉപ്പ് മാത്രം ഇട്ടിട്ട് വറക്കുന്ന ആള്, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടും, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ തേങ്ങ തിരുമിടും. എന്നിട്ട് അപ്പൊ അങ്ങനെ ആകുമ്പോ കുറച്ച് കട്ടിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അല്ലാത്ത സമയത്ത് മാത്രം വളരെ പേപ്പറായിട്ടിരിക്കും. എന്നിട്ട് ഞാൻ ചീൻചട്ടി എടുക്കുക, എന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിക്കും. ഞാൻ ഒഴിക്കും, എന്നിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ പരത്തത്തില്ലേ, നമ്മളിങ്ങനെ പരത്തിയിട്ട് അപ്പം അതിങ്ങനെ തിരിച്ചിടുന്ന സമയമാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോവും. എന്നിട്ട് പിന്നെ എന്തായാലും തിരിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ലാസ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോവും, പേപ്പർ കണക്കിനിരിക്കുന്നതാണ്.
1: ഞാൻ പല രീതിയിലുള്ള മുട്ട പൊരിക്കലുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ കൊച്ചുനാളിൽ ഇത് ഉണക്ക് വീട്ടിൽ പൊരിക്കുന്ന പറഞ്ഞാൽ മുളക്, ഉള്ളി ഇതെല്ലാം അവിടെ അരിഞ്ഞിട്ടിട്ട് അമ്മ ഉണ്ടാക്കി തരും. പക്ഷെ അതിനകത്ത് അമ്മ കുറ്റം പറയല്ല, ഈ ഉപ്പ് കലങ്ങത്തില്ല. ഏതൊരു ഒറ്റ മൂലക്ക് ഇങ്ങനെ കിടക്കും, നമ്മളിങ്ങനെ കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ വരുമ്പോ ലാസ്റ്റ് ആയിരിക്കും ഉപ്പ് കിട്ടുന്നത്, കഴിച്ച മൊത്തം കൂടുമ്പോ. പക്ഷെ വല്യമ്മ ഉണ്ടാക്കുന്ന പറഞ്ഞാല് നമ്മള് മുട്ട ഇങ്ങനെ
0: എടുത്തിട്ട്
1: ഇത് ഉണക്ക് മുളക് പൊടി ഇടും, മുളക് പൊടി ഇങ്ങനെ ഇടും, അതിട്ട് ഉപ്പിടും, അങ്ങനെ നമുക്ക് വറുത്തരും. എന്നിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്ത് തരും. പിന്നെ അതിന് കുറച്ചാൾ കഴിഞ്ഞപ്പം ഇതൊണക്ക് ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, എടാ ഇത് ഉണക്ക് നമ്മുടെ ചീനിച്ചട്ടി ഉണ്ടല്ലോ, അപ്പക്കല്ല് അപ്പം, അപ്പൊ അതിനകത്ത് നമ്മൾക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട്, അതായത് ഒരു ശകര എണ്ണ, അതായത് അടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്നിട്ട് അതിനകത്തോട്ട് ഈ മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ഇടാൻ പറ്റും, കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം, മുളക് പൊടി വേണമെങ്കിൽ ഇടാം, തേങ്ങ വേണമെങ്കിൽ ഇടാം, ഇതെല്ലാം ഇട്ടിട്ട്
0: ഒരു കോൾ വരുന്നത് കേട്ടോ. ഒരു കോളിലേക്ക് പോയിട്ട് മുട്ടക്കഥയിലേക്ക് പോകാൻ കൈസ് ആ ഒരു കോള് കട്ടാവുകയും ചെയ്യും.
1: ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ മുട്ട ഇങ്ങനെ പൊരിച്ച് ഈ സാധനം ഇങ്ങനെ ഒഴിക്കും. ഒഴിക്കുമ്പോ ഈ എണ്ണ ഉണ്ടല്ലോ, എണ്ണയുടെ മൂടി കിടന്ന് ഇത് കിടന്ന് ഇങ്ങനെ
0: ഇതാവും.
1: അങ്ങനെ കാണാതെ രസം പറയാം. അതിന്റെ ഇടയ്ക്കൂടെ ഇച്ചിരി എണ്ണ എടുത്ത് മൂടി ഇങ്ങനെ
0: ഒരുപാട്.
1: പക്ഷെ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. അതുകൊണ്ട് കെ ടി ഡി സി വർക്ക് ചെയ്യുന്ന എന്റെ കൂട്ടുകാരുണ്ട്, അവൻ ഷെഫാ. അവൻ പറഞ്ഞു ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പക്ഷെ മുളക് അങ്ങനെ അരിയ.
0: പക്ഷെ ഞാനിപ്പോഴും ഉണ്ടാക്കുന്നത് മുട്ടച്ചോർ ഉണ്ടാക്കാറുണ്ട്. കാര്യം മുട്ട വെച്ചിട്ട് മുട്ട ഉറക്കുമ്പോ കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ മുട്ടച്ചോർ ക്രിയേറ്റ്.
1: മുട്ട ചിക്കി ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്.
0: അതല്ല
1: ചെയ്യുന്നത് ശരിക്കും, നമ്മള് ചുരണ്ടി എടുക്കാൻ നേരം ഏകദേശം അങ്ങനെ.
0: അയ്യോ ഞാനും ഇതാണ് ലാസ്റ്റ്. ഞാനും മുട്ടത്തോരലേക്ക് മുട്ട വറുക്കാൻ പോയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അത് ശരിയാവാത്തപ്പോ എനിക്ക് അങ്ങ് ദേഷ്യം വരും. അപ്പൊ പിന്നെ ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തിന്നും. ഞാനും അതുപോലെ മുട്ട പിന്നെ തോരൻ പോലെ അരി, തോരൻ മീൻസ് വേറെ ഒന്നും ഇല്ല, അതിനകത്ത് തേങ്ങ നിടത്തില്ല. ഇത് ശരിയാവാത്തപ്പോ ഇങ്ങനെ അട്ട ഇളക്കി ഇളക്കി പൊടിപ്പരിവാക്കി യൂസ് ചെയ്യും. അതാ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ദൈവം ഒരു കോളിലേക്ക് വീണ്ടും പോകാം ഗൈസ്.
1: ഹലോ,
0: ഇതെന്താണ് ആ ഒരു കോള് കട്ടായി പോയി വീണ്ടും വീണ്ടും. സാരമില്ല, നമുക്ക് പിന്നെയും നമ്മുടെ വേറെ കഥകളിലേക്ക് പോട്ടെ. ഞാൻ എൻ്റെ ഒരു ഹോസ്റ്റൽ ടൈമിൽ ഞാൻ ഇതുപോലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. എനിക്ക് ആ ഒരു സമയത്ത് അറിയില്ല, അതിന് മുമ്പേ ആണ്, ഈ കൊറോണ സമയത്താണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ ഇതുപോലെ ആകെ ഉണ്ടാക്കും. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി ശരിയായിട്ടുള്ളത് തീയലാണ്. അപ്പൊ എല്ലാരും നല്ല കാര്യങ്ങൾ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക്
1: തീയലുണ്ടായിരുന്നു.
0: അതെ, തീയല് എനിക്ക് പറ്റിയില്ല. ഇപ്പൊ എത്രയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയാലും അതിനകത്ത് ഇടാൻ വലിയ രീതിക്ക് സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും വട്ടത്തീയൽ എന്നൊക്കെ പറയത്തില്ല നമ്മള്, കറക്റ്റ് എല്ലാം കൂടെ ഇല്ലെങ്കിലും തേങ്ങ അരച്ച് വെക്കാണ്ടിരിക്കും. അങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ എല്ലാ ആ ഒരു സമയത്ത് അപ്പൊ ആ ഒരു തീയൽ മാത്രം ഉണ്ടാക്കിയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് നമുക്ക് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് പുഴുവിനെ കിട്ടാനും പിന്നെ
1: അത് ഞാൻ പഠിച്ചപ്പോഴുണ്ട്. ഞാൻ ഹോസ്റ്റലിങ്ങിയ സമയത്ത് എനിക്ക് പുഴിനെ
0: കിട്ടിയിട്ടുണ്ട്.
1: തോന്നാത്ത അത് അവര് പറയുന്ന അതിന് എന്തോ എന്തൊരു സാധനം പറയും. അതായത് നമ്മളിവിടെ തോരന് അതിനകത്ത് പുഴു
0: എന്താ വേണം, പ്രോട്ടീൻ അല്ലേ തന്നത്, ഏ പ്രോട്ടീൻ തിന്നെ. അപ്പൊ ഞങ്ങൾക്ക് ഇതുപോലെ ഞാൻ പോ അതൊക്കെ പോയി നമ്മൾ നിർത്തിക്കാറുണ്ട്, മുടി കിട്ടാറുണ്ട്, പുഴുവിനെ കിട്ടാറുണ്ട്. പിന്നെ ആ ഒരു കോള് കട്ടായി പോയില്ലെങ്കിൽ നമുക്ക് ഒരു കോളിലേക്ക് പോകാം.
1: വീണ്ടും കട്ടായിരിക്കുകയാണ്,
0: എടുക്കുമ്പോ കട്ടായി പോവുകയാണ് ഗൈസ്. സാരമില്ല, ആരായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുക, എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇതാണ്. പോട്ടെ, അപ്പൊ കഥയിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ നമുക്ക് പുഴുവിനെയൊക്കെ കിട്ടി, അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരായിട്ട് നമ്മൾ കുറച്ച് ലഹളയും കാര്യങ്ങളായി, കാര്യം നിർത്തലാക്കാൻ പോയപ്പോ.
1: എല്ലാ ഹോസ്റ്റലിലും അങ്ങനെ ആയിരിക്കത്തില്ല, എന്തായാലും ഞാൻ പഠിച്ച ഹോസ്റ്റലിൽ അങ്ങനെ ആയിരുന്നു, ഐശ്വര്യ പഠിച്ച ഹോസ്റ്റലിൽ അങ്ങനെ ആയിരുന്നു.
0: എന്റെ ഹോസ്റ്റല് അത്യാവശ്യം നല്ല ക്ലാസി ഹോസ്റ്റലായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ആദ്യമേ തന്നെ അത്യാവശ്യം നല്ലോണം ഫുഡ് ഉണ്ടാക്കി തന്നെ. ഇവര് പറയുന്ന ചെലവ് നമുക്ക്
1: വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയൻ നിങ്ങൾക്ക് തന്നോണ്ടിരുന്നില്ലേ?
0: അങ്ങനെയില്ല, അങ്ങനെ നമുക്കിവിടെ നോർത്ത് ഇന്ത്യൻസ് കൂടെ പഠിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ അവർക്ക് പിടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പിടിക്കും, അവർക്ക് ഒരുപാട് എരിവ് എരിവുള്ളതൊന്നും ഇഷ്ടമല്ല അങ്ങനെ. അപ്പൊ നമുക്ക് പിന്നെ എരിവ്, അത്യാവശ്യം എരിവ്, എനിക്ക് പിന്നെ എരിവ് വേണം. ഞാനിവിടെ വീട്ടിൽ നിന്ന് മുളകിന്റെ അച്ചാറൊക്കെ അമ്മയും കൊണ്ട് ഇടിപ്പിച്ചു, എനിക്ക് അത്യാവശ്യം എരിവ് വേണം, നന്നായിട്ട് കഴിക്കരുത്. പക്ഷെ എന്നാലും എനിക്കത് നമുക്ക് ശീലമായിട്ട് വേണം, എനിക്ക് ഒട്ടും എരിയില്ലാണ്ട് കഴിക്കുന്ന ഡാലൊന്നും, ഡാലൊരൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നും അത് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അങ്ങനെ വന്നതിന് ശേഷം എന്താണ്, നമ്മൾ ഹോസ്റ്റലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു രണ്ട് മാസമേ ഉള്ളൂ കോളേജ് തീരാനായിട്ട്. ആ സമയത്തപ്പം നമുക്കങ്ങ് നമ്മൾ ഭയങ്കര കയറി അങ്ങ് മൂത്ത്, അപ്പോഴത്തേക്ക് അവരുമായിട്ട് ഭയങ്കര വഴക്കൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു റൂമിൽ രണ്ടുപേരാണ്, ഞാനും എൻ്റെ റൂമിനായിട്ടും മാത്രമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നമുക്ക് ആകെ ഉള്ളൊരു കെറ്റിലാണ്, അത് ഞാൻ കുറച്ച് പിന്നെ ചോദിച്ചത്. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ കുട്ടിയുടെ കയ്യിൽ കെറ്റിലുണ്ട്. അപ്പോൾ കെറ്റിൽ ഹോസ്റ്റലിൽ അലോഡല്ല, പക്ഷെ ഞങ്ങൾ പാത്ത് കൊണ്ടുവരും, അവിടെ ക്യാമറ ഉണ്ട് പക്ഷേ കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇതുപോലെ ഇതിനകത്തൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവന്ന് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ പിന്നെ മാഗി കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന്, എന്നും എന്നും കഴിച്ചപ്പോൾ അതും മടുത്ത്, പിന്നെ നമ്മൾ വെച്ച് കഴിക്കാമെന്നൊരു പ്ലാനായി. അപ്പോൾ വീട്ടിൽ നിന്ന് 4000 രൂപയാണ് കേട്ടോ നമുക്ക് ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കേണ്ടത് ഒരു മന്തിലേക്ക്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 4000 രൂപേൻ്റെ ഒരു ഫുഡും ഇല്ല. നമ്മൾ വിചാരിച്ചാൽ 4000 രൂപയെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് വെച്ച് കഴിക്കാമല്ലോ.
1: ബാംഗ്ലൂരിൽ ഈ ഇടയ്ക്ക് ഒരു ഹോസ്റ്റലിൻ്റെ ഒരു വാർത്ത ഞാൻ കണ്ടു, ഇന്നലെയാണെന്ന് തോന്നുന്നു, 17000 രൂപയാണെന്ന് തോന്നുന്നു മന്തിലി ഒരു കുട്ടി. 17000 തോന്നുന്നു.
0: ഇത് ഹോസ്റ്റലിലെ ഫുഡിന് മാത്രമുള്ളതാണ്, ഹോസ്റ്റലിന് മൊത്തത്തില് 15 ഇത് ഒരു മാസത്തേക്ക്. പക്ഷെ നല്ല ക്ലാസി ഹോസ്റ്റലാട്ടോ, നല്ല രസമാണ്, നല്ല ഭയങ്കര എസിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളടത്ത് പിന്നെ നമുക്ക് പറയാമല്ലോ. പിന്നെ ക്യാമറ നമ്മുടെ സേഫ്റ്റി അങ്ങനെ ഉണ്ട്. പക്ഷെ ഫുഡിന്റെ കാര്യത്തില് കോളേജല്ല, സെപ്പറേറ്റ് ഒരാൾക്ക് എന്താ മറ്റേ കോൺട്രാക്ട് അത് കൊടുത്തിട്ടുള്ള.
1: പക്ഷെ
0: അവര് പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, തരത്തൊന്നുമില്ല, പുളിച്ചതും വിളിച്ചതൊക്കെ ആയിരിക്കും തരുന്നത്.
1: നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെയാണ് നമ്മള് ഹോസ്റ്റലിൽ സെറ്റ് ആയത്. ചിക്കൻ നമ്മൾ ഇറങ്ങി തപ്പണം വലയൊക്കെ ആയിട്ട്.
0: അല്ല ഞങ്ങൾക്ക് പക്ഷെ അതൊക്കെ അല്ല കേട്ടോ, ഞങ്ങൾക്ക് പറഞ്ഞ പോലെ ചിക്കൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു രസമില്ല, ഒന്നിന് കാര്യമില്ല, വെറുതെ ഇല്ല ഒരു കറി, ചുമ്മാ അതൊരു കറി കൂട്ടുന്ന കൂട്ടം, എരിവും ഇല്ല മുളകും ഇല്ല, പിന്നെ ധാരാളം എണ്ണ കോരി പുള്ളിക്കാരൻ ഒഴിക്കും. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവം കാര്യം നമുക്കിങ്ങ് മടുക്കും, എണ്ണയായിരിക്കും നമുക്ക് കൈ കഴിഞ്ഞ നമുക്ക് ഇതിന് കറക്റ്റ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എണ്ണച്ചൊവയായിരിക്കും, അത്രയും എണ്ണ കോരിയും കമത്തും, അതിനകത്തോട്ട് എരിവും ഇല്ല ഉപ്പും ഇല്ല മുളകും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം, കാര്യം കളറും ഇല്ല, അതാ മെയിൻ. അപ്പം നമുക്കൊരു കാര്യം മൊത്തത്തിൽ കൊള്ളത്തെ പക്ഷേ ചിക്കനൊക്കെ അത് ധാരാളം ഉണ്ട്, പക്ഷെ അത് കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും പട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു, അവിടെ പട്ടിക്കുട്ടിയാണ്. അപ്പം അതൊക്കെ പെട്ടെ, അത് നമ്മളപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് രണ്ടുപേരൂടെ ഹോസ്റ്റലിൽ രണ്ടുപേരൂടെ ഉണ്ടാക്കുക. അപ്പം നമുക്ക് കെറ്റിൽ മാത്രമുള്ള ഒരു മഴ ദിവസം, അപ്പം നമ്മളിരുന്നപ്പം ഭയങ്കര നൊസ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഹോസ്റ്റലിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതുപോലെ വീഡിയോ എടുക്കുക. അന്ന് യൂട്യൂബ് ഇടാനാന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ എടുത്തിട്ട് ഞാനും എൻ്റെ റൂംമേറ്റൂടെ റൂമിയും കൂടെ പയറുണ്ടല്ലോ, അപ്പം ഞങ്ങൾ അതിന് മുമ്പേ 2 ദിവസത്തിന് മുമ്പേ ചായയും സ്നാക്സൊക്കെ പുറത്തുപോയിട്ട് വെച്ചാൽ കാപ്പിയൊക്കെ പുറത്തുപോയിട്ടാണ് കഴിക്കുന്നത്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാഗി പിന്നെ ബിസ്ക്കറ്റ് പിന്നെ ചായ ഉണ്ടാക്കാനുള്ളത് പിന്നെ ഇവള് കുക്ക് ചെയ്യുക അത്യാവശ്യം. അപ്പം അങ്ങനെ അവളുള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. എന്നെ അത്യാവശ്യം വേണ്ട കറികൾ നമ്മൾ ചോറ് പുറത്ത് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പം ഒടുക്കത്തെ കാശ്, അപ്പോൾ പിന്നെ നമുക്ക് കൈ നിൽക്കുന്നില്ല. അപ്പം നമ്മൾ ചോറ് മാത്രം മേടിച്ചിട്ട് കറി നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ പയറ് തലയിൽ വെള്ളത്തിലിട്ടിട്ട് ആ വേവിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പം പയറ് വേവിക്കാം, അപ്പം നമുക്ക് പയറ് പുഴുങ്ങി കഴിക്കാമെന്നൊരു ഭാഗം, തേങ്ങയൊക്കെ തിരുമ്മി പയറൊക്കെ പുഴുങ്ങി കഴിക്കാമെന്നൊരു ഭാഗം. അപ്പം തേങ്ങയൊക്കെ അവിടെ നിന്ന് നമ്മൾ പോയി തിരുമ്മും, കാര്യം ആ ഹോസ്റ്റലിൻ്റെ സംഭവം അവിടെ ആൻറ്റി അവരുടെ അവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ തേങ്ങയൊക്കെ മേടിച്ച് അവിടെ പോയി തിരുമ്മിക്കൊണ്ട് മുകളിൽ വന്നാൽ മതിയല്ലോ. നമ്മൾ തേങ്ങയൊക്കെ മേടിച്ച് തിരുമ്മി നല്ല സെറ്റൊക്കെ ആയിട്ട് നമുക്കില്ല ശർക്കരയൊക്കെ ഇടത്തില്ലേ, അങ്ങനെ തേങ്ങയും ശർക്കരയും മറ്റില്ല പയറും അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത്. അതായത് ഞാനിട്ട് വേവിക്കുക, കെറ്റിലിനകത്തിട്ട് വേവിച്ച് വേവിച്ച് അച്ചാറ് വരുമായി. കാര്യം മണിക്കൂറായിട്ട് ഇത് വേവ് നിൽക്കുക, ഇത് ഓരോ നേരം കഴിഞ്ഞ് ഇത് പതഞ്ഞു പതഞ്ഞു വരുന്നത്, എനിക്കറിയുന്നില്ല ഇത് പതഞ്ഞു വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് വയറ് വേവിക്കുന്നത് തന്നെ. അപ്പം ഞാനിത് കെറ്റിലിനകത്തിട്ട് അടച്ച് വലിയ വീതിയുള്ള കെറ്റിൽ നമുക്ക് കാണാനും പറ്റും. അപ്പം ഇങ്ങനെ പതഞ്ഞു പതഞ്ഞു വരുന്നത്, അപ്പോൾ എനിക്കറിയത്തില്ല ഇത് പതഞ്ഞു വരുമോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പതഞ്ഞു വരുന്നത്, ഇതെന്താ കേടായോ എനിക്കങ്ങനെ. നമുക്ക് ഈ പതഞ്ഞൊക്കെ വരുമ്പോൾ എനിക്കില്ലെങ്കിൽ ഇതെന്താ കൊള്ളാത്ത പയറാണോ വിഷമുണ്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ കാര്യം എനിക്കറിയുന്നില്ല ഇത് പതഞ്ഞു പതഞ്ഞു അങ്ങ് വരുന്നത്. ഇല്ലേ പൊങ്കാല പായസിടുമ്പോൾ ഇങ്ങനെ പതഞ്ഞു വരത്തില്ല, അതേപോലെ. അപ്പോൾ എനിക്കറിയുന്നില്ല. അപ്പം ഞാൻ വിളിച്ച അമ്മ വിളിച്ചു, അമ്മ ഇതെന്തായാലും ഈ പതഞ്ഞു വരും. അപ്പം അമ്മ എന്നോടൊരു ചോദ്യമാണ്, വല്ലപ്പോഴൊക്കെ അടുക്കളയിലൊക്കെ കയറണമായിരുന്നു. അപ്പം ഞാനങ്ങ് ശശിയാണ്. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞത് എങ്ങനെ വരും, എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും വേവുന്നത്. അപ്പം ഞാൻ ഇതെന്തോ വെന്തിന് വെന്തിന് ശേഷം കണ്ടാന്ന് ഉപ്പിടേണ്ട, അത് തിളച്ചതിന് ശേഷം കണ്ട ഉപ്പിടേണ്ട, ഞാനിത് ഉപ്പും ഈ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിച്ച്. അങ്ങനെ കണ്ട് ഇതങ്ങ് കല്ലിച്ച്, ഞാൻ കുറേ നേരമായിട്ട് ഇത് വേവിച്ച്, ഇത് വേവും തോറും ഇതങ്ങ് കല്ല് കല്ലുകായിട്ട് വരുന്നത്, എനിക്കറിയുന്നില്ല സംഭവം. എന്നിട്ട് ഒരു മണിക്കൂറിരുന്ന് ഒരു കോൾ ഉണ്ട് കേട്ടോ, ആ ഒരു കോളിലേക്ക് പോയിട്ട് എൻ്റെ ഒരു കഥ തുടരാം. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ സൈജയ.
0: പറഞ്ഞോളൂ ചേച്ചി, നമ്മുടെ ഒരു ടോപ്പിക് കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
1: റേഡിയോ ഇടുന്നൊന്ന് മാറിയിരിക്കും ചേച്ചി.
2: ഹലോ,
0: അപ്പൊ പനിയാണോ?
2: ഏഹ്,
0: പനിയാണെന്നാണോ പറഞ്ഞത്? അതാണോ താമസിച്ചിട്ട്? ഹോസ്പിറ്റലിലൊക്കെ പോയോ?
2: മരുന്നടിക്കുന്നു.
0: പെട്ടെന്ന് തന്നെ സുഖാട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്,
2: എനിക്ക് മനസ്സിലായി മോള് പറഞ്ഞ എന്തോ അത് പയറിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു.
0: ആ പയറിന്റെ ടോപ്പിക് കേട്ടപ്പോ വിളിച്ചതാണ്.
1: പയറിൽ എനിക്കൊരു കഥ
0: പറയാം.
2: പയറേ ആദ്യം വെള്ളത്തിയിട്ട് കഴുവ, അത് നമ്മള് വെള്ളത്തി കുതിർത്ത് വെക്കുന്നല്ല ഇത്, അതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് രുചിക്കത്തില്ല അത്.
0: അങ്ങനെയുണ്ടോ?
2: അത് നമ്മള് ഒരിച്ചിരി വെള്ളം പാകത്തിന് അടുപ്പിലോട്ട് വെച്ച് തിളപ്പിക്കുന്ന, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എടുത്ത് പയറ് കഴുകി വൃത്തിയാക്കി അടുപ്പിലോട്ടിട. എന്നിട്ട് ഒരു അടപ്പിട്ട് അടച്ച് എടുത്തിട്ട് തിളച്ച് വരുമ്പോ വെള്ളം പറ്റി വരുമ്പോഴേ നമ്മള് തേങ്ങയിട്ട് പാകത്തിന് ഉപ്പിടാവും.
0: ഓ, ഞാൻ അതിന് മുമ്പ് ഉപ്പും പയറും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ വെള്ളത്തിനകത്ത്. ഈ പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഈ എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തില്ലെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ആദ്യമേ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഉപ്പ് അങ്ങ് ലയിപ്പിച്ച് ആദ്യമേ ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഈ പയർ വാരി ഇതിനകത്തിട്ട് വേവിക്കുന്നത്. അങ്ങനെ ഇത് ഇരയാളെ എറിഞ്ഞാ താഴെ വീഴുന്ന കല്ല് പരിവായിട്ടാണ് കിട്ടിയത്.
2: അപ്പൊ
0: അങ്ങനെ ചെയ്യാട്ടോ.
2: ഞാൻ പറഞ്ഞ രീതിയിൽ കൂടെ പോണം.
0: ഇനിയിപ്പോ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്.
2: അതായത് നമ്മള് കരണ്ടി കൊണ്ടുവന്ന് മാനേജറൊന്ന് കറക്കി എടുക്കുക.
0: കേട്ടില്ല,
1: പയറ് പുഴുങ്ങുന്ന മുമ്പ് തലേന്ന് നമ്മള് വെള്ളത്തിൽ ഇട്ടേക്കണം അല്ലേ?
0: അപ്പൊ വെള്ളത്തിലിടണ്ട, കഴുകി കിട്ടാൻ മതി അമ്മ പറഞ്ഞത്. അപ്പൊ അമ്മ, ഇതുപോലെ അമ്മ ഏതെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുളമായി പോയിട്ടുണ്ടോ?
1: കൊച്ചുനാളിലും അതേ ഉണക്ക് തന്നെയായിരുന്നു.
2: എന്റെ അമ്മയായിരുന്നു പാചകം എല്ലാം പഠിപ്പിച്ചു തന്നോണ്ട്, അതുകൊണ്ട്
1: ട്രെയിനർ അമ്മയായിരുന്നു അല്ലേ?
0: അങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇതിനകത്ത് കമ്പം ഉണ്ടോ? ഇഷ്ടമാണ് ഇതുപോലെ പാചകമൊക്കെ ചെയ്യാന്, പാചകം ചെയ്യാനും എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമുക്ക് ഇൻട്രസ്റ്റോടെ ചെയ്തു കഴിഞ്ഞാലുള്ള ഇൻട്രസ്റ്റോടെ ചെയ്യുന്നത് ഇൻട്രസ്റ്റോടെ ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം. അതായില്ലേ
1: ഏറ്റവും എപ്പോഴും പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണ് അമ്മയ്ക്ക്?
2: എനിക്ക് പിന്നെ അതേപോലെ തന്നെ തോന ഉള്ളി എല്ലാം ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി ഏരി വളരെ കുറച്ച്
0: നല്ലതാണ്.
2: ഇവിടെ ഞങ്ങളുടെ ആണുങ്ങൾക്ക് ആണെങ്കിൽ എന്റെ മോനും ഭർത്താവിനാണെങ്കിൽ എരി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട്
1: നിൽക്കണം.
0: എനിക്ക് എങ്ങനെയാണ് എനിക്ക് ദാഹിച്ച് എരിച്ച് വലഞ്ഞാലും വേണ്ടിയിട്ട് ഞാൻ നല്ലോണം എരി കിട്ടും, നല്ലോണം എരി കിട്ടിയില്ലെങ്കിൽ കൂട്ടരുതെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ശീലമായി പോയി. അങ്ങനെ
2: മോളെ ഞാനേ എനിക്ക് അമ്മക്ക് ഈ അമ്മക്ക് അരിസിന്റെ അസുഖം ഉണ്ടാവും, ചൂട് സമയോ അറിയോ, എപ്പോഴും റേഡിയേക്കാന്നൊക്കെ പറയാൻ, എപ്പോഴും മറ്റുള്ളവർ പറഞ്ഞു എരിയും പുളിയും എല്ലാം വളരെ കുറയ്ക്കണം.
1: അതെ
0: അങ്ങനെയാണ്, എപ്പോഴും എന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും എരിയും കൂട്ടിക്കൊണ്ട് കഴിക്കല്ലോ, പക്ഷെ അത്യാവശ്യം നല്ല ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ എനിക്ക് ഇഷ്ടമാണ്.
2: പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇല്ലാത്ത ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രസം എനിക്ക് ഇഷ്ടമല്ല, പിന്നെ മോര് ഇഷ്ടമല്ല.
0: അങ്ങനെ എനിക്കതുമല്ല, ഞാൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന കാര്യം, എനിക്ക് ഒരുപാട് പുളിയുള്ള ഫുഡുകൾ ഇഷ്ടമല്ല. അമ്മ രസം ഉണ്ടാക്കുമ്പോ അമ്മ പറയും പുളി ആടി മുന്നിൽ നിൽക്കേണ്ട രസത്തില്. അപ്പൊ ഞാൻ പറയും എനിക്ക്, ഞാൻ അമ്മയെ വഴക്ക് പറയാം, അമ്മ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അമ്മ എന്നെ പേടിച്ച്, ഇപ്പൊ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ മോളും ആരും, അമ്മ എപ്പോഴും എന്നെ പേടിച്ച് ഞാൻ അമ്മ ഇത് വഴക്കുണ്ടാക്കുക. അമ്മ അമ്മ എനിക്ക് ഇഷ്ടമല്ല ഈ പുളി ഇങ്ങനെ ഇടുന്നത്, രസത്തിനെങ്ങാണ്ട് പുളിയാണ് മുന്നിൽ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വാരിയിടും. എനിക്ക് പുളിയുള്ള, എനിക്ക് ഒരുപാട് പുളിച്ച വേഷം, എനിക്ക് എരിവ് വേണം. ഞാൻ പറയും കുറച്ചുകൂടെ പുളി അങ്ങോട്ട് കുറച്ചിട്ടെ. അതുപോലെ മറ്റേ ഈ ഇതുണ്ടാക്കുമ്പോ അമ്മ മോര് കാച്ചുമ്പഴേ
1: തേങ്ങാക്കറിയുടെ
2: തേങ്ങാക്കറിക്കകത്തുള്ള കാര്യങ്ങള് അതേപോലെ തേങ്ങാക്കറി വെച്ചാല് ഞാൻ എരി വളരെ കുറച്ചേ ഞാൻ
0: അരക്കത്തുള്ളൂ. രണ്ട് പച്ചമുളക് കൂട്ടി അരപ്പിക്കും ഞാൻ.
2: പിന്നെ നമ്മള് തക്കാളി ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം. പിന്നെ നമ്മള് പ്രധാനപ്പെട്ട മീനൊക്കെ ആണെങ്കിൽ നെത്തോലി, പിന്നെ കരിയാള, ഇതൊക്കെ ആണെങ്കിൽ തീരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഞാൻ മാങ്ങ ഇട്ടു.
0: പക്ഷെ എങ്ങനെ മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്, പക്ഷെ എന്നാലും പുളിയോടൊരു ഇത്. വീട്ടിൽ മറ്റു ജോലികളൊക്കെ കഴിഞ്ഞു, ഇന്നത്തെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞോ? ഞാൻ ഫുൾ റെസ്റ്റ്, തിങ്കൾ മുതൽ ശനി വരെ ഞാനല്ല ചെയ്യുന്നത്, ഞായറാഴ്ച ചെയ്തു, ഇന്ന് ഫുൾ റെസ്റ്റ് ആണെന്ന് അല്ലേ?
2: അതാ
0: എനിക്ക് വേണം റെസ്റ്റ്. അപ്പൊ അതാ ചേട്ടൻ എൻജോയ് ചെയ്ത് ചെയ്യട്ടെ, ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ വെച്ച് കഴിക്കട്ടെ.
2: ഇവിടെ അച്ഛനും മീൻ മതി, ഇതാ
0: കൊടുക്കട്ടെ. പാചകമാണെങ്കിൽ അതവിടെ നടന്നോട്ടെ. വിളിച്ചത് വളരെയധികം സന്തോഷം കേട്ടോ.
2: ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ,
0: ഉണ്ട് ഉണ്ട്, ഇനി അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ. അതാ അന്നത്തെ കാര്യമാണ്, ഇന്നിപ്പോ ഞാൻ ഇവിടെ പാചക പരിപാടി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക്
1: വേണ്ടിട്ട്, അതിപ്പോ
0: കാണാതെ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞായറാഴ്ച ഞാൻ ഇന്ന് 12 മണിക്കുണ്ട്
1: കേക്കണം. കാര്യം അറിയോ, ഈ പാചകം ചെയ്യുന്നൊക്കെ ഞങ്ങളാണ് തിന്ന് ശരീരം കേടാതെ.
0: അല്ല അന്ന് ഞാൻ പഠിക്കുന്ന സമയമാണ്, നമ്മള് വലുതാണ്.
2: ഞാനൊരു കാര്യം ചോദിച്ചു, ഈ നിധി മോനെ ഞാൻ എപ്പോ ഫോൺ ചെയ്താലും ഈ പാട്ട് കൊണ്ട സമയത്ത് വിളിച്ചാൽ എനിക്ക് എടുക്കത്തില്ല.
1: അമ്മ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ കോള് വന്നോണ്ടിരിക്കുന്നുണ്ട്, അല്ലെ
0: മനഃപൂർവ്വം നമുക്ക് ഇഷ്ടം പോലെ കോളേഴ്സ് വരുന്നുണ്ടാണ്.
2: എന്റെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കണം.
1: യെസ്,
0: കണപ്പാടം പഠിച്ചു നോക്കി. ഇനിയിപ്പോ അമ്മ വിളിക്കുന്ന സമയത്ത് ചേട്ടൻ വേറെ ഒന്നും
1: എടുത്തില്ലെങ്കിൽ
2: ഗോപിക മോള് അതല്ല, ഗോപിക മോള് എന്റെ കോള് കണ്ടാൽ അപ്പഴേ പോക്കും.
0: അത് നമ്മൾ ആർക്കും കമ്പോറും ചെയ്യുന്നില്ല, നമുക്ക് ഇതുവരെ കോൾസ് ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവരും ഒരേപോലെ ഉള്ളല്ലേ, എല്ലാ ശ്രദ്ധാക്കളും നമുക്ക് ഒരേപോലെ ഉള്ളൂ.
1: ഞങ്ങൾക്ക് കോളുകളാ വീട്ടിൽ, നമ്മളിങ്ങനെ ഒരാളെ നമ്മളിങ്ങനെ അവോയ്ഡ്
0: ചെയ്യും. സംബന്ധം എന്നറിയാം, നമ്മള് ഇവിടെ എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, വിളിക്കുമ്പോ എല്ലാവരോടും ഒരുമിച്ചാണ് വിളിക്കുന്നത്, അതാണ് സംഭവം വരുന്നത്. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഫസ്റ്റ് വരുന്ന കോൾസ് ആയിരിക്കും നമുക്ക് പ്രിഫർ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത്, അല്ലാണ്ട് നമ്മൾ ഇതുവരെ ആരും അങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ആ ഒരു പരാതി
1: നോട്ട് വെച്ചിരിക്കുകയാണ്,
0: ഇനിയിപ്പോ ചെയ്യും. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോ നല്ല നല്ല കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ വീണ്ടും കടന്നു പോയിരിക്കുകയാണ്. അപ്പോ ഒരുപാട് നേരമായി, നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും
1: പാചകം ചെയ്യുന്ന ആ അച്ഛന് വേണ്ടി നല്ലൊരു പാട്ട് കേട്ട് അച്ഛൻ പാചകം ചെയ്യും.
0: അതെ, അപ്പൊ പാചകം ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പാട്ടും കൂടി ആയിക്കോട്ടെ, വീണ്ടും മടങ്ങിയതാട്ടോ.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വ്യൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
6: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ തന്നെ, നിന്റെ ക്വാണ്ടിറ്റി ഒന്നും നോക്കാതെ തന്നെ ഞാൻ തൊടുത്തെന്നറിയാവോ ഈ അങ്ങ്
1: വെച്ചിട്ടോ?
0: ഇല്ല, ശരിക്കും പറഞ്ഞാൽ അപ്പം അച്ഛനമ്മയും പോയിട്ട് വരികയാണല്ലോ. അവർ സമയം കൊണ്ട് എനിക്ക് മൊത്തത്തിൽ അമ്മയൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഉണ്ടാക്കണം. പിന്നെ മീൻ വെട്ടി, എന്നിട്ട് ഇവർ യൂട്യൂബിൽ ഞാൻ കണ്ടതിനകത്ത് അവർ മീൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പുളിയിടുന്നതും മുളവിടുന്നതൊക്കെ. അപ്പം എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കണ്ട വീഡിയോയിൽ അവർ 2 സ്പൂൺ മുളകുപൊടി ഇട്, ഇത്ര വെളിച്ചാൽ കുടംപൊടി ഉണ്ടല്ലോ മറ്റേ, അതിടാൻ പറഞ്ഞു. എനിക്ക് പണി തന്ന അന്ന് പുളിയായിരുന്നു. അപ്പം അവരന്ന് 2 കുടംപുളി, വലിയ കുടംപുളി എടുത്തിടാൻ പറഞ്ഞു. ഞാൻ എടുത്ത് അതുപോലെ ഇട്ട്, എന്നിട്ട് അതിനകത്ത് തക്കാളിയൊക്കെ അരിഞ്ഞിടാനായിട്ട്.
1: തക്കാളിയൊക്കെ ഇടും. തക്കാളി ഇടും.
0: ഓക്കെ. അപ്പം തക്കാളിയൊക്കെ അരിഞ്ഞിടാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ തക്കാളിയൊന്നും ഇടത്തില്ല മറ്റേ ഈ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷെ ഞാൻ ഇവർ പറഞ്ഞനുസരിച്ച് തക്കാളി ഇട്ട്. ശരിക്കും പറഞ്ഞാൽ തക്കാളി എന്തൊന്നും വാടി വരണ്ടായോ? ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഒന്നും ശരിയായില്ല. എന്നിട്ട് ഇതിനകത്ത് ഉലുവാപ്പൊടിയൊക്കെ ഇടാൻ പറഞ്ഞു. ഞാൻ ഉലുവാപ്പൊടി കുറച്ച് ഇടാം. ഉലുവാപ്പൊടിക്ക് കയ്പായിരുന്നു, ഞാൻ അന്നാണ് അറിയുന്നത്. അപ്പോൾ ഒരുമാതിരി ചടങ്ങ്. ഞാൻ അതിനകത്ത് ഉലുവാപ്പൊടി എടുത്ത് വാരിയിട്ട്, അപ്പോൾ 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇടാൻ പറഞ്ഞപ്പോൾ എൻ്റെ സ്പൂൺ ഇച്ചിരി വലുതായിരുന്നു. ഞാൻ ഞങ്ങളുടെ ആ സ്പൂണിനകത്ത് 1/2 സ്പൂണെടുത്ത് വാരി അങ്ങ് ഇട്ട്. കുഞ്ഞതേ ഇടാൻ പാടുള്ളായിരുന്നു, എനിക്കതൊന്നും അറിയത്തില്ല. എന്നിട്ട് ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി, ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അപ്പം ഞാൻ എന്നിട്ട് അടച്ചു വെച്ചിട്ട് കറിവേപ്പിലൊക്കെ മുകളിലങ്ങ് തൂകി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കാം മണം ഇറങ്ങാൻ. വീട്ടിൽ അമ്മയൊക്കെ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് വീടെല്ലാം വൃത്തിയാക്കി ഇട്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ വേറെ സർപ്രൈസ് ഉണ്ട് അമ്മയ്ക്ക്. അങ്ങനെ അതിട്ട് എനിക്ക് ഇപ്പോഴും പറയാം. അതിട്ട് ഞാൻ ഓടിപ്പോയിട്ട് കാണിച്ച് അമ്മ മീൻകറി ഉണ്ട്. പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അസലം മണമൊക്കെ
1: ഉണ്ടായിരുന്നു.
0: അല്ല ഞാൻ അപ്പൊ അമ്മ എപ്പോഴും പറയാം, ഞാൻ ഉണ്ടാക്കുന്ന വായി വെച്ച കൂട്ടംകുളത്തിൽ നല്ല മണം ഉണ്ടാവാറുണ്ട്. സത്യമായിട്ട് എന്നിട്ട് നല്ല മണമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ അമ്മ പറഞ്ഞു, മീൻകറിയൊക്കെ വെച്ചു അറിയായിരുന്നു, കുഞ്ഞിനറിയായിരുന്നു. അപ്പൊ അമ്മച്ചി എന്നെ അങ്ങ് ലാളിക്കും. അപ്പൊ ഞാനങ്ങ് ദ്രുതങ്ങൾ പുളകി തേട്ടിരിക്കുക കേട്ടോ അമ്മയ്ക്ക്. അപ്പൊ ഞാൻ അപ്പൊ അമ്മ പറഞ്ഞു, എന്നിട്ട് വീട്ടുകാരെല്ലാം കൂടെ ഞാൻ പറഞ്ഞു, ചോറുണ്ടാകാൻ പാ, ഒന്ന് ഞാൻ തന്നെ നമ്മളെല്ലാം കൂടെ 4 പേരും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിക്കും. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഫുഡെല്ലാം കൂടെ കൊണ്ടുവച്ച് അപ്പ വിളമ്പി കഴിക്കുക, അല്ലാണ്ട് പാത്രത്തിൽ ഒരുമിച്ച് വിളമ്പുമല്ല, ഒരുമിച്ച് വിളമ്പിക്കൊണ്ട് വെച്ചിട്ട്. അങ്ങനെ ഞാൻ തന്നെ അവർ കുളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ഒരുമിച്ച് വിളമ്പിയൊക്കെ കൊണ്ടു വെച്ചിട്ട് കഴിക്കാൻ എടുത്തപ്പോൾ അച്ഛനാണെങ്കിൽ അപ്പം പൊങ്ങച്ച പിന്നോടി എൻ്റെ മോളുണ്ടാക്കി. അപ്പം ഞാൻ അച്ഛൻ എന്തുണ്ടാക്കിയാലും നമ്മൾ
1: അധികം ചോറ്
0: അങ്ങനെ അച്ഛൻ പറഞ്ഞ കണ്ട എൻ്റെ കുഞ്ഞുണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നൊന്നും പണ്ടേ തൊടത്തില്ല. ചേട്ടൻ പറയും അവൻ കഴിക്കത്തില്ല കേട്ടോ, അവൻ ഇപ്പോഴും കഴിക്കത്തില്ല. അവൻ എന്നോട് പറയും, എനിക്ക് വേണ്ട നീ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടൊരു ദിവസം കഴിക്കുന്നത് ഞാൻ ഒരു തക്കാളിക്കറി കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കി, ഇങ്ങനെ തക്കാളി വഴട്ടിയത്, അത് എനിക്കിഷ്ടപ്പെട്ടില്ല. അവൻ തിന്ന് ആദ്യമായിട്ട്, പിന്നെ ഇടയ്ക്ക് ഞാൻ തക്കാളി രസം വെക്കുമ്പോൾ അത് കഴിക്കാറുണ്ട്, അല്ലാണ്ട് ഒരു വാഹം അവൻ തിന്നത്തില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് അച്ഛൻ എന്നെ പൊക്കി അടിച്ച്, അച്ഛൻ മീൻകറി അങ്ങോട്ട് തോനയും വായിട്ട് ഇങ്ങോട്ട് ചോറുണ്ട്, വായ വെച്ച് പോയിട്ട് ഭയങ്കര പുളി, പിന്നെ കയ്പ്പ്, കാര്യം എന്താ ഉരുവാപ്പൊടിയുടെ കയ്പ്പ്, പിന്നെ പുളി, കുടംപുളിയുടെ ഭയങ്കര പൊടിയെല്ലാം കൂടെ ആയിട്ട്. അയ്യോ എന്നെ അങ്ങ് പറത്തി കളഞ്ഞില്ല, അച്ഛനൊന്നും മിണ്ടിയില്ല, അമ്മ അങ്ങ് പറത്തി. മുമ്പേ ഈ പറഞ്ഞ് ലാളിച്ചതൊക്കെ അങ്ങ് തീർത്ത് കളഞ്ഞ അമ്മ. അമ്മ അല്ലേലും നിന്നെ കൊണ്ട് എന്തേലും ഗുണമുണ്ടോ ഈ വീട്ടിലെ സാധനം? എൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ച് അമ്മ അങ്ങ് തുടങ്ങി. എനിക്കാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട്, ഇനി വിഷമം കൊണ്ട് ദേഷ്യം വന്ന കാര്യം, ഞാൻ അമ്മ വരുന്നതിനുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടിട്ട് അമ്മ എന്തിനും ഇങ്ങനെ പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ തിന്ന് നോക്കടി, തിന്നുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് ഞാൻ തിന്ന് നോക്കിയ സമയത്ത് ശരിയാ, ഒട്ടും കൊള്ളത്തില്ല. എന്നിട്ട് അമ്മ ഇതങ്ങോട്ട് ശരിയാകും. അമ്മ പറഞ്ഞു, ഞാൻ എങ്കിൽ എനിക്ക് അമ്മ അങ്ങോട്ട് കരയാനും തുടങ്ങി. അമ്മ പറയും, അല്ലേലും ഉണ്ടോ എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയില്ല, അമ്മ അങ്ങോട്ട് പരാതിയെ പരിവുമായി, സ്വസ്ഥതയില്ല, ഇവിടെയൊക്കെ എനിക്ക് ഒരു പെങ്കൊച്ചുള്ളത്, എന്നിട്ട് എനിക്ക് ഒരു ഗുണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് ഭയങ്കര ഇതാക്കി. അമ്മ പറഞ്ഞ അച്ഛൻ പറഞ്ഞ സാരമില്ല, നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ശരിയാക്കുക, എത്രയൊക്കെ ശരിയാക്കിയിട്ട് അത് കൊള്ളുന്നില്ലെന്ന്, എന്തെല്ലാം മാറിയിട്ടിട്ട് അതിനോടൊരു ചായ്വില്ല, ഒരു കുണമില്ല, ഗുണമില്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞ ആ മീൻകറി മൊത്തം കൊണ്ട് കളഞ്ഞു കളഞ്ഞില്ല. അപ്പുറത്ത് കുഞ്ഞ പട്ടിക്കുഞ്ഞുണ്ട് അപ്പുറത്തെ വീട്ടില്, അതിനും എടുത്ത് അത് കാര്യം 2 ദിവസം പപ്പിക്ക് കുശാലായിരുന്നു. കാര്യം വലിയൊരു
1: ശരി പറഞ്ഞു, ഓ
0: ഇന്നേക്കൊരു പൊടി,
1: ഇന്നെനിക്കുള്ള ഫുഡ്
0: ഇന്നേക്കൊരു പൊടി. അതാ ശരിക്കും പറഞ്ഞാലും അത് ഒന്നിനും ശരിയാകും, നീ കഷ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് പപ്പിക്ക് കൊടുത്ത്. 2 ദിവസം അപ്പുറത്തെ വീട്ടിലെ പപ്പിക്ക് നല്ലതായിരുന്നു, അവള് കഴിച്ച് കൂട്ടി
1: അടുക്കളയൊക്കെ.
0: അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി കൊള്ളമാക്കിയിട്ടുള്ളു, പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ പോയിട്ടില്ല. എന്തോ ഞാൻ വെറുതെ വേറെ ഉണ്ട്, ഇതൊരു ദിവസം യൂട്യൂബ് നോക്കി തക്കാളിക്കറി ഉണ്ടാക്കി. അതിനകത്ത് തക്കാളി അരച്ച് തക്കാളിക്കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വഴട്ടിയിട്ടായിരുന്നു അരയ്ക്കേണ്ടത്. ഞാനതങ്ങ് പച്ചക്ക് അരച്ച്, പക്ഷേ തക്കാളിയുടെ പച്ചച്ചവ, എന്നിട്ട് അതിനകത്ത് പെരിഞ്ചീരകം ഇടണമെന്ന് പറഞ്ഞു. ഞാനുള്ള പെരിഞ്ചീരകം എല്ലാം കൂടെ വാരിയിട്ടിട്ട് വായ വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ല. എന്നിട്ട് ഞാൻ അന്ന് ഇത് അമ്മ കാണാതെ ഇനി മുമ്പാണ് മീൻകറി ഉണ്ടാക്കിയ വിഷയം വന്നത്. അപ്പം അമ്മ അന്ന് ഞാനൊരു ഞായറാഴ്ച ദിവസമാണ് കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പം ഞാനിതുപോലെ അമ്മയ്ക്ക് ചപ്പാത്തിയും ഇതുപോലെ ഇതുപോലെ തക്കാളിക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അമ്മ അറിഞ്ഞില്ല ഞാൻ എന്തോ അടുക്കള ചെയ്യുന്നത്. അമ്മ പുറത്തിരുന്ന് വീഡിയോ കാണുമായിരുന്നു ഫോണിനകത്ത്, റൂമിലായിരുന്നു. ഞാൻ അപ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു മണം വന്നപ്പോഴത്തേക്ക് തക്കാളിയുടെ പച്ച മണം എത്രയൊക്കെ അതിനോട് തിളച്ചിട്ടു അതിനകത്തൊരു വൃത്തിയായിട്ടൊരു വാട പോലെ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. തക്കാളീൻ്റെ വാട, പെരിഞ്ജീരകം പൊടിച്ചിട്ട് എങ്ങാണ്ട് ഇടണ്ടേ, എന്തോ വറുത്തിട്ടോ, പച്ചയ്ക്ക് എങ്ങാണ്ടൊക്കെയാണ് ഞാൻ വാരിയിട്ടത്. അങ്ങനെ കണ്ടൊക്കെ ഉണ്ട് ഞാൻ പച്ചയ്ക്ക് വാരിയിട്ട്. തിള ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് സംഭവം മനസ്സിലായി കാര്യം കഴിയുന്നത്. ഞാൻ പിന്നെ അമ്മ കാണാതെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യാനാ, അതൊക്കെ ഒരു കഥ അത്രയ്ക്കും ഉള്ള. എന്നെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കാര്യം. എന്തിനാ വെറുതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കളയുന്ന അമ്മ പറയുന്നതല്ലേ. കാര്യം അത് എണ്ണ വാരി ഇടണം, കാര്യം കടുക് പൊട്ടിക്കണം, വേറെ സാധനങ്ങളെല്ലാം വെറുതെ എന്തിനാ കളയാം. ഞാനങ്ങനെ ട്രൈ ചെയ്യുന്നില്ല. പിന്നീട്
1: ഈ വെള്ളരിക്ക ഇപ്പം വറുക്കുന്നൊരു വരുണ്ടോ കണ്ടോ, അതായത് മീൻ വറുത്തണമെങ്കിൽ ഇരിക്കും
0: വെള്ളരിക്കല്ലേ.
1: ഈ സാധനം മീൻ വറുത്തേന്ന് പറഞ്ഞ ഞാൻ പോയൊരു ചോറുണ്ട് ഞാൻ ഇതേപോലെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോയവർ ഞായറാഴ്ച. ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അടുക്കളയിൽ ഇതവണക്ക് പെങ്ങളി ഇതവണക്ക് എന്തോ ഭയങ്കര പാചകം. ഞാൻ നോക്കി ഇങ്ങനെ ഒരു
0: എന്നെ പോലുള്ള പെങ്ങളില്ലാത്തത് കാര്യമായി
1: വറുത്ത് വെച്ചിരിക്കും. ഞാൻ നോക്കുമ്പോൾ വലിയ പീസ്, വലിയ മീൻ എന്തോ കിട്ടിയെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിലില്ലേ നമ്മള് വലിയ ഞാൻ പറയാം ഇച്ചിരി ചോറഞ്ഞു കോരിയേ. ഞാൻ തിന്നപ്പോഴാണ് മനസ്സിലായി ഈ സാധനം.
0: നല്ലതാ പക്ഷെ. എന്നിട്ട് ചേട്ടൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
1: ഞാൻ കൊണ്ടു
0: ചേട്ടൻ കഴിച്ച് ഇവിടെ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കിയോട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
1: ഞാൻ ചെറിയൊരു പാചകക്കാരൻ കുടിക്കണം.
0: അതാ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പാചക വിദഗ്ധന്മാര്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് പങ്കുവയ്ക്കൂ. വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയതാട്ടോ.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ.
9: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: ഈ ബില്ലൊന്ന് നോക്കിയേ.
12: എന്തു അടി ഇത്?
11: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
12: എല്ലാത്തിനും വിലക്കുറവാണ്.
11: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
12: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
11: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
13: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.

0: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷനു സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വാഗതം പറയുകയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിതിനുമാണ്. അപ്പോൾ നിങ്ങൾ പാചകം ചെയ്തിട്ട് കുളമായി പോയ ഒരു വിഭവത്തെ കുറിച്ച് നിങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സാധനം പാചകം ചെയ്തിട്ട് കുളമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് വിളിച്ച് പറയൂ.
1: ആ ഒരു മെമ്മറീസ് ഒക്കെ നമ്മൾ ആ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയട്ടെ.
0: കുറച്ച് മുന്നേ നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരും അറിയട്ടെ.
1: അതെ അതെ, എല്ലാവരും അറിയട്ടെ. അങ്ങാടിപ്പാട്ട് അവിടെ ഒന്നല്ലേ. അപ്പോൾ അത് നമ്മൾ കുറച്ച് മുന്നേ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് വളരെയധികം കുളമാവുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് ഫുഡുകളൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞല്ലേ. അല്ലേ,
0: എന്തൊരു ഫുഡ്
1: ഇല്ലേ നമ്മളിപ്പോ പുതുതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ കുളമായിട്ട് അതിൽ നിന്നും ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഫുഡുകളൊക്കെ നമുക്കിപ്പം അവൈലബിൾ അല്ലേ
0: കഴിക്കാണ്. അതെനിക്ക് ശരിക്കും അറിയത്തില്ല. അതാണ്
1: അവലവളാണ് ഗൈസ്. അങ്ങനെ അതായത് നമ്മൾ പറഞ്ഞു തന്നത്, നമ്മളിപ്പം പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ അങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്. വെറൈറ്റി ഫുഡുകളിലേക്ക് പോകുന്നതന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെയൊക്കെ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനൊക്കെ നോക്കി, അല്ലെങ്കിൽ കുളമായിട്ട് എന്തെങ്കിലുമൊക്കെ കുളമായി കഴിയുമ്പോൾ ഇതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പുതുതായിട്ടൊരു സംഭവം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, ഇപ്പോൾ കഷ്ണങ്ങൾ തികയാതെ വരുന്ന സമയത്ത് പല വീടുകളിലും ഇതുപോലെ ഓമയ്ക്കൊക്കെ ഇതിനകത്ത് അരിഞ്ഞിടാറുണ്ട്. കാര്യം കഷ്ണങ്ങൾ
0: തികയാതെ
1: അങ്ങനത്തെ അതാ അരിഞ്ഞിടാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഈ വലുതായിട്ടൊക്കെ വലിയ വലിയ ഫാമിലി ആയിട്ട് ഫംഗ്ഷൻ ഒക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടാറുണ്ടെന്ന് എൻ്റെ ഒരു തോന്നലേ. അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതുപോലെ. ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയ സമയത്ത് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ.
0: രസത്തിന് വെള്ളം കൂട്ടുക,
1: ആ അതെ,
0: പുളിവെള്ളം ഒഴിക്കുക,
1: അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ പാചകത്തിന് എല്ലാ കാര്യങ്ങളും അറിയാ ഇതിന്. ഇപ്പൊ അമ്മ സഹായിക്കാറുണ്ടോ വീട്ടില്?
0: അമ്മ അങ്ങനെ സഹായിക്കാൻ, അമ്മ സഹായിക്കാൻ സമയം കിട്ടാറില്ല. വീട്ടിലുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കും, തൂക്കും പാചകത്തിൽ അങ്ങനെ സഹായിക്കാൻ അമ്മ അനുവദിക്കത്തില്ല. ഇത് എന്റെ ഏരിയ,
1: ഇത് എന്റെ ഏരിയ, അതുപോലെ അങ്ങോട്ട് കൈ കടത്തത്തില്ല. കാര്യം അവിടെ നിന്ന് നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട്
0: ഇല്ല. ഞാൻ ഇപ്പം ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയല്ല, ഞാൻ ഇങ്ങനെ പാചകിക്കുവാണെങ്കിൽ ഞാൻ എടുക്കുന്ന സാധനങ്ങള്
1: പാചകിക്കണ്ട.
0: ഞാൻ അങ്ങനെ പാകം ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന സാധനങ്ങളല്ല ഞാൻ വൃത്തിയാക്കും. അടുക്കള ഞാൻ മെസ്സാക്കി ഇടത്തില്ല.
1: എന്തോ വേണം എല്ലാം കൂടെ. ഇപ്പൊ നിതിനെ കിട്ടുന്ന കുട്ടിക്ക് ഭയങ്കര നല്ലതാണ്, കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഭയങ്കര നല്ലതാണ്. സ്റ്റിൽ സിംഗിൾ ആണ്, അപ്പൊ ഇതുപോലെ പാചകത്തിലൊക്കെ സഹായിക്കും. ഇവിടെ നൈസിനൊരു വിവാഹാലോചനകൾ
0: നടത്തുകയാണ്.
1: അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ
0: അതേപോലെ
1: നാടൻ വന്നുപോയി ഗൈസ്.
0: ഇതേപോലെ വടക്കമ്പുളി അല്ലേ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം.
1: വടക്കമ്പുളി ഞാൻ പറഞ്ഞ തോട്ടുപുളി അതല്ലേ, വടക്കമ്പുളി മറ്റില്ല പഴ, അത് തോട്ടുപുളി ആകും.
0: നമ്മുടെ ഇതിന്റെ കുട്ടിക്ക്
1: കുടം പോലെ ഇരിക്കുന്ന കുടംപുളി, കുടംപുളി
0: കുടംപുളി അതല്ല. കുടംപുളി എന്ന് പറഞ്ഞാൽ മറ്റേ വാളംപുളി ഇല്ലേ, മറ്റേ ഞാൻ നോക്കുന്ന ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു തക്കാളിയുടെ കൂട്ടിരിക്കുന്ന ഒരു സാധനമാണ് വടക്കമ്പുളി. കണ്ടിട്ടില്ലേ വടക്കമ്പുളി?
1: ഞങ്ങളവിടെ തോട്ടുപുളി എന്നാ പറയാ, തോട്ടുപുളി എന്നാ പറയാ, കുടംപുളി
0: തോട്ടുപുളി.
1: അത് മനസ്സിലാത്ത കിളി മാറിയിരിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന ഇതല്ലേ, ഒരു മഞ്ഞ കളറായിട്ട് പഠിക്കുമ്പോ മഞ്ഞ കളറായിട്ട് വരും.
0: കല്ലട അമ്മയുടെ വീട്. അപ്പൊ ഇത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഈ സാധനം. അമ്മ പോയിട്ട് വരുമ്പോ കൊണ്ടുവരല്ലേ മാമാരൊക്കെ കൊടുത്തു വിടും. എന്റെ പൊന്നു ഒരു മീൻ കറിക്കകത്ത് നാലഞ്ചെണ്ണൊക്കെ കിട്ടും. എനിക്ക് ഒഴിക്കുന്ന കറിക്കകത്ത് ഒരു
1: നാലഞ്ചെണ്ണം അങ്ങനെ അമ്മ പറയാറുണ്ട്. വയറുവേദന എടുക്കത്തില്ല ഈ പുളി കഴിച്ചാലെന്ന് പറയാറുണ്ട്.
0: എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം.
1: പണ്ടൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ ഈ പുളിയൊക്കെ. ഇപ്പൊ ഇപ്പൊ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ കഷ്ണങ്ങൾ തേടി നടക്കുമ്പോ പുളി ആർക്ക് വേണമെന്ന് അല്ലേ. അപ്പൊ പുളിയൊന്നും വേണ്ട. അപ്പൊ എന്താണ് ഇതുപോലെ പുളി ഇടുന്ന കറി ഇഷ്ടമല്ലാത്തോണ്ടാണോ അതോ
0: അടക്കം പുളിയോടെയാണ് കൂടുതൽ നിക്കുന്നത്? ഒരു കറി എന്ന് പറയുമ്പോ അതിനകത്ത് എല്ലാം കാണണോ, എരി പുളി ഉപ്പ് ഇതെല്ലാം പാകമായിരിക്കണം.
1: ഈ ഒരു കാര്യത്തിനാണ് ഞാൻ അമ്മ എടുത്തും വഴക്കുണ്ടാക്കുന്നത്, കാര്യം ഈ രസമൊക്കെ ഉണ്ടാക്കും. പക്ഷെ അമ്മ നോർമലായിട്ട് അൺസഹിക്കബിളൊന്നും അല്ല പുളി ഇടുന്നത്, നോർമലായിട്ട് പുളി ഇടും. പക്ഷെ എനിക്ക് ഈ പുളിയോട് എനിക്ക് എതിർപ്പാണ്. എനിക്ക് ഈ ഉപ്പിലിട്ട ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇതിനുണ്ടോ അങ്ങനെ
0: ഇഷ്ടമാണ്?
1: പക്ഷെ എനിക്ക്
0: നല്ല ഉപ്പിലിട്ടെന്ന് നല്ലല്ലേ.
1: ഞാൻ കാണും എല്ലാവർക്കും ഉപ്പിലിട്ട സാധനം ഇപ്പൊ വായിലൂടെ വെള്ളം ഊറുന്നേക്കാണ്. എനിക്ക് അങ്ങനെ വായിലൂടെ വെള്ളം
0: ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്താണ് ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മള് നമുക്കൊരു ബീച്ചിന്റെ സൈഡിലാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പം അവിടെ ഇതേപോലെ മലപ്പുറത്ത്, അപ്പൊ അവിടെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു
1: ഉപ്പിലിട്ട. പക്ഷെ പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ, ഇപ്പൊ എനിക്ക് വളരെ തോറും എനിക്ക് എല്ലാത്തിനോടും ഒരു താല്പര്യക്കുറവ്. എനിക്ക് ഇതിനോടൊന്നും ഇഷ്ടമല്ല.
0: കടച്ചിക്ക, മാങ്ങ, ബീട്രൂട്ട്,
1: പല്ല് വിളിക്കും,
0: ബീട്രൂട്ട്, അങ്ങനെയുള്ള എല്ലാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ നോമ്പ് സമയത്തായിരുന്നു അവിടെ ഇഷ്ടം പോലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഈ സാധനം കാണും,
1: ഉപ്പിലിട്ട
0: ഉപ്പിലിട്ടായിരുന്നു. നെല്ലിക്ക
1: പിന്നെ എല്ലാം പിടി കാണുന്ന എല്ലാം പിടിച്ച്
0: ഉപ്പിലിടാറുണ്ട് പോലെ.
1: നമ്മളെ പിടിച്ച് ഉപ്പിലിടാ അങ്ങനല്ലേ. നമുക്കിപ്പോ ഉപ്പിലിട്ട് കിട്ടാത്ത ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ശരിക്കും പറഞ്ഞ. ഇന്നാളെ ഒരു ദിവസം ഞാൻ യൂട്യൂബ് എടുത്തപ്പോ അതിനകത്ത് മറ്റേ മുന്തിരി പായ മറ്റേ മുന്തിരി പായസം ഒന്നും മുന്തിരി മുല്ലപ്പൂ പായസം എന്നൊക്കെ പറഞ്ഞോണ്ട് കിടക്കുന്ന സാധനം, ഇതൊക്കെ എങ്ങനെ കൂട്ടാൻ കൊള്ളാന്നൊക്കെ ആർക്കറിയാ അല്ലേ. അപ്പൊ എല്ലാ ഐറ്റംസും ഇപ്പൊ അങ്ങനെ കാണുന്നല്ല. പിന്നെ ചെറുതനത്തിന്റെ തോരൻ, ഞാൻ ചെറുതനാന്ന് പറയാറ്. അപ്പൊ
0: അതിന്റെ
1: അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഇങ്ങനെ അതുപോലെ തന്നെ കണ്ണി കാണുന്ന എല്ലാ വക ഐറ്റംസും ഉപ്പിലിടാറുണ്ട്.
0: അതുകൊണ്ട് രസം എന്തോ സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്.
1: ചെറുതനം കണ്ടു
0: അല്ലല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ ഇങ്ങനെ സിനിമ കണ്ടുണ്ട്. അതായത് ഇതിന്റെ വേര് വെച്ചിട്ട് എന്തോ
1: ഇടിയിട്ടി അച്ചാറായിട്ട് അമ്മ എല്ലാം വെച്ച്
0: ഓർമ്മയാണ്.
1: ഞാൻ വിചാരിച്ച ഇനി എല്ലാ ഓർമ്മകളൊക്കെ ആയി വിറക്കുകയാണ്. പക്ഷെ ഇതുപോലെ വാഴപ്പിണ്ടി ഒക്കെ എടുത്ത്
0: വാഴപ്പിണ്ടി തോരനൊക്കെ
1: തോരനല്ലാതെ വാഴപ്പിണ്ടി ഒക്കെ ഉപ്പിലിടുന്ന ആൾ ഇത് കാണാനല്ലോ. ഞാൻ കൊറേ റീൽസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ. നമുക്ക് എനിക്ക് തോന്നുന്നത് ചക്കോള്ളി സ്ഥലത്താണെന്ന് തോന്നുന്നു. ഇതുപോലെ ഒരു ദിവസം റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് മാത്രം വിൽക്കുന്ന കുറേ കട. അവിടെ ഇതുപോലെ വാഴപ്പിണ്ടി, എനിക്ക് പ്രോപ്പർ അറിയില്ല സ്ഥലം ചക്കോള്ളിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അവിടെ എന്തോ വാഴപ്പിണ്ടി മറ്റേ എന്താണ് ഈ ഇതൊക്കെ എന്താണ് നമ്മുടെ എന്താ അതിന്റെ കുക്കുംബർ പിന്നെ അങ്ങനെ ഐറ്റംസും കുറെ ഉണ്ടല്ലോ.
0: ക്യാരറ്റ്
1: നല്ലതാട്ടോ, അത് എനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ക്യാരറ്റ് നല്ലതാ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മാങ്ങയാണല്ലോ. മാങ്ങ ചാമ്പയ്ക്ക സംഭവങ്ങൾ, ചാമ്പയ്ക്ക എനിക്ക് എന്തോ ഡബ്ലോളിയോട് വലിയ ഇഷ്ടമില്ല. ഇഷ്ടമാണോ ഡബ്ലോളി?
0: അത്
1: റംബൂട്ടാൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വരിക്ക റംബൂട്ടാനുണ്ട്, കൂടെ റംബൂട്ടാനുണ്ട്. എനിക്കങ്ങനെ വെച്ചാൽ വരിക്കച്ചക്ക പോലെ ഇരിക്കത്തില്ലേ. ചില റംബൂട്ടാനത്ത് ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ തോലി കിടക്കുക, ഇങ്ങനെ അത് വരിക്കയാണ്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഇതൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്
0: കേട്ടോ.
1: പിന്നെ നമ്മൾ ഈ കടിക്കുമ്പോൾ നമുക്ക് ആ ഒരു
0: റംബൂട്ടാനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും വേഗം തന്നെ വിളിച്ച് ഞങ്ങളുടെ ഈ ഒരു സംശയം
1: അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നല്. കാര്യം കൂടെ റംബൂട്ടാനും വരിക്ക റംബൂട്ടാനും ഉണ്ട്. അപ്പോൾ വരിക്ക റംബൂട്ടാൻ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം നമുക്ക് മറ്റേതിലെല്ലാം കടിച്ചു കടിച്ചു പല ഒന്നും കിട്ടത്തില്ലല്ലോ.
0: അതായത് ആ ഇതിന്റെ തോടും കൂടെ അതിന്റെ കൂടെ ഇളകി വരും.
1: ആ എനിക്ക് ആ തോട് കടിച്ചുപ്പി എനിക്ക് മറ്റേതാണ് ഇഷ്ടമല്ലാത്തത്. ഈ അല്ലാതെ ഈ കുരുവിനോട് ചേർന്നിരിക്കുന്ന സംഭവം എനിക്ക് ഇഷ്ടമായി. അത് കഴിക്കുമ്പോൾ നമുക്ക് മാത്രം ഒന്നും കിട്ടത്തില്ലല്ലോ, മറ്റാണെങ്കിൽ കുരുവിന്റെ തൊലി എങ്ങനെ കിട്ടില്ല അങ്ങനെ. അപ്പൊ ദേ
0: കോളുണ്ടോ?
1: ഇല്ല, കോളില്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നപ്പോഴേ വേറെ കുറച്ച് മെമ്മറീസിലേക്കൊക്കെ പോവുകയായിരുന്നു.
0: ഇനിയിപ്പോ മെമ്മറി
1: അതായത് ഈ പാചകത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, കൂട്ടുകാരി ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചിയും കൂടി ഇതുപോലെ ഹോസ്റ്റലിലുണ്ടായ കഥകൾ തന്നെയാണ്. ഹോസ്റ്റലിലുണ്ടായിട്ട് നമ്മൾ ഇതുവരെ ക്യാപ്പിച്ചീനോ ഉണ്ടാക്കിയ ഒരു കഥയാണ് കേട്ടോ. ഇപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. അപ്പം അത് ഞാൻ മാത്രമല്ല, നമ്മളിതുപോലെ ക്യാപ്പിച്ചീനോ, നമ്മൾ കോൾഡ് കോഫി എന്നൊക്കെ പറയാം, ക്യാപ്പിച്ചീനോ കോൾഡ് കോഫി. ഞങ്ങൾ കോൾഡ് കോഫി രണ്ടും കൂടൊക്കെ ഉണ്ടാക്കിയതാണ്. എന്തായാലും നമുക്ക് കാപ്പിപ്പൊടി എടുക്കുക, പഞ്ചസാര എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മൾ കൈ വെച്ച ഹോസ്റ്റൽ ആയതുകൊണ്ട് നമുക്ക് മറ്റേ ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈ വെച്ച് കുറേ നേരം ഇങ്ങനെ
0: ഈ നമ്മുടെ അരിപ്പ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ചെയ്യാം.
1: അതങ്ങനെ
0: പഞ്ചാരയും ഈ ഇതുണക്ക് ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് പാലിൽ ഇത് ചെറുതായിട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട്.
1: ഞങ്ങള് പാലാണല്ലോ, ഞങ്ങളെ തണുത്തോളം ആയിരുന്നു അടിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ
0: തണുത്തോളം
1: ഞങ്ങൾ പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് തണുത്തവെള്ളമാണ് എടുത്തത്. എന്നിട്ട് ഇങ്ങനെ തണുത്തവെള്ളം കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ട് കൈ വെച്ചിട്ട് നമ്മൾ ഒരുപാടാക്കി, കുറേ നേരം ആക്കിയിട്ട് ആ മണിക്കൂറോ. ഞങ്ങൾ എന്നിട്ട് ഇങ്ങനെ എണ്ണു, 100 വരെ ഞാനാക്കാം, 100 വരെ നീ ആക്ക, അങ്ങനെ എണ്ണിയിട്ട്. പക്ഷേ ഇതുപോലെ പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെന്നപ്പോൾ ഭയങ്കര കാപ്പിപ്പൊടി കൂടിയോണ്ടായിരിക്കും ചിലപ്പോൾ ഭയങ്കര കയ്പായി പോയി. പക്ഷെ ഞങ്ങൾ കുടിച്ചു കേട്ടോ, കാര്യം അവിടുത്തെ മറ്റേ വെള്ളം പോലുള്ള ചായ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നല്ലത്. പക്ഷെ ഇത് വലിയൊരു അഴമ്പായിട്ട് തോന്നുന്നുണ്ടോ ചോദിച്ചാൽ അതുമില്ല, പക്ഷെ ഒരു മെനക്കേടാണ്. ഇനി ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ കുറേ ഓർമ്മകളും കാര്യങ്ങളും പിന്നെ ഉണ്ട്. എനിക്ക് ഈ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ കോട്ടയത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, ജേർണലിസം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പാമ്പാടി, കോട്ടയം പാമ്പാടിക്ക് ഇപ്പുറത്ത് പാമ്പാടി രാജൻ പാമ്പാടി രാജനെ കണ്ടിട്ടില്ല. അപ്പം നമുക്കൊരു വർക്കിൻ്റെ പരമായിട്ട് പോകണം, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് പോകണമായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു, പാമ്പാടി രാജൻ ഇല്ലായിരുന്നു. ഇത് ഒരു വട്ടം ഉണ്ട്, ആ ഒരു വട്ടം പോയപ്പോൾ ഇല്ലായിരുന്നു, ഒരു വട്ടം പോയപ്പോൾ കണ്ടിട്ടുണ്ടായി. പക്ഷെ എനിക്ക് പേടിയാണ്, എനിക്ക് പക്ഷെ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ആനയുടെ ഉത്സവത്തിന് പോകുന്ന സമയത്തും ആനയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം എനിക്കെന്തോ അങ്ങനല്ല, എനിക്ക് ആനയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ ആനയുടെ കണ്ണുകളിലോട്ട് നോക്കുമ്പോഴേ അപ്പൊ എനിക്ക് തോന്നുന്നു യോ ഇതിപ്പോ ഇടയോ. എനിക്ക് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തോ, പക്ഷെ എനിക്കിഷ്ടമാണ് ആനയുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ആനയുടെ തന്നെയല്ല, എനിക്ക് എല്ലാ മിണ്ടാപ്രാണികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതുങ്ങളുടെ വീഡിയോ കാണാനും കുറുമ്പ് കാണാനും ആ ഒരു കാവേരി മലപ്പുറത്തെ ഒരു കാവേരി ആനയുടെ ഒരു വീഡിയോ കാണാറുണ്ട്. നല്ല രസമാണ് അതിൻ്റെ വീഡിയോ കാണാൻ, ചങ്ങലയൊന്നും ഇല്ലാതെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ മറ്റേ കോന്നീൻ്റെ കുറെ മറ്റേ കൊച്ചയ്യപ്പിൻ്റെ വീഡിയോസ്
0: കാണുന്നൊരു കാര്യം ഞാൻ പറയട്ടെ, പറയും ശരിക്കും ആന ഇങ്ങനെ ചങ്ങലൊക്കെ കിട്ടി കിടന്നത് ശരിയാണോ
1: അതെനിക്കറിയില്ല. ഓരോ കാര്യങ്ങളാണ് അതൊക്കെ, അതിലേക്കൊക്കെ കൂടുതൽ പോകാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ എനിക്കതിനോട് താല്പര്യമില്ല. പക്ഷേ നമുക്കെല്ലാം വിശ്വാസപരമായിട്ട് നോക്കുമ്പോൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങളും കാര്യം, നമ്മളെല്ലാം വിശ്വാസങ്ങളാണല്ലോ മുന്നോട്ട് നയിക്കുന്നത്. അതാ അതോ ഇപ്പോൾ വിളിച്ച് ഇതാവും.
0: അപ്പോൾ
1: അതാണ് കാര്യം, അതൊക്കെ വേറെ വ്യക്തിപരമായിട്ട് എന്താ വേറെ കുറേ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ്. വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അതിനോട് നമുക്ക് താല്പര്യമില്ല. ഓക്കെ, വീണ്ടും തിരികെ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, എവിടെ വന്നിട്ടാണ് ആ കോന്നി സുരേന്ദ്രൻ വരെ പോയത്? എവിടെ
0: പോയത്?
1: ആ ഞാൻ പഠിച്ചത് കോട്ടയത്താണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഒരു ചിരിമുട്ടാന്ന് പറഞ്ഞിട്ട് സംഭവം കിട്ടുകയായിരുന്നു, നല്ല ടേസ്റ്റാണ് ചിരിമുട്ട. അങ്ങനെയാണ് അതിന്റെ ആ സംഭവം, അങ്ങനെയാണ് അതിന്റെ പേര്. നല്ല ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ, എനിക്ക് ഇപ്പോഴും സത്യമായിട്ട് എനിക്ക് എൻ്റെ വായിൽ വെള്ളം ഊറുന്നതിന്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാര്യം എനിക്ക് തോന്നുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാര്യം ബ്രെഡ് എൻ്റെ ഒരു നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ബ്രെഡിനകത്ത് മുട്ടയെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് മറ്റേ ഇതിൻ്റെ ബ്രെഡിൻ്റെ ക്രംസ് കൂടെ ഇട്ടിട്ടാക്കും. അതിൻ്റെ അകത്ത് നമുക്ക് മുട്ട വേവിച്ചിട്ട് മുട്ടയും വെക്കും, ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. ഇത് രണ്ടും ഇതെല്ലാം കൂടെ അല്ല, ആദ്യമേ ഇത് ബ്രെഡും ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ആ പുള്ളിയോട് ചോദിച്ചപ്പോൾ ആ മാമൻ അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു തന്നത്. എന്നിട്ട് അതിനകത്ത് നമുക്കത് രണ്ട് ബ്രെഡല്ലേ ആക്കുന്നത്, എന്നിട്ട് അതിങ്ങനെ പൊക്കിയിട്ട് അതിനകത്ത് ഒരു മുട്ടയുടെ പകുതി എടുത്ത് വെക്കും. അതിനകത്ത് മയോണൈസും ആഡ് ചെയ്യും.
0: ആ
1: പക്ഷെ മയോണൈസാണ് ക്രീമി, ഭയങ്കര ക്രീമി ആയിരുന്നു. എനിക്ക് നമുക്കിങ്ങനെ യോ, ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഈ വൈകിട്ട് നമുക്ക് ഹോസ്റ്റലിൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് 7 മണിക്കൊക്കെ ഞാൻ രാത്രിയിൽ ഇരുട്ടാവുമ്പോഴും ഞാൻ പോയിട്ടുണ്ട്. കാര്യം എനിക്ക് വായൽ ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ ടേസ്റ്റ്, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഒരു ഷോപ്പ് തുറന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പോയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന്, എനിക്ക് അവിടെ നിന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ്, വേറെ എവിടെ ഞാൻ ഈ ഒരു സ്നാക്സ് കണ്ടിട്ടില്ല. പിന്നെ അന്ന് ഞാൻ പോയി ചോദിച്ചു, എനിക്കൊരു ദിവസം വീട്ടിലുണ്ടാക്കി നോക്കണമെന്നുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും ചില ചില കടയിൽ നിന്ന് കഴിക്കുന്ന ഐറ്റംസിൻ്റെ
0: ഒക്കെ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, നമ്മുടെ ഏത് വഴി കഴിഞ്ഞാൽ വരുന്നത്,
1: ഞാൻ കണ്ടായിരുന്നു മറ്റേ ചെറിയൊരു നമ്മളെ പുതിയ കാവ് ഈ സൈഡിലോട്ട് വരുമ്പോ രണ്ട് കുഞ്ഞുകുട്ടികൾ ഇരുന്ന് ചെറിയ ആയിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ. പക്ഷെ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റ ഒരു ദിവസം നമ്മൾ രണ്ടുപേരും പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, പക്ഷെ അല്ലാണ്ട് വേറെ ഇതുവരെ കണ്ടിട്ടില്ല.
0: എന്റെ ചില്ലറ എന്നൊന്നും ഇല്ല, ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഇവിടെ വരാൻ തത്രപ്പാടിൽ ഓടുകയാണ്.
1: ഞാൻ അന്ന് നമ്മൾ രണ്ടുപേരും പോയ സമയത്ത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ കുട്ടി കച്ചവടക്കാരൊക്കെ ഉള്ളത് നല്ലതല്ലേ. പക്ഷെ കാര്യം
0: പുതിയൊരു ബിസിനസ് സംരംഭം
1: കാര്യം അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ, പണ്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുക, നമ്മൾ കളിക്കുന്ന സമയത്തെ നമുക്ക് ഇതുപോലെ ഷോപ്പൊക്കെ കളിക്കാറ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന എന്താണ്, അല്ല ഇതിന്റെ ഷാമ്പൂവിന്റെ കവറിനകത്ത് വെള്ളം കോരി വെച്ചിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടി നമ്മൾ
0: കുഞ്ഞുപ്രായത്തിൽ നമ്മൾ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സ്ഥലത്തും ഇതുകൊണ്ടൊക്കെ നാരങ്ങ വെള്ളം വിൽക്കുന്ന പിള്ളേര്
1: കുഞ്ഞുകുട്ടികളൊക്കെ എൻജോയ് ചെയ്യട്ടെ. കുട്ടികളൊക്കെ ഞാൻ പറയുന്ന ചെറുപ്പത്തിലെ
0: നമുക്ക് എന്താണോ അവർക്ക്
1: ബിസിനസ് മൈൻഡ് അല്ല, അവർക്കത് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ കാര്യം, നമ്മൾ അതിനെ ഒന്നിനും പ്രോത്സാഹിപ്പിക്കില്ല. കുട്ടികൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ കുട്ടികൾക്ക് എന്താണോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യട്ടെ. പിന്നെ ആരും പറഞ്ഞെന്ന്
0: ചെയ്യിക്കുന്നതല്ലോ, സ്വന്തമായിട്ട് ചെയ്യുന്നതും രണ്ടാണ്
1: ഉറപ്പായിട്ടും. അതങ്ങനെ ചെയ്യട്ടെ കാര്യം, ഞാൻ ശരിയാണ് പറഞ്ഞപ്പോ ആലോചിക്കുന്നു, ഇവിടെ പുതിയ കാവ് അടുത്ത് മറ്റേ ഈ ഇങ്ങോട്ട് വരുന്നിടത്തുണ്ട്. നമ്മള് അങ്ങോട്ട് പോയ സമയത്ത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് കണ്ടിട്ടില്ല, പിന്നീട് അത് തുറന്ന് കണ്ടിട്ടില്ല കുട്ടികളെ.
0: മേടിച്ചോ ഇല്ലെന്ന്, നമ്മളിവിടെ സമയത്ത് എത്തണ്ടേ, ഓടി എത്തുന്നു.
1: നമ്മളിവിടെ 8 മണിക്കത്തെ പ്രോഗ്രാമേ അങ്ങനാണല്ലോ വരുന്നത്. ഇല്ല ഇല്ല, പക്ഷെ ചേട്ടൻ കൃത്യനിഷ്ഠതയുള്ള ആളാ.
0: അതെ, ഞാനൊരു അലാറാണ് പലരുടെയും.
1: അതാ എനിക്കിത് പറയാൻ വോയിസ് ഇല്ല ഗൈസ്, അപ്പോ അലാറാണ് ഇവിടെ. നമ്മുടെയൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അലാറവും ആണ്. അപ്പൊ സമയം ഒരുപാട് കടന്നു കടന്നു പോകുന്നു, നമ്മൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ചിരിമുട്ട കഴിക്കാൻ തോന്നുന്നു. കോട്ടയത്തേക്ക് ടിക്കറ്റ് എടുത്ത് പോയാലോ ട്രെയിനിൽ?
0: കോട്ടയത്ത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ചിരിമുട്ട,
1: ചിരിമുട്ട അതിന്റെ പേര് അങ്ങനെയാണ് മാമന് ഞങ്ങളോട്. എനിക്ക് ശരിക്കും പറയാം, ഞാൻ രാത്രിയിലൊക്കെ പോകാറുണ്ട് മഴയൊക്കെ പെയ്യുന്ന സമയത്തെ. ഞാൻ എനിക്കിതുപോലെ ഇങ്ങനെ നമ്മൾ അവിടുന്ന് ഉറങ്ങുമായിരിക്കും. ഞങ്ങൾ ക്ലാസ് 5:30 വരെ ക്ലാസ് ഉണ്ട്, അതിനുവേണ്ടി ഹോസ്റ്റലിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇണ്ണിക്കും 7 മണിയൊക്കെ. എൻ്റെ ഒരു ദിവസം ഞാൻ 7 മണിയായി പിണ്ണിട്ട്, കാര്യം എന്തോ എൻ്റെ വായിൽ ഇതിൻ്റെ ടേസ്റ്റ് വരിക പറയുന്ന സമയത്ത് തന്നെ എനിക്ക്, കാര്യം എന്ന് വെച്ചാൽ അത്രയും ക്രീമിയാത് നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഒരു 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളതിന്, പക്ഷേ നല്ല ക്വാണ്ടിറ്റിയിൽ ആ സാധനം വലിയൊരു ഇതാ പീസായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. കാര്യം ഞാൻ ഓടും, കാര്യം ഇത് ചൂടോടെ അവർ കഴിക്കാൻ തരുന്നത്, അവർ അവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചൂടോട് കഴിക്കുന്നത് വേറൊരു വ്യത്യാസം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ ഇത് ഓടും, ക്ലാസ് കഴിയുമ്പോഴത്തേക്കും മിക്കപ്പോഴും ഞാൻ ഓടുമായിരുന്നു. കാര്യം എല്ലാവരും അടിയാ ചിരിമുട്ടയ്ക്ക്, കാര്യം നോർത്ത് ഇന്ത്യൻസ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഞാൻ ഓടി പോവായിരുന്നു. പറഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് മിക്കവാറും ഇന്ന് ഇവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വരും കഴിക്കാൻ. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, കാര്യം വേറെ എവിടെയും
0: കണ്ടിട്ടില്ല. കോട്ടയത്തോട്ട്
1: ഇല്ല
0: ട്രെയിൻ കയറുക, ട്രെയിൻ പഠിച്ചത് അല്ലേ?
1: അല്ല, ഞാൻ പാമ്പാടിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടയം വന്നിട്ട് കോട്ടയത്തു നിന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങി അങ്ങനെയാണ് പോകുന്നത്.
0: സമയം കിട്ടുമ്പോൾ പോകും, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.
1: കാര്യം ഇത് കഴിക്കാണ്ട് പോയിട്ട് ഇനി അവിടെ ഷോപ്പ് തുറന്നില്ലെങ്കിൽ
0: അവിടുത്തെ നമ്പർ ഗൂഗിളിൽ നോക്ക്, നമ്പർ എടുത്തുക, വിളിക്കുക,
1: ഷോപ്പിന്റെ പേര് അറിയത്തില്ല. കറക്റ്റ് പാമ്പാടിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും, പാമ്പാടി 8-ാം മൈലില് ഒരു ഷോപ്പുണ്ട് ഗൈസ്. അപ്പൊ ഒരു മറ്റേ ആ ഒരു പാമ്പാടി 8-ാം മൈലില് മറ്റേ ബസ് സ്റ്റാൻഡ് ഇപ്പുറത്തായിട്ടൊരു ഷോപ്പുണ്ട്, എനിക്ക് ആ ഒരു കടയിൽനിന്നാണ് ഏറ്റവും ഇഷ്ടം. അവിടെ നിന്നാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കിവിടെ എന്താണ് കരുണാപ്പള്ളിയിൽ അങ്ങനെ ചിരിമുട്ട വിൽക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുക, DM ചെയ്യുക ഗൈസ്. അപ്പൊ പറഞ്ഞു പറഞ്ഞു ഒരുപാടായി, നമുക്ക് സമയം എന്തേ ഇങ്ങനെ കിടക്കുന്ന. അപ്പൊ നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു അല്ലേ?
0: അതെ, നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഫുഡിൽ വന്നു, ഫുഡിൽ തന്നെ വീണ്ടും അവസാനിച്ചിരിക്കുകയാണ്.
1: അതെ, അപ്പോൾ നമുക്ക് വീണ്ടും ടാറ്റാ ബൈ ബൈ, സീ യു പറയാനുള്ള നേരമായിരിക്കുകയാണ് ഗൈസ്.
0: അതിനു മുമ്പ് നമുക്ക് ഈ അടുത്ത ശനിയാഴ്ചത്തെ വിഷയം കൂടെ പറഞ്ഞിട്ട്
1: പോവാം. ഓക്കെ, പറഞ്ഞോളൂ.
0: അടുത്ത ശനിയത്തെ വിഷയം എന്താണ്?
1: എന്താണ് പറഞ്ഞോളൂ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ, എന്താണ്?
0: നിങ്ങൾ ആരോടെങ്കിലും സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ശരിക്കും ആരോടും

0: പരിപാടിയൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ. അപ്പോൾ വീണ്ടും നമുക്ക്
1: കേട്ടുമുട്ടാം. തുടർന്ന് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ,
0: ആഘോഷിക്കൂ.

0: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ റേഡിയോ 91.2 ന്യൂ ദേശിക നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. എന്നോടൊപ്പം നമ്മുടെ കുറച്ച് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ഇപ്പോഴത്തെ പുതിയ ട്രീറ്റ്മെന്റ്സും ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ സേതുസ് ഗ്ലോ സ്കിന്നിലെ കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: താങ്ക് യു ഗോപിക.
0: ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചും നമ്മൾ കേൾക്കാറുണ്ട്. മുമ്പ് ഒരുപക്ഷെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ ശാഖയായിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കെമിക്കൽ പീലിംഗ് എന്നതിനെ കുറിച്ച്. ശരിക്കും എന്താണ് ഡോക്ടർ ഈ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ പീൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. കെമിക്കൽ ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പൊതുവെ ആൾക്കാർക്ക് അതൊരു ഭയമാണ് കെമിക്കൽ ഏജന്റ് എന്ന് കേൾക്കുമ്പോൾ, കെമിക്കൽ പീൽ എന്ന് കേൾക്കുമ്പോൾ. ശരിക്കും അത് ഒരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ ഏജന്റിന് മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റിനെ വെച്ചിട്ട് നമ്മൾ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് സ്കിന്നിന്റെ റീജുവനേഷനെ ഹെൽപ്പ് ചെയ്യും, സ്കിന്നിന് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് ഒരു കളർ ഇംപ്രൂവ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഒറ്റ തവണ കൊണ്ട് ചെയ്താൽ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒന്നും അല്ല. നമുക്ക് ഇതിനൊക്കെ മെയിൻ്റനൻസ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയറും ചെയ്തു പോവുക. അതായത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ അതിന്റെ കൂടെ ഉപയോഗിച്ച് പോവുക.
0: ശരിക്കും ഒരു ഫോളോ അപ്പ്
1: വേണ്ട കാര്യങ്ങളാണ്.
0: ഒരുപാട് സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഇതിന് പിന്നിലുണ്ട് അല്ലേ?
1: കെമിക്കൽ പീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു വിടും, നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുക, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
0: ശരിക്കും ഈ ഒരു കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ കെമിക്കൽ പീൽ സജസ്റ്റ് ചെയ്യുന്നത്?
1: കെമിക്കൽ പീൽസ് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിന്. അതായത് നമുക്ക് ആക്നി ഉള്ളവർക്ക്, ആക്നി സ്കാർസ് ഉള്ളവർക്ക്, ആക്നി പോർസ് ഉള്ളവർക്ക്, ബ്ലാക്ക് മാർക്സ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കെമിക്കൽ പീൽസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്കിന്നിന് ഒരു ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അപ്പൊ ഇതിനൊക്കെ ഡിഫറെന്റ് കൺസേൺസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീൽ ആണ്. അതൊക്കെ നമ്മൾ അവരുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ടാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്.
0: ഒരു ഡീപ് സ്റ്റഡി തന്നെ നടത്തുക.
1: അതെ അതെ.
0: ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാർബൺ പീലിംഗ്.
1: അതെ,
0: എന്താണ് കാർബൺ പീലിംഗ് എന്ന് പറയുന്നത്?
1: ഈ കെമിക്കൽ പീൽസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡൗൺ ടൈം ഉണ്ട്. ചിലപ്പോൾ അവർക്ക് ചെറുതായിട്ട് സ്കിന്നിൽ നിന്ന് സ്ലൈറ്റ് ആയിട്ട് തൊലിയൊക്കെ ഇളകി ഇളകി പോവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കാർബൺ ഫേഷ്യൽ ചൂസ് ചെയ്യാം. കാർബൺ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെയിം കെമിക്കൽ ഏജന്റ് വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ കാർബൺ പാർട്ടിക്കിൾസ് ഹീറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ഫോളിയേഷൻ നടത്തുന്നത്. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ കാർബൺ ഫേഷ്യലിന്റെ ഒരു എന്താണ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ അതിന് ഡൗൺ ടൈം ഇല്ല. ഡൗൺ ടൈം ഇല്ല മീൻസ് അതിന് ഈ സ്കിൻ ഒന്നും പീൽ ഓഫ് ആയി വരില്ല. സെയിം അതിന് ഇതിന് എന്താണ് ഹോളിവുഡ് ഫേഷ്യൽ എന്നും നമ്മൾ പറയും. കാർബൺ ഫേഷ്യലിന് ഹോളിവുഡ് ഫേഷ്യൽ എന്നും പറയും. അപ്പോ എന്താണ് അതിന്റെ ആ ഒരു റിസൾട്ട് കൊണ്ടിട്ടാണ് അങ്ങനെ ഒരു വാക്ക് അതിന് പറയുന്നത്. ഇത് നമ്മൾ കാർബൺ ഫേഷ്യൽ ചെയ്യുന്നത് ഒരു 3-സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബണിനെ ഹീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനെ വാഷ് ഓഫ് ചെയ്ത് കളയാണ്. ലേസർ വെച്ചിട്ട് അതിനെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പിൽ ഒരു ലേസർ ടോണിംഗും കൂടെ ചെയ്തിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റന്റ് ഗ്ലോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എന്താണ് ട്രീറ്റ്മെന്റ് ആണ് കാർബൺ ഫേഷ്യൽ.
0: അപ്പോൾ കെമിക്കൽ ഫേഷ്യലിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കാർബൺ ആയിരിക്കും.
1: ബെറ്റർ എന്ന് അങ്ങനെയല്ല പറയുന്നത്. ചിലർക്ക് എന്താണ് ഈ ഒരു കെമിക്കൽ പീൽസ് കൊണ്ട് ചിലവർക്ക് ഇറിറ്റേഷൻസോ അലർജീസോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ, സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ കെമിക്കൽ പീൽസ് കൊണ്ടിട്ട് എന്തെങ്കിലും അലർജീസോ ഇറിറ്റേഷൻസോ വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കാർബൺ ഫേഷ്യൽ ചൂസ് ചെയ്യാവുന്നതാണ്. കാർബൺ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് തീരെ അതിന് ഡൗൺ ടൈം ഉണ്ടാവാറില്ല. അതായത് നമുക്ക് അത് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം. ഒരു ചില ഫെയർ സ്കിൻ ആൾക്കാരിൽ ഒരു റെഡ് റെഡ് മാർക്കായിട്ട് കിടക്കും, അതൊരു 1-2 hours കൊണ്ട് അതങ്ങ് പോവും. അല്ലാണ്ട് പീൽ ഓഫ് ആയി വരുമോ അങ്ങനെയൊന്നുമില്ല.
0: ഈ ഒരു ടേമിന്റെ കൂടെ തന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊന്നാണ് ഹൈഡ്രാ ഫേഷ്യൽ, അതും കൂടി ഒന്ന് പറയുമോ?
1: ഹൈഡ്രാ ഫേഷ്യല് അതൊരു എന്താണ് ഡീപ് ക്ലെൻസിങ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മളതൊരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഹൈഡ്രാ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പല ടൈപ്പ് ഓഫ് പ്രോബ്സ് ഉണ്ടത്. അപ്പൊ നമുക്കത് പേഷ്യൻസിന്റെ കൺസേൺ അനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണത്. അതായത് വാട്ടർ ഇൻഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ പലതരം സിറവും ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നിലോട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് സ്കിന്നിനെ റീജുവനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത്.
0: ശരിക്കും ഇതെല്ലാം ഒരു എസ്തെറ്റിക് ഫിസിഷ്യന്റെ ഒരു സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെ? ഓക്കെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
2: ആണോ? ഞാൻ പറയട്ടെ.
3: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ്റെ റേഡിയോ 91.2. വീണ്ടും സ്വാഗതം. എൻ്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗ് നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യൻ ആണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ പണ്ട് മുതൽക്കേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ ഒരു ആ ഒരു സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാലം മുതൽക്കേ തന്നെ അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. മുഖക്കുരുവിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ?
5: ശാശ്വത പരിഹാരം എന്ന് പറയുന്നതിലുപരി നമുക്ക് അതിന്റെ ഫസ്റ്റ് അതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ആക്നെക്ക് പലതരത്തിലുള്ള കോസസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായിട്ടുള്ള മധുരം. അപ്പൊ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതൊക്കെ ഒരു കോസ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇതിനൊരു കോസ് ആണ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ ഈ PCOD അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോ നമ്മുടെ ആ ഒരു ഭക്ഷണ രീതി കാരണം നമുക്ക് വരുന്ന ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ കാരണമൊക്കെ ആക്നെ ഉണ്ടാവാം. അപ്പൊ നമ്മള് ആക്നെയുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ജീവിതശൈലിയും കൂടെ ചേഞ്ച് ചെയ്യണം. അതായത് ഡയറ്റും എക്സസൈസും ഒക്കെ ഒന്ന് ഓക്കെയാക്കണം. നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗട്ട് ഹെൽത്തിനെ നമ്മൾ നന്നായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻസും ചെയ്ത് കൊടുക്കാം. ആക്നെക്ക് വേണ്ടി നമുക്ക് കെമിക്കൽ പീൽസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻ്റനൻസ് സെഷൻസ് ഉണ്ട് ഇതിനും. അപ്പോൾ പലതവണ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു ക്ലിനിക്കിൽ മാത്രം ട്രീറ്റ്മെൻറ്സ് ചെയ്തിട്ട് പോയാൽ മാത്രം പോരാ. നമ്മൾ ആ ഒരു ഹോം കെയർ പറയുന്നത് ആ ഒരു ഡോക്ടർ പറഞ്ഞു വിടുന്ന ഹോം കെയർ കറക്റ്റായിട്ട് ആ പേഷ്യൻറ്റ് ഫോളോ അപ്പ് ചെയ്യുകയും കൂടെ ചെയ്യണം. അതിൻ്റെ കൂടെ ഈ ഒരു ലൈഫ് സ്റ്റൈലും മാറ്റുക, എക്സസൈസ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക.
0: ഓക്കെ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്സിൻ്റെ കാര്യത്തിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു ഗ്ലൂട്ടാതയോണിൻ്റെ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്?
5: ഗ്ലൂട്ടാതയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ളൊരു പെപ്റ്റൈഡ് ആണ്. അപ്പോൾ വിത്ത് ഏജ്, നമ്മുടെ ഏജ് കൂടുന്തോറും അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും പല ഫോംസിൽ അവൈലബിൾ ആണ്. നമുക്ക് IV ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കാം, പിന്നെ ഓറലി നമുക്ക് എടുക്കാം. അതായത് ടാബ്ലറ്റ് ഫോമിലും സ്പ്രേ ഫോമിലും ഒക്കെ ഉണ്ട്, അങ്ങനെ എടുക്കാം. പിന്നെ ടോപ്പിക്കലായിട്ട്, അതായത് ക്രീംസിലും ലോഷൻസിലും ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഗ്ലൂട്ടാതയോൺ ശരിക്കും ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ മെലാനിൻ ഉണ്ടാക്കുന്ന ഒരു എൻസൈം ഉണ്ട്, ടെറോസിനേസ് എന്ന് പറയും. ആ ഒരു എൻസൈംസിനെ അവിടെ അതിന്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് മെലാനിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആവുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ രണ്ട് ടൈപ്സ് ഓഫ് മെലാനിൻ ഉണ്ട്, യൂമെലാനിനും ഉണ്ട്, ഫിയോമെലാനിനും ഉണ്ട്. അതിൽ യൂമെലാനിൻ ആണ് എന്താണ് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോൺ തരുന്നത്. ആ ഒരു യൂമെലാനിനെ ഫിയോമെലാനിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഗ്ലൂട്ടാതയോൺ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു പതുക്കെ പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ആയി വരുന്നത്. ഇതും നമുക്ക് മെയിൻ്റനൻസ് വേണ്ട സാധനമാണ്. ഒറ്റ തവണ എടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് തവണ അടുപ്പിച്ചെടുത്തിട്ട് പിന്നെ നിർത്തുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റില്ല. നമുക്ക് അതിനും മെയിൻ്റനൻസ് വേണം.
0: ശരിക്കും നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യും,
5: സ്കിന്നിന്റെ ക്വാളിറ്റി എന്തായാലും ഇംപ്രൂവ് ചെയ്യും, സ്ലൈറ്റ് ആയിട്ട് കളറും ഇംപ്രൂവ് ചെയ്യും.
0: ഓക്കെ. ഇത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ,
5: കണ്ടിന്യൂഷൻ വേണം. ചിലർ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടി വരും. അതായത് ഭയങ്കരമായിട്ടുള്ള സ്കിൻ ടോൺ അങ്ങനെ വേരിയേഷൻ ഉണ്ടാവില്ല. എന്തായാലും നമുക്കുള്ള സ്കിൻ ടോണിൽ നിന്ന് കുറച്ച് ബെറ്റർ
0: ആകും. അതേ ഉള്ളൂ അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഒരു പെർമനന്റ് ഗ്ലോ അവിടെ ഉണ്ടാവുന്നില്ല.
5: പെർമനന്റ് ഗ്ലോ നിൽക്കും, ബട്ട് നമ്മൾ ആ മെയിൻ്റനൻസ് ചെയ്ത് പോകണം,
0: കണ്ടിന്യൂ ചെയ്ത് പോകണം നമ്മൾ. എനിക്ക് ഡോക്ടറിന്റെ ഒരു പ്രിഫറൻസിൽ ഏതാണ്, IV ആണോ, ക്രീം ആണോ, ടാബ്ലറ്റ് ആണോ, ഏതായിരിക്കും ഒരു ബെറ്റർ എന്ന് പറയുന്നത്?
5: ഏറ്റവും റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് IV ആണ്.
0: ഓക്കെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് IV ആണ് എടുക്കാറുള്ളത് അല്ലേ?
5: ഓക്കെ.
0: ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ടാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AIR, റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ ദി റേഡിയോ 91.2.
4: വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2. ന്യൂ ദേശിംഗ നാട്സ് ക്യാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം കൺസൾട്ടിംഗ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യയാണ് കൂടെയുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സ്കിൻ പ്രോബ്ലമാണ് സ്കിൻ ടാക്സ്. ഇത് ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അമിത വണ്ണമൊക്കെ ഉള്ളവർക്കാണെന്ന് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്കിൻ ടാക്സ് കാണാറുള്ളത്. ആക്നെ ഉണ്ടാവാറുണ്ട്, ആക്നെ സ്കാൾസ്, അരിമ്പാറ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് പ്രോബ്ലംസാണ്. ഇതിന് ലേസർ ട്രീറ്റ്മെൻ്റ് ഒരു നല്ല പരിഹാരമാണോ?
5: ശരിക്കും സ്കിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് ഈ സ്കിൻ ടാക്സ് വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അങ്ങനെയും സ്കിൻ ടാക്സ് വരാം. അപ്പോൾ അത് നമുക്ക് കരിച്ചു കളയാൻ പറ്റും. കോട്ടറി മെഷീൻ വെച്ചിട്ട് കരിച്ചു കളയാനും പറ്റും. ഇത് ലേസേഴ്സ്, CO2 ലേസേഴ്സ് പോലുള്ള ലേസേഴ്സ് വെച്ചിട്ട് അതിനെ കളയാൻ പറ്റും. ഏറ്റവും എഫക്റ്റീവ് എന്താന്ന് വെച്ചാൽ CO2 ലേസർ ആണ്. ബിക്കോസ് കോട്ടറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചത് പെയിൻഫുളും ആണ്, ആ പാട്, അത് എടുത്ത പാട് കുറച്ച് നാൾ അവിടെ കിടക്കും. ബട്ട് ലേസറിൽ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിക്കവറി വരും നമുക്ക്.
4: അപ്പോൾ ലേസർ
5: കളയാൻ പറ്റും.
4: ലേസർ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലേ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതൊരു നല്ല പരിഹാരമാണോ?
5: ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്ന് പറയുന്നത് അമിതരോമ വളർച്ചയ്ക്ക്. ഇതും PCOD പോലുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ മെയിന്റനൻസ് വേണം. അവർക്ക് സാധാരണയുള്ള ആൾക്കാരിനെക്കാട്ടിലും കൂടുതൽ മെയിന്റനൻസ് വേണ്ടി വരും. മറ്റുള്ളവർക്ക് അത്ര മെയിന്റനൻസ് വേണ്ടി വരില്ല. എന്നാലും ഒരു നമ്മൾ 6-7 സിറ്റിംഗ്സ് ഒക്കെ വേണമെന്ന് പറയും.
4: ഓ, അത്ര വേണ്ടി വരും അല്ലേ? ശരിക്കും ഈ പറഞ്ഞ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കണ്ടിന്യൂഷൻ, ഒരു ഫോളോ അപ്പ്, എല്ലാം ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെന്ന് തന്നെ പറയണം അല്ലേ? അതുപോലെ തന്നെ ലേസറിന്റെ കാര്യം പറഞ്ഞപ്പോ മറ്റൊരു കേട്ടിട്ടുള്ള ഒന്നാണ് CO2 ലേസർ ട്രീറ്റ്മെന്റ്. അതെന്താണ്
5: CO2? ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ലേസർ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് പലവിധ കാര്യങ്ങൾ ചെയ്യാം. ഈ പറഞ്ഞതുപോലെ അരിമ്പാറ, ഈ പാലുണ്ണി റിമൂവൽ, ഇതെല്ലാം ചെയ്യാം. ഫ്രക്കിൾസ്, മോൾസ്, എല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ സ്കിന്നിന്, അതായത് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സും ചെയ്യാൻ പറ്റും. സ്കിൻ റീജുവനേഷൻ, റീസർഫേസിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. സ്ട്രെച്ച് മാർക്സ്, സ്കാർസ്, ഇതൊക്കെ മാറ്റാൻ പറ്റും. ബട്ട് ഇതിനും മെയിന്റനൻസ് വേണം.
4: ഓക്കെ, ഇപ്പോ കോമൺലി എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധി, വെല്ലുവിളി എന്നൊക്കെ തന്നെ പറയണം മുടികൊഴിച്ചിൽ. കാരണം ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വളരെയധികം കൂടുതലാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ മുടികൊഴിച്ചിൽ ഒരു കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ട ഒന്ന് തന്നെയല്ലേ?
5: അതെ, പല കാരണങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവാം. ഇപ്പൊ മെയിൻലി കണ്ടുവരുന്ന ഒരു എന്താണ് കോസ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മൾ 100-95 പേരെ എടുത്ത് നോക്കിയാലും 95 പേർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകും. കൂടാതെ മറ്റ് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്ക്, അതായത് തൈറോയിഡ് ഇഷ്യൂ ഉള്ളവർക്ക്, PCOD ഉള്ളവർക്ക്, ഇങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ട് മുടി കൊഴിഞ്ഞു പോകാം. പിന്നെ നമ്മുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാം. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കുന്നില്ല, പ്രോപ്പറായിട്ട് പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം. പ്രോട്ടീൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ വളരെ കുറവാണ് ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല, പ്രോട്ടീൻ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
4: പക്ഷെ നമ്മൾ പറയാറുണ്ടല്ലോ അരിയാഹാരം കഴിച്ച് തന്നെ ജീവിക്കണം എന്ന് പറയാറില്ല.
5: അതും വേണം, ബട്ട് പ്രോട്ടീൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ നമ്മുടെ ആ ഒരു ഡയറ്റ് ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. പിന്നെ PCOD, സ്ത്രീകളിൽ മെയിൻ ആയിട്ട് PCOD പോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് PRP ചെയ്യാം, GFC ചെയ്യാം, എക്സോസോംസ് ഉണ്ട്. PRP GFC എന്ന് പറഞ്ഞാൽ അത് രണ്ടും നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
4: PRP
5: കുറച്ച് ബേസ് ആണ്, എന്താണ് കുറച്ച് പി ആർ പി കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ജി എഫ് സി. അതായത് ജി എഫ് സി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും. അത് കുറച്ചുകൂടെ പ്യുർ ഫോമാണ്, കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അപ്പം അതിനകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന്റെ എണ്ണവും അതുപോലെ കൂടുതലാണ്. അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവ് പി ആർ പി കാട്ടിലും കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് ജി എഫ് സി. അപ്പൊ ഇതിലെല്ലാം അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്. എക്സോസോംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റെം സെൽസ് ആണ്. അപ്പൊ അത് കുറച്ച് ഇതിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആണ് എക്സോസോംസ്.
6: ഓക്കേ.

വീണ്ടും സ്വാഗതം. എന്റെ റേഡിയോ 91.2 ന്യൂ ദേശിംഗ് നാട് സ്കാൻസ് അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അഹല്യയാണ്. ഡോക്ടർ സേതുസ് ഗ്ലോസ്കിനിലെ കൺസൾട്ടിംഗ് ഈസ്തെറ്റിക് ഫിസിഷ്യൻ ആണ് ഡോക്ടർ. അപ്പോൾ നമുക്ക് ഡോക്ടറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ

0: പാർട്ടാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. ഈ ലിപ്പിന്റെ കാര്യത്തിൽ സംരക്ഷണത്തിൽ വരുന്നതാണ് ലിപ് പീലിംഗ്. അത് എന്താണ്
1: ലിപ് പീലിംഗ്? ഈ ഞാൻ നേരത്തെ കെമിക്കൽ പീൽ പറഞ്ഞതുപോലെ തന്നെ കെമിക്കൽ പീൽ ട്രീറ്റ്മെന്റ് ആണ്. അത് നമ്മൾ ലിപ്പിന് ചെയ്യുന്ന കെമിക്കൽ പീലാണ് ലിപ് പീൽ. അതും നമ്മളൊരു മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഏജന്റ് വെച്ചിന് ലിപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് പൊതുവേ നമ്മൾ ലിപ്പിൽ എപ്പോഴും എന്തെങ്കിലും ഫ്രിക്ഷൻ കൊടുക്കുക, എപ്പോഴും ലിപ്പ് നമ്മൾ ഡ്രൈ ആകുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ലിക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കൊണ്ട് ലിപ്പ് കൂടുതൽ ഡാർക്ക് ആവാറുണ്ട്. അപ്പോ ചിലർക്ക് സ്മോക്കിംഗ് കാണും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ചുറ്റും ആ പേസ്റ്റ് പറ്റിയിരിക്കുന്നത് ചില പേസ്റ്റിലൊക്കെ ആ ഒരു ലിപ്പിനെ ഡാർക്കൻ ആക്കാനുള്ള കണ്ടന്റ് കാണും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ലിപ്പിൽ നല്ലതായിരിക്കും.
0: ഓക്കെ, അതും ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞ ട്രീറ്റ്മെന്റ്സിന്റെ കൂട്ട് ഒരു കണ്ടിന്യൂഷൻ വേണം.
1: എന്നിട്ട് നമ്മൾ അവിടെയും നമ്മൾ എന്താണ് ലിപ്പില് SPF ഉള്ള ലിപ് ബാം ഉപയോഗിക്കാം.
0: ഓക്കെ, UV പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ള അല്ലേ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിലും നമ്മൾ പൊതുവേ UV പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ?
1: അതെ, പൊതുവേ അതാണ് നല്ലത്.
0: ഓക്കെ, അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു, സ്കിന്നിന്റെ കാര്യവും മുടിയുടെ കാര്യവും ചുണ്ണിന്റെ കാര്യവും ഒക്കെ പറഞ്ഞു. വേറെ എന്തൊക്കെയാണ് ഈ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് ആയിട്ട് വരുന്നത്?
1: നമ്മുടെ ക്ലിനിക്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ടബിൾസ് ഉണ്ട്, ബൊട്ടോക്സ് ഉണ്ട്, ഫില്ലേഴ്സ് ഉണ്ട്, ത്രെഡ് ലിഫ്റ്റ് ഉണ്ട്, സ്കിൻ ബൂസ്റ്റേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് മെയിന്റനൻസ് വേണം.
0: മെയിന്റനൻസ് വേണം. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു ബൊട്ടോക്സ് എന്നൊക്കെ പറയുമ്പോൾ
1: അതെ, ചുളിവുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ബൊട്ടോക്സ് എടുക്കാം.
0: ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതേക്കുറിച്ച് അല്ലേ? ഓക്കെ,
1: പിന്നെ നമുക്ക് നമ്മുടെ കുറെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലോസ് ഉണ്ടാവാറുണ്ട് ഫേസിൽ. അപ്പൊ നമുക്ക് ആ ഒരു ഫേസിലൊക്കെ ഹോളോനസ് ഉണ്ടാകാം നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് എന്താണ് ഫില്ലേഴ്സ് കൊടുത്തിട്ട് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. സാഗ് ചെയ്ത സ്കിന്നൊക്കെ നമുക്ക് ത്രെഡ് ലിഫ്റ്റ് വഴി നമുക്ക് ആ ഒരു എന്താണെന്ന്
0: ടൈറ്റാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറേ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഫോളോ അപ്പ് വേണ്ട, കണ്ടിന്യൂഷൻ വേണ്ട കുറേ കാര്യങ്ങളാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്ന ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ സേതുസ് ഗ്ലോ സ്കിന്നിലെ കൺസൾട്ടന്റ് എസ്തെറ്റിക് ഫിസിഷ്യനായ ഡോക്ടർ അഹല്യ ആണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു ഗോപിക.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രുചി താളത്തിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഐശ്വര്യ ആണ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വെച്ചൊരു വിഭവം.

ചക്കയുടെ ഒന്നും ആവശ്യമില്ല. നമ്മള് ഇടിച്ചക്ക കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് അധികം വിളയാത്ത കുഞ്ഞു ചക്കയെന്ന് നോക്കിയിടേണ്ടതുണ്ട് കേട്ടോ. ആ ചക്കയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചക്ക വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി എടുക്കാം കേട്ടോ. അധികം ചെറുതായിട്ട് അരിയണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ വേണം ഈ ഒരു ഇടിച്ചക്കയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെക്കാൻ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇനി ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇടിച്ചക്കയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും തുമരപ്പരിപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന്റെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാം അല്ലേ. സ്റ്റൗ കത്തിച്ച് നമുക്കൊരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഉരുളി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കാം കേട്ടോ. ഈ ഒരു കടുകൊക്കെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അഞ്ചോ ആറോ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി എടുത്ത് അരിഞ്ഞു വെക്കാം. ദേ നമ്മൾ തക്കാളി അരിഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു തക്കാളി കൂടെ ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഓടിവായോ. ഇത് എൻ്റെ റേഡിയോ 91.1 ചിത്താളം.

തിരികെ താമത് എന്റെ റേഡിയോ 91.2 രുചിതാളം നിങ്ങളോടൊപ്പം കൂടിയുള്ളത് ഐശ്വര്യാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഇടിച്ചക്ക സാമ്പാറിലേക്കുള്ള പരിപ്പും ഇടിച്ചക്കയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കടുകൊക്കെ പൊട്ടിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് സാമ്പാർ പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക കേട്ടോ. ഇതൊന്ന് വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിയൊക്കെ ഇട്ട് വന്ന ശേഷം ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന പരിപ്പും ഇടിച്ചക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് സാമ്പാറിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴേ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിന് മാത്രം കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ദേ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല മണമാണ് കേട്ടോ സാമ്പാറിൻ്റെ. ഇനി നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലെങ്കിലും മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ നമ്മുടെ സാമ്പാറിന്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടിച്ചക്കയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു വിഭവം നമ്മളെപ്പോഴും തോരനൊക്കെയല്ലേ വെക്കുന്നത്, സാമ്പാർ കൂടി വെച്ച് നോക്കൂ. എല്ലാവരുടെയും അഭിപ്രായം കൂടി അറിയിക്കണം കേട്ടോ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ടി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി എൽ കെ ജി ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ,
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
3: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്.
5: വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎല്ലിൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുക. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർമാരടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. 4,624 സൂക്ഷ്മ നിരീക്ഷകർ, 234 കൌണ്ടിംഗ് നിരീക്ഷകർ എന്നിവർ നടപടികൾ വിലയിരുത്തും. തമിഴ്നാട് പോലീസിന് പുറമെ 65 കമ്പനി കേന്ദ്ര സായുധ സേനകളെയും സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നടപടികളുടെ സുഗമമായ നടത്തിപ്പിനായുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
6: നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സുരക്ഷിതവും സമാധാനപരമായി നടക്കുന്നു ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരങ്ങൾ ആളുകൾ കൂട്ടുചേരുന്നതിന് വിലക്കി ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6 മുതൽ മെയ് 5 രാവിലെ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വെള്ളിമാടുകുന്ന് GDT കോംപ്ലക്സ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് 200 മീറ്റർ ചുറ്റളവിൽ നിരോധന ഉത്തരവ് ബാധകമാകുക. ഈ പ്രദേശങ്ങളിൽ 4 അതിലധികം ആളുകൾ കൂടി നിൽക്കാനോ വിജയാഘോഷ പ്രകടനങ്ങൾ നടത്താനോ പാടില്ല. എന്നാൽ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉത്തരവ് ബാധകമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഭാഗമായി ജില്ലയിൽ താൽക്കാലിക മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 3 വൈകിട്ട് 6 മുതൽ 5 രാവിലെ 9 നിരോധനം.
5: പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് റദ്ദാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൌത്ത് 24 പർഗനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. മെയ് 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
7: പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിന്തക്കിലും വെച്ചാണ് നടക്കുക. തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന അക്രമങ്ങൾ തടയാൻ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 28 കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കുന്നുണ്ട്. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസുകൾ, വീടുകൾ എന്നിവ പോലീസ് നിരീക്ഷണത്തിലാണ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്.
5: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിന് പുറമെ ഓരോ മണിക്കൂറിടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഡൽഹിയിലെ വിവേക് വിഹാർ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. രാവിലെ 6:25 തീ നിയന്ത്രണ വിധേയമാക്കിയതായും 15 പേരെ രക്ഷപ്പെടുത്തിയതായും ഡൽഹി അഗ്നിരക്ഷാസേന അറിയിച്ചു. 46,313 മെട്രിക് ടൺ എൽപിജിയുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാരുൾപ്പെടെ 20 ജീവനക്കാരുള്ള MD സർവശക്തി കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാനുതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ നീറ്റ് പരീക്ഷ നടത്തിവരുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് ദുബായിലും ഷാർജയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. UAE ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളും ഷാർജയിലെ ഷാർജ ഇന്ത്യൻ സ്കൂളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത്. ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് പരീക്ഷ. ഇടുക്കിയുടെ ഹരിതഭംഗിക്ക് പുതിയ മഞ്ഞച്ചാർത്ത്. ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മക്കുവള്ളി ഗ്രാമത്തിലെ സൂര്യകാന്തി പാടങ്ങൾ സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആർ രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: വനസൌന്ദര്യവും നെൽപ്പാടങ്ങളും നിറഞ്ഞ ഈ നാട്ടിൽ മുൻ തഹസീൽദാർ വിൻസെന്റ് ആറക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ആരംഭിച്ചത്. മക്കുവള്ളിയുടെ കാലാവസ്ഥയിൽ ഇത് അസാധ്യമാണെന്ന ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം കാണാൻ നിരവധി ആളുകൾ ദിവസവും എത്തുന്നുണ്ട്. 2nd ലോകമഹായുദ്ധകാലത്തെ പട്ടിണി മാറ്റാൻ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് ജനങ്ങളെ കുടിയിരുത്തി നെൽകൃഷി തുടങ്ങിയ ചരിത്രഭൂമിയാണ് മക്കുവള്ളി. ആ ചരിത്രത്തിന്റെ പച്ചപ്പിലേക്കാണ് ഇപ്പോൾ സൂര്യകാന്തിയുടെ സ്വർണപ്പൂക്കൾ കൂടി വിരിഞ്ഞു നിൽക്കുന്നത്. ഈ കാർഷിക പാരമ്പര്യവും പ്രകൃതിഭംഗിയും ഒരുപോലെ അനുഭവിക്കാൻ സഞ്ചാരികളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
5: പുനലൂർ പിറവന്തൂരിലെ ബോയ്സ് ഹോമിൽ പണം മോഷ്ടിച്ചെന്നാരോപിച്ച് 12 വയസ്സുകാരനെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിൽ 2 അറസ്റ്റ് ചെയ്തു. വെട്ടിത്തിട്ട ലിവിംഗ് വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലെ പാചകക്കാരൻ റാന്നി വെച്ചുച്ചിറ സ്വദേശി ലിജു, ജീവനക്കാരൻ കുന്നിക്കോട് സ്വദേശി ടോം എന്നിവരെയാണ് പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം പരപ്പനങ്ങാടി ഒട്ടുമൽ ബീച്ചിൽ 10 തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റ 7 തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും 3 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കണ്ണൂർ അയ്യൻകുന്നിൽ കാട്ടാനശല്യം തടയുന്നതിനായി സ്ഥാപിക്കുന്ന സോളാർ തൂക്കുവേലിയുടെ നിർമ്മാണം ഈ മാസം 31 പൂർത്തിയാക്കും. തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ പ്രദേശവാസികളെ വേലി നിർമ്മാണത്തിൽ പങ്കാളികളാക്കാനും ഉന്നതതല അവലോകന യോഗം തീരുമാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ, രാത്രി 7:30 ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 8 പരാജയപ്പെടുത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8 മത്സരം. കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 28 നെയ്യാട്ടത്തോടെ ആരംഭിക്കും. വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളും തീയതിയും നിശ്ചയിക്കുന്ന പ്രക്കൂഴം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. മെയ് 23 അക്കരെ കൊട്ടിയൂരിലേക്ക് നീരെഴുന്നള്ളത്ത് നടക്കുക. തൃശൂർ എരുമപ്പെട്ടിയിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി സ്വദേശി അബു താഹിറാണ് മരിച്ചത്. കണ്ണൂർ പള്ളിക്കുളത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പള്ളിക്കുന്ന് സ്വദേശി ഷിജിലാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തൃശൂർ വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA രണ്ടുപേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 ആരംഭിക്കും. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണം. അക്രമങ്ങൾ തടയുന്നതിനായുള്ള നടപടികൾ കർശനമാക്കി. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. റീപോളിംഗ് ഈ മാസം 21. ഒരു സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന പ്രമേയത്തിൽ ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞുജാഗ്രത. IPLൽ ഇന്ന് ഹൈദരാബാദ് കൊൽക്കത്തയെയും ഗുജറാത്ത് പഞ്ചാബിനെയും നേരിടും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ചിത്രരചനയിൽ താൽപര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
9: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
11: നമസ്കാരം. ചുറ്റോട്ട വിശേഷങ്ങളുമായി ഞാൻ സുമയ്യ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആലപ്പുഴയിൽ രണ്ടിടങ്ങളിലായി രണ്ടുപേർ മരിച്ചു. 1 മാസം മുൻപാണ് രോഗലക്ഷണം കണ്ടത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. May 4 രാവിലെ 8 മണിക്ക് കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എണ്ണുന്നതിനായി 118 കൌണ്ടിംഗ് സൂപ്പർവൈസർമാരെയും 229 കൌണ്ടിംഗ് അസിസ്റ്റന്റുമാരെയും നിയമിച്ചിട്ടുണ്ട്. മൈക്രോ ഒബ്സർവർമാരായി യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ടേബിളുകളിൽ 220 പേരും പോസ്റ്റൽ സർവീസ് ബാലറ്റ് എണ്ണുന്ന ടേബിളുകളിൽ 118 പേരും ഉണ്ടാവും. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ വർക്കിംഗ് പ്രൊഫഷണലുകൾക്കായുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. യോഗ്യത +2, ITI, VHSE, ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം. നിലവിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കണം. ലഭ്യമായ ബ്രാഞ്ചുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ബന്ധപ്പെടേണ്ട നമ്പർ 9448483484 8547005083. കൊല്ലം വ്യാവസായിക ട്രൈബ്യൂണൽ സുനിത വിമൽ May 4, 11, 18, 25 തീയതികളിൽ കൊല്ലം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 6, 13, 20 തീയതികളിൽ പുനലൂർ മിനി സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിലും 2, 16, 23, 30 തീയതികളിൽ പീരുമേട് വ്യാവസായിക ട്രൈബ്യൂണൽ ഓഫീസിലും 26 തൊടുപുഴ കോടതി സമുച്ചയത്തിലും മറ്റു പ്രവൃത്തി ദിനങ്ങളിൽ ആസ്ഥാനത്തും തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും. ബന്ധപ്പെടേണ്ട നമ്പർ 0474279892. IHRD വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി May 29 വരെ നീട്ടി. വിവരങ്ങൾക്ക് www.ihrdadmission.org എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 8547005000. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ 7 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി May 31 വരെ LB സ്റ്റേഡിയത്തിൽ ബോക്സിംഗ്, കബഡി, ബാസ്കറ്റ്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ സമ്മർ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ
12: കൌൺസിലിലെ പരിശീലകരുടെ മേൽനോട്ടത്തിലാണ് പരിശീലനം. വൈകിട്ട് 4:30 മുതൽ 6:15 വരെയാണ് ക്യാമ്പ്. രജിസ്ട്രേഷൻ ഫീസ് 250 രൂപ. മെയ് 6-നകം പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട നമ്പർ 0474274620. ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
13: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യദിനം. പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. ഏറെ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യമൊറ്റുനോക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ അറിയാം. കേരളം 140, പശ്ചിമബംഗാൾ 294, തമിഴ്നാട് 234, അസം 126, പുതുച്ചേരി 33 എന്നിങ്ങനെയാണ് ആകെ സീറ്റുകൾ. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നിലവിൽ വന്നതിനുശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ പ്രചാരണ പരിപാടികൾക്കാണ് സംസ്ഥാനങ്ങൾ വേദിയായത്. കേരളത്തിൽ LDF തുടർഭരണം ലക്ഷ്യമിടുമ്പോൾ അധികാര വഴിയിൽ തിരിച്ചെത്താൻ UDFും ശക്തമായ സാന്നിധ്യമാകാനുള്ള പ്രതീക്ഷയിലാണ് NDAയും. തമിഴ്നാട്ടിൽ DMKയും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് AIADMKയും അട്ടിമറി വിജയത്തിനായി TVKയും കളത്തിലുണ്ട്. പശ്ചിമബംഗാളിൽ 4-ഊഴം എന്ന പ്രതീക്ഷയോടെയാണ് തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്. ശക്തമായ പ്രചാരണം നടത്തിയത് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. അധികാരം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ CPMും കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. അസമിൽ അധികാര തുടർച്ച BJP ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പുതുച്ചേരിയിലും സമാന രാഷ്ട്രീയാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാനത്ത് പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടത്തുന്ന 43 സ്ഥലങ്ങളിലെയും അവസാനഘട്ട ഒരുക്കങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തി. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലാണ് ഈ 43 കേന്ദ്രങ്ങളിലായി നടത്തുന്നത്. കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഈ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ രാവിലെ 6 മണിക്ക് ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. കൌണ്ടിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി അവതരിപ്പിച്ച QR പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും ഇത്തവണ നിർബന്ധമാക്കിയിട്ടുണ്ട്.
0: സർവീസ് വോട്ടർമാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. ഈ മാസം 6-ാം തീയതി വരെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 32,301 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ടെന്നും ശ്രീ രത്തൻ യു കേൾക്കർ അറിയിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലമായ ഫാൾട്ടയിലെ 285 ബൂത്തുകളിലും ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടക്കും. May 24 വോട്ടെണ്ണൽ. കഴിഞ്ഞ മാസം 29 നടന്ന വോട്ടെടുപ്പിൽ മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അഖിലേന്ത്യാ മെഡിക്കൽ ബിരുദ പ്രവേശന പരീക്ഷയായ NEET ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 വരെയാണ് പരീക്ഷ. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലെ പ്രവേശനം ലക്ഷ്യമിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് 2019 മുതൽ NEET പരീക്ഷ നടത്തിവരുന്നത്. ജമൈക്ക, സുരിനാം, ട്രിനിഡാഡ് ആന്റ് ടുബാഗോ എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ജമൈക്കയിലെ കിങ്സ്റ്റണിലെത്തി. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജെസ്മിത്ത് തന്നെ സ്വാഗതം ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. പ്രമുഖ വ്യവസായ നേതാക്കളുമായും ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ നാളെ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 46,313 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലേക്കുള്ള MT സർവശക്തി കപ്പൽ ഹോർമൂസ് കടലെടുക്ക് സുരക്ഷിതമായി കടന്നു. 18 ഇന്ത്യക്കാർ ഉൾപ്പെടെ 20 ജീവനക്കാരുള്ള കപ്പൽ ഈ മാസം 13 വിശാഖപട്ടണത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഹോർമൂസ് മേഖലയിലുള്ള ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഒപെക് പ്ലസ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചു. അടുത്ത മാസം മുതൽ എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാനാണ് 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒപെക്കിൽ നിന്നും UAE പിന്മാറിയതുമാണ് തീരുമാനത്തിന് പിന്നിൽ. പ്രഥമ ഇന്ത്യൻ ഇൻഡോർ ഓപ്പൺ കമ്പൈൻഡ് ഇവന്റ്സ് ആന്റ് പോൾ വോൾട്ട് മത്സരത്തിൽ മധ്യപ്രദേശ് താരം കുൽദീപ് കുമാറിന് ദേശീയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടന്ന മത്സരത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 5.41 മീറ്റർ ഉയരം ചാടിയാണ് 21-കാരനായ കുൽദീപ് റെക്കോർഡ് കുറിച്ചത്. ദേവകുമാർ മീണ സ്ഥാപിച്ച 5.40 മീറ്റർ എന്ന മുൻ ദേശീയ റെക്കോർഡാണ് കുൽദീപ് മറികടന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:30 ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ ഉതകുന്ന വിവിധ മുന്നേറ്റങ്ങൾക്ക് അവസരമൊരുക്കാൻ പ്രോത്സാഹനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ഈ ദിനം ലോകമെങ്ങും ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര സൂര്യദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ റൺ ഫോർ സൺ മാരത്തോൺ സംഘടിപ്പിച്ചു. സൌരോർജ്ജത്തിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സെക്രട്ടറി സന്തോഷ് കുമാർ സാരംഗി പറഞ്ഞു.
4: उसके लिए जो अवेयरनेस चाहिए जो आउटरीच चाहिए उसके बारे में आज के मैराथन था तो उसी के वजह से आज रन फॉर द सन किया गया.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഡൽഹിയിലെ വിവേക് വിഹാർ പ്രദേശത്ത് 4-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അഗ്നിശമന സേനയുടെ 14 സംഘങ്ങൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ദുഃഖം രേഖപ്പെടുത്തി. 2nd അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം നാളെ മുതൽ ഈ മാസം 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം പ്രസ്താവന നടത്തും. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി രോഹിത് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കേന്ദ്രബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ജെയിന് 3 വർഷം വരെ പുതിയ പദവിയിൽ തുടരാനാകും. ബ്രസീലിൽ ശക്തമായ മഴയെ തുടർന്ന് 6 പേർ മരിക്കുകയും 1,000,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ബ്രസീലിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ 2 ദിവസമായി മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആയുധധാരികളായ 200-ലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി മേഖല കടന്ന് ആക്രമിക്കാനെത്തിയവരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പട്ടാളത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന മറ്റൊരാക്രമണത്തിൽ 100-ലധികം ഭീകരവാദികളെ പട്ടാളം കൊലപ്പെടുത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള സായുധ സംഘങ്ങളുടെ 1-ലധികം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാലിയിലെ ഇന്ത്യൻ എംബസി രാജ്യത്ത് താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഇന്ന് ഗോകുലം കേരള ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 8:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ സർവീസ് വോട്ടുകൾ ഉൾപ്പെടെ ആകെ പോളിംഗ് 79.70% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൾക്കർ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 285 പോളിംഗ് ബൂത്തുകളിൽ ഈ മാസം 21 വോട്ടെടുപ്പ്. 46,313 മെട്രിക് ടൺ എൽ പി ജിയുമായി ഇന്ത്യയിലേക്കുള്ള എം ടി സർവശക്തി കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. സമാധാന ഭാവിക്ക് രൂപം നൽകൽ എന്ന സന്ദേശവുമായി ഇന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനം. പോൾ വോട്ടിൽ ദേശീയ റെക്കോർഡ് കുറിച്ച് മധ്യപ്രദേശ് താരം കുൽദീപ് കുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ.
5: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അവർണപ്പെട്ട് മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ലേട്ടാ,
1: ആ

ਗਿਆਨੀ।

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ദേ ഈ ബില്ലൊന്ന് നോക്കിയേ.
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
3: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
3: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
3: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
1: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
9: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പൊന്നുമാക്കി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811 82 8081.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കാലാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു പറഞ്ഞുവെങ്കിലും നാം ഇപ്പോഴും എത്രത്തോളം അത് അനുസരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആനയും വേണ്ട കരിമരുന്ന് പ്രയോഗവും വേണ്ട എന്നാണ് ഗുരു പറഞ്ഞതിന്റെ പൊരുൾ. അത് ആർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോഴും അതിന്റെ ഉപയോഗം തുടരുന്നു. ആനയില്ലാതെ, ആർഭാടങ്ങൾ ഇല്ലാതെ, ഉത്സവങ്ങൾ നടത്തുന്നതിനെ കുറിച്ചോ, വലിയ കരിമരുന്ന് പ്രയോഗങ്ങളില്ലാതെ കൊഴുപ്പ് ഏറ്റാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലോ ഒക്കെയാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ചിലപ്പോൾ ധനലാഭം ഉണ്ടായിരിക്കാം. കുറേയധികം പേർ ഈ രംഗത്ത് പണിയെടുക്കുന്നുണ്ട് എന്ന വാദവും ഉണ്ടാകാം. പക്ഷേ അവ ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് ആലോചിക്കുമ്പോൾ ആ മേഖലയിൽ പണിയെടുക്കുന്നവരെ മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റി ജോലി ചെയ്യിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് ഇവയൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന ചോദ്യവും ഉണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യൻ ഫോട്ടോഗ്രാഫി രംഗത്തെ അതുല്യനായ ഒരാൾ നമ്മെ വിട്ടുപിരിഞ്ഞു. രഘുറായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 വർഷമായി ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 83 വയസ്സിൽ അന്തരിച്ചു. ആധുനിക ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങളെ എന്നേക്കുമായി ക്യാമറ കണ്ണിലൂടെ പകർത്തി അനശ്വരമാക്കി മാറ്റിയ വ്യക്തിയാണ് രഘു റായ്. ലോകമാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കഴിവുകൾ ഒരിക്കലും പഠിപ്പിക്കാനുള്ളതല്ല, അവ നേടിയെടുക്കുന്നതാണ്. എനിക്ക് നിങ്ങൾക്കൊരു ക്യാമറ തരാം, പക്ഷേ നിങ്ങളുടെ കാഴ്ചശക്തിയെ പോഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്തെങ്കിലും പഠിപ്പിക്കുന്നതും ഒരു വൈദഗ്ധ്യം യഥാർത്ഥത്തിൽ വികസിപ്പിച്ചെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വ്യക്തി അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം, എന്നാൽ പിന്നീട് തുടർച്ചയായ ശ്രമങ്ങളിലൂടെ, വീക്ഷണങ്ങളിലൂടെ, അതിൻ്റെ കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ ഒക്കെ മാത്രമേ ഒരാൾക്ക് അതിൽ വൈദഗ്ധ്യം നേടിയെടുക്കാൻ കഴിയൂ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അറിവുകൾ ഒരു പരിധി വരെ മാത്രമേ മുന്നോട്ടു പോകൂ. അത് ആവർത്തനങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. കാലക്രമേണ തെറ്റുകൾ തിരുത്തപ്പെടുന്നു. പരിശ്രമം ഒരു പതിവാകുമ്പോൾ മനസ്സിലാക്കൽ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. വാക്കുകളിൽ നിന്നല്ല, മറിച്ച് അതിൽ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്നാണ് കഴിവുകൾ രൂപപ്പെടുന്നത്. ഓരോ തെറ്റും നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കുന്നു. പുരോഗതി പലപ്പോഴും എങ്ങുമെത്താത്തതായി തോന്നുന്ന കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. ജീവിച്ച നിമിഷങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമാണ് അത് രൂപപ്പെടുന്നത്. ക്ലാസ് മുറിയിലെ പാഠങ്ങൾ പോലെ കൈകോർത്ത് കൈമാറുന്ന ഒന്നല്ല അത്. ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ അത് വളരണം. ഒരാൾ ലോകത്തെ എങ്ങനെ കാണുന്നു, ഫ്രെയിം ചെയ്യുന്നു, അർത്ഥമാക്കുന്നു എന്നതാണ് അവരുടെ കാഴ്ചപ്പാടിനെ നിർവചിക്കുന്നത്. രഘു റായ് തന്റെ ചിന്തകൾ ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് കൈമാറി. 1942 ഡിസംബർ 18 ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ ജാങ്ങിലാണ് രഘു റായ് ജനിച്ചത്. 1960കളുടെ മധ്യത്തിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിലെ ഫോട്ടോഗ്രാഫറായി മാറി. 1976 പത്രത്തിലെ ജോലി ഉപേക്ഷിച്ചു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ അംഗീകരിക്കത്തക്ക തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളും. 1982 മുതൽ 1992 വരെ ഇന്ത്യ ടുഡേയിലും ഫോട്ടോഗ്രാഫി ഡയറക്ടറായി വർക്ക് ചെയ്തു. പിന്നീട് വേൾഡ് പ്രസ് ഫോട്ടോയുടെ ജൂറി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. രഘു റായുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച ഹെൻറി കാർട്ടിയർ അദ്ദേഹത്തെ 1977 മാഗ്നം ഫോട്ടോസിന് ശുപാർശ ചെയ്തു. ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മകളിൽ ഒന്നാണ് മാഗ്നം. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ദൃശ്യരേഖയായി പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത് രഘു റായ് എടുത്ത ചിത്രങ്ങളാണ്. ഭോപ്പാൽ വാതക ദുരന്തം, മദർ തെരേസ, ഇന്ദിരാഗാന്ധി. അങ്ങനെ നിരവധി വലിയ വ്യക്തിത്വങ്ങളുടെ ഛായാചിത്രങ്ങൾ ഏറ്റവുമധികം ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തത് ഈ ഫോട്ടോഗ്രാഫറാണ്. ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തും റായ് വളരെ വലിയ പങ്കുവഹിച്ചു. യുദ്ധത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ നാം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോട്ടോകളിലൂടെയാണ്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്ന പഴയ ചരിത്ര ഫോട്ടോകൾ പലതും റായ് എടുത്തതാണ്. അങ്ങനെ വലിയ ഒരു വ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ രഘു റായ്ക്ക് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ.

0: കാലാന്തരം.
1: ഐസ്ക്രീം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഐസ്ക്രീം തലസ്ഥാനം തന്നെയുണ്ട്. ഐസ്ക്രീമിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നഗരം, അത് കർണാടകത്തിലെ മംഗലാപുരമാണ്, മംഗളൂരു എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം. മിക്ക നഗരങ്ങൾക്കും മധുരപലഹാരങ്ങൾ നിർമ്മിക്കുന്നതിലും വിപണനം ചെയ്യുന്നതിലും വലിയ റെക്കോർഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ഐസ്ക്രീമിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു തർക്കവുമില്ല, അത് മംഗലാപുരം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐസ്ക്രീം നിർമ്മാണ ശാലകളും പാർലറുകളും മംഗളൂരുവിലാണ്. ധാരാളം ഔട്ട്ലെറ്റുകൾ, ഒരേ സമയം നൂറുകണക്കിന് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ, ആയിരക്കണക്കിന് തരത്തിലുള്ള ഐസ്ക്രീമുകൾ, ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, തൊട്ടടുത്തായി വളർന്നുവരുന്ന പാലുൽപാദക കേന്ദ്രങ്ങൾ, അതും ഈ വ്യവസായത്തിന് കൂടുതൽ വേഗത പകരുന്നു. പുതിയതും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്നു. പുതിയ പുതിയ ഫ്ലേവറുകൾ, ഐസ്ക്രീമിന് കൂടുതൽ കൂടുതൽ വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധരായ ഒരു കൂട്ടം ആളുകൾ മംഗളൂരു ഉണ്ടത്രേ. നാടൻ ചേരുവകൾ അവർ പരീക്ഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ അറിവുകളും ഉപയോഗിക്കുന്നു. പിന്നെ നാടിന്റെ പല ഭാഗത്തുനിന്നും എത്തുന്ന ഉൽപ്പന്നങ്ങൾ പലതും ചേർത്ത് അവയ്ക്ക് കൂടുതൽ രുചി കൂട്ടുന്നു. അങ്ങനെ മംഗളൂരു ഇന്ത്യയുടെ ഐസ്ക്രീം തലസ്ഥാനമായി തലയെടുപ്പോടെ നിൽക്കുന്നു. നമ്മുടെ പല നഗരങ്ങൾക്കും ഇത്തരത്തിലുള്ള പേരുകളുണ്ട്. കോഴിക്കോടൻ ഹൽവയ്ക്ക് അതിൻ്റെതായ പേരും പ്രശസ്തിയും ഉള്ളതുപോലെ മിക്ക സ്ഥലങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും രുചി വൈവിധ്യങ്ങളിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ധാരാളമായി ഒരുക്കാൻ കഴിയും. നാടിന് പ്രശസ്തി മാത്രമല്ല, സാമ്പത്തികമായ ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള തനത് പ്രവർത്തനങ്ങളിലൂടെ കഴിയുമെന്നും നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ എ വേലുമണി എന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാം. ചെറുപ്പത്തിൽ അദ്ദേഹം 50 ഇന്റർവ്യൂകളിൽ പങ്കെടുത്തു. അതിലെല്ലാം പരാജയപ്പെട്ടു. ഒരു ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹം 5,000 കോടി രൂപയിലധികം വിലയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന് സ്വന്തം പരിമിതികളെ നേട്ടങ്ങളായി മാറ്റി അദ്ദേഹം ഉയർന്നു വന്നു. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പാഠപുസ്തകങ്ങൾ പോലും വാങ്ങാൻ പണമില്ലാതെ ആ കുട്ടി പഠിച്ചു. പല ക്ലാസുകളിലും മുഴുവൻ മാർക്കും നേടി. പിന്നീട് അയാൾ ഒരു ജോലി തേടിയിറങ്ങി. എന്നാൽ പങ്കെടുത്ത എല്ലാ ഇന്റർവ്യൂകളിലും അയാൾക്ക് പരാജയമായിരുന്നു. അതൊന്നും മകവെക്കാതെ അദ്ദേഹം സ്വന്തം അധ്വാന ശേഷി ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ പരിശ്രമങ്ങൾ തുടർന്നു. സയൻസ് ബിരുദം നേടിയ ശേഷം അദ്ദേഹത്തിന് കോയമ്പത്തൂരിലും മറ്റും ഒരുപാട് ജോലി ഒഴിവുകൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ അനുഭവ സമ്പത്തിന്റെ കുറവ് കാരണം അയാളെ ആരും പരിഗണിച്ചില്ല. ആ നിരാശ അദ്ദേഹത്തെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റി. മുംബൈയിലെ ബാർക്കിൽ ഒടുവിൽ അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിച്ചു. അതൊരു സ്ഥിര ജോലിയുമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തൈറോയിഡിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിലായി. കാരണം അദ്ദേഹം ബയോളജി പഠിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും ഒരു ദശാബ്ദത്തിനുള്ളിൽ തൈറോയിഡിൽ സ്പെഷ്യലൈസ് ചെയ്ത് ബയോകെമിസ്ട്രിയിൽ അദ്ദേഹം PhD നേടി. ലോകത്തിലെ ഏറ്റവും വലിയ തൈറോയിഡ് രോഗ പരിശോധനാ ലബോറട്ടറി നടത്താനും ആരംഭിച്ചു. തന്റെ ഭാര്യയ്ക്ക് സുരക്ഷിതമായ ഒരു ജോലി SBIയിൽ ഉണ്ടായിരുന്നത് ഒരു പുതിയ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഒരു രാത്രിയിൽ അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അവർക്ക് അതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ശക്തമായ ഒരു ഉൾക്കാഴ്ചയോടെ തൈറോ കെയർ എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. വളരെ ചിലവ് കുറഞ്ഞ ഉൽപാദന രീതിയിൽ തൈറോയിഡ് രോഗത്തിന് ആശ്വാസം പകരുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ ഡോക്ടർ വേലുമണിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. ജീവിതം നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ നൽകുന്നു, ചെയ്യാൻ എളുപ്പമുള്ളത്, ചെയ്യാൻ ശരിയായത് എന്നിങ്ങനെ. അദ്ദേഹം എപ്പോഴും ബുദ്ധിമുട്ടുള്ള ശരിയായ പാത തിരഞ്ഞെടുക്കുന്നു. കുറച്ചുപേർ മാത്രം സഞ്ചരിക്കാൻ ധൈര്യപ്പെടുന്ന പാതയിലൂടെ നടക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാറ്റിന്റെയും പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ വേലുമണി എന്ന ഒരുപാടിടത്ത് തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായി ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു മരുന്നുൽപാദന കമ്പനിയുടെ ഉടമസ്ഥനായി വലിയ ബിസിനസ് സാമ്രാജ്യവുമായി നമ്മുടെ ഇടയിൽ തുടരുന്നു.

0: അന്തരം.
1: മനുഷ്യന്റെ വളർച്ചയെയും സംസ്കാരത്തെയും ഒക്കെ രൂപപ്പെടുത്തിയതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആ ഭാഷയുടെ ഏറ്റവും വലിയ വൈദഗ്ധ്യം വേണ്ടുന്ന ഒരു മേഖലയാണ് അത് എഴുതി ഫലിപ്പിക്കുക എന്നത്. എന്നാൽ ഏറ്റവും പുതിയ തലമുറ എന്നറിയപ്പെടുന്ന ജെൻസിക്ക് പലപ്പോഴും അതൊരു പ്രതിബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ തിരഞ്ഞ് നടക്കുന്ന തലമുറയ്ക്ക് പേപ്പറും പേനയുമൊക്കെ ബുദ്ധിമുട്ടാണത്രേ. പരീക്ഷാ പേപ്പറിലേക്ക് കൃത്യമായി അറിയാവുന്ന ഉത്തരം എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ, ഇത് ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, ലോകത്തെവിടെയും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതേണ്ടത് എന്താണ് എന്ന് കൃത്യമായി അയാൾക്ക് അറിയാം, പക്ഷേ എഴുതാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. പല സർവകലാശാലകളിലും അവസ്ഥ ഇതുതന്നെ. അവരൊക്കെ അതിനെ സംബന്ധിച്ച് പഠനം ആരംഭിച്ചിരിക്കുന്നു. പുതിയ തലമുറയിലെ ജെൻസി എന്ന വിഭാഗത്തിന് 40% പേർക്കും കയ്യെഴുത്ത് എന്ന ആശയവിനിമയ മാർഗത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടത്രേ. വിശാലമായ വിലയിരുത്തലുകൾ, കണ്ടെത്തലുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് അവർക്ക് കൈയക്ഷരം എഴുതാനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ മലയാളം പോലെയുള്ള ഭാഷകളിൽ ഉപയോഗിക്കുന്ന കൂട്ടക്ഷരങ്ങൾ എഴുതണം എന്ന് ഇപ്പോൾ നിർബന്ധമില്ലാതായിരിക്കുന്നു എന്നും പറയുന്നു. പക്ഷേ അതൊക്കെ ഭാഷയുടെ സൗന്ദര്യത്തെയും ഉപയോഗത്തെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഫിൻലൻഡ് എന്ന വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുതിയ മാതൃകകൾ കാണിക്കുന്ന രാജ്യം, ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ ഈ പറഞ്ഞ കാരണങ്ങളാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കേവലം എഴുത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായി മാത്രം കാണരുത്. എന്നാൽ ഒരു തലമുറയുടെ ഓർമ്മശക്തിയെയും ഏകാഗ്രതയെയും വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശേഷിയെയും പഠിക്കാനുള്ള ശേഷിയെയും ഒക്കെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പക്ഷേ പഴയ തലമുറ അതിനെ ഒരു നൊസ്റ്റാൾജിയ ആയായിരിക്കാം കാണുന്നത്. ഞങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല കൈയക്ഷരമായിരുന്നു എന്നൊക്കെ പറയുന്നവർ ഒരു പക്ഷേ നൊസ്റ്റാൾജിയ കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷേ അതിലും വലിയ അപകടമാണ് ഭാഷ എഴുതാനുള്ള ശേഷിയിൽ ഉണ്ടാകുന്ന പരാജയം എന്ന് ഓർത്തിരിക്കുക. എന്തായാലും ഇത് നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഈ കഴിവ് നിശബ്ദമായി അപ്രത്യക്ഷമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ചൈനയിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുതിയ കാലത്തെ നിർമ്മിത ബുദ്ധിയുടെ വരവും കൂടിയാകുമ്പോൾ പിന്നെ എഴുത്തിന്റെ ആവശ്യം തീരെയും ഇല്ലാതാകുമെന്നും നമുക്ക് തിരിച്ചറിയേണ്ടതായുണ്ട്. ലോകത്തിൽ സ്ത്രീകൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരേ ഒരു മാർക്കറ്റുണ്ട്. ഇമാ കൈത്തൽ എന്നാണ് അതിന്റെ പേര്. അർത്ഥം അമ്മമാരുടെ മാർക്കറ്റ് എന്ന്. ഇമാ കൈത്തൽ 500 പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. ഇന്ത്യയിൽ മണിപ്പൂരിലെ ഇംഫാലിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടത്തുകാരുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം ദേവതകളെ അവർ ആരാധിക്കുന്നുണ്ട്. അതിന്റെ പ്രതീകമെന്നോണമാണ് അവിടെ ഇത്തരത്തിലൊരു മാർക്കറ്റ് തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. പൂർണമായും സ്ത്രീകളുടേത് മാത്രമായ ഒരു മാർക്കറ്റ് ഇമാ കൈത്തൽ. ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്ന വിഭാഗം എപ്പോഴും സ്ത്രീകളാണത്രേ. സ്ത്രീ സമൂഹത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്തരത്തിലൊരു മാർക്കറ്റ് തുടങ്ങാൻ 100 മുൻപ് അന്നത്തെ തലമുറയ്ക്ക് തോന്നിയത്. ലിമറൽ സിദാബി വളരെയേറെ പേർ ആരാധിക്കുന്ന ഒരു ദേവതയാണ്. ദിവ്യ സ്ത്രീകളായി ഒരുപാട് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി ജനിച്ച ദിവ്യ അവതാരങ്ങൾ ധാരാളം വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ഇംഫാലിലുണ്ട്. അതിന്റെ എല്ലാം സൂചനയാണ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ സ്ഥാപനത്തിന് കാരണമായതത്രേ. ക്രിസ്റ്റിന റോസറ്റിയുടെ പ്രമുഖമായ ഒരു വാക്യമുണ്ട്. അത് ഇങ്ങനെയാണ്: അപൂർണമായി നിൽക്കുന്ന പ്രവർത്തനത്തെക്കാൾ വേദനാജനകമായി എന്തുണ്ട്? ഒരിക്കലും തുടങ്ങാത്ത പ്രവർത്തനം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാലാന്തരം വീണ്ടും അടുത്തയാഴ്ച കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. സുനിൽ.

0: ടു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: നാം എത്തിപ്പെട്ടിരിക്കുന്ന വർത്തമാനകാലാവസ്ഥയെക്കുറിച്ച് പിന്തിരിഞ്ഞു നോക്കിയാൽ വളരെ രസകരമായ പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് തന്നെ അത്ഭുതമായി തോന്നും, എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു വന്നതെന്ന്. ഏതൊക്കെ സമയങ്ങളിലാണ് നമുക്കൊട്ടും ആത്മവിശ്വാസമില്ലാതെ നാം തകർന്നു പോകുമെന്ന് ചിന്തിച്ചത്? നിസാരപ്പെട്ട രോഗത്തിന്റെ സമയം മുതൽ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ, ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാതെ വന്ന സമയങ്ങളിൽ, പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കാതെ വന്നപ്പോൾ, ചിലപ്പോൾ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഹാനി സംഭവിച്ചപ്പോഴൊക്കെ നാം ഓർത്തു നമ്മുടെ ജീവിതമാകെ തീർന്നു എന്ന്. പക്ഷേ അവിടെയൊന്നും തീർന്നില്ല. നാം പിന്നീട് മുന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും പുതിയ പുതിയ സന്തോഷങ്ങളുടെ മേച്ചിൽപ്പുറം നാം കണ്ടെത്തി. വേദനകളെ നാം മറക്കാൻ പഠിച്ചു, പരിശീലിച്ചു. അതൊക്കെ മനുഷ്യ ജീവിതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരാളുണ്ടാവും. യഥാർത്ഥത്തിൽ അയാളാകും നമ്മുടെ ജീവിതത്തിന് ഇത്ര ലക്ഷ്യബോധം നൽകിയത്. ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലും ഒരു മുഖമുണ്ട്. എന്നെ അപമാനിച്ച, എന്നെ തകർത്ത് കളയാൻ ശ്രമിച്ച ഒരാളുടെ മുഖം. ചിലപ്പോൾ ഒന്നിലധികം മുഖങ്ങളുണ്ടാവും, നിങ്ങളുടെയും മനസ്സിലുണ്ടാവും. പിന്നീട് അയാളോട് ഒരു വെറുപ്പുമില്ലാതെ നമ്മെ തേടി അയാൾ വന്നതും അയാളെ നമുക്ക് സഹായിക്കാനായതുമൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും മാനവും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ആ നിമിഷങ്ങളിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരല്പം മതിപ്പ് തോന്നിപ്പോകുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല.

0: അയാളോടൊപ്പം അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിന്നെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ്, നിങ്ങൾ പഠിച്ച പാഠങ്ങളുടെ ഗുണഫലം തന്നെയാണ്. അത് മനസ്സിലാക്കി ജീവിക്കുന്നത് നല്ലതാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2. പ്രണയം പറഞ്ഞ മലയാള സിനിമകൾ ഒരുപാടാണ്. പ്രണയ നഷ്ടങ്ങൾ പറഞ്ഞ മലയാള സിനിമകളും ധാരാളമുണ്ട്. പ്രണയവും പ്രണയ നഷ്ടവും അതിലേറെ മനോഹരമായ ചെറിയൊരു പ്രതികാരവും ഒളിപ്പിച്ചു വെച്ച മലയാള സിനിമ ഇന്ന് C4 സിനിമയിലൂടെ നമുക്ക് കേൾക്കാം.
2: പണ്ട് പണ്ട് പണ്ടെങ്ങാണ്ട് പണ്ട്, ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയോളം പണ്ട്, പ്രപഞ്ചത്തിനും അധിപനായി എവിടെയോ ഒരു പൊന്ന് തട്ടാനുണ്ടായിരുന്നു.
3: എന്നിട്ടോ?
2: എന്നിട്ട് അവൻ ആരോടും പറയാതെ, ആരോരും അറിയാതെ ആകാശത്തിൻ്റെ അങ്ങേ കോണിൽ ഭംഗിയുള്ളൊരു പൊന്മുട്ടയിട്ടു.
1: പൊന്മുട്ടയിടുന്ന താറാവ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. ശ്രീനിവാസൻ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചിരിക്കുന്നത് രഘുനാഥ് പലേരിയാണ്. ജയറാം, ഇന്നസെന്റ്, ഉർവശി, ഷാരി എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ശ്രീനിവാസന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്ന് എന്നാണ് ഈ ചിത്രത്തിലെ തട്ടാൻ ഭാസ്കരൻ. പൊന്മുട്ടയിടുന്ന തട്ടാൻ എന്നായിരുന്നു ചിത്രത്തിന് ആദ്യം നൽകിയിരുന്ന പേര്, പിന്നീടത് മാറ്റുകയായിരുന്നു. ജോൺസൺ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ONV ആണ്. ചിത്രചേച്ചിയും ദാസേട്ടനുമാണ് പാട്ടുകൾ പാടിയിരിക്കുന്നത്. തട്ടാൻ ഭാസ്കരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീനിവാസൻ. സ്നേഹലത ഉർവശി, പവിത്രൻ ജയറാം, പണിക്കർ ഇന്നസെന്റ്, വിളിച്ചപാട് ജഗതി ശ്രീകുമാർ, ഡാൻസ് ടീച്ചർ ഷാരി, അബൂബക്കർ മാമുക്കോയ, ഹാജിയാർ കരമന ജനാർദ്ദനൻ നായർ, പാപ്പി ഒടുവിലുണ്ണികൃഷ്ണൻ, ഹാജിയാരുടെ BBI അതിഥി വേഷത്തിലെത്തുന്നത് പാർവതി. നമുക്ക് കേൾക്കാം എൻ്റെ റേഡിയോ 91.2 C4 സിനിമയിൽ പൊന്മുട്ടയിടുന്ന താറാവ്.
4: എവരിബഡി ഗെറ്റ് റെഡി ഫോർ ദ ഷോട്ട്.
1: പാടവും വരമ്പും കുന്നും പുഴയും ഇടവഴികളും കാവുമുള്ള ഒരു മനോഹരമായ ഗ്രാമം. ആ നാട്ടിലെ പ്രശസ്തരായ സ്വർണപ്പണിക്കാരനാണ് നമ്മുടെ തട്ടാൻ ഗോപാലൻ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം അസുഖം ബാധിച്ച് കിടപ്പിലാണ്. തൊഴിലിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മകനാണ്, തട്ടാൻ ഭാസ്കരൻ. വീട്ടിൽ തന്നെയാണ് കേട്ടോ സ്വർണപ്പണിയൊക്കെ. സ്വർണപ്പണിയാണേലും വലിയ വരുമാനമൊന്നും തന്നെയില്ല. ഉള്ള ജോലി സമാധാനത്തിൽ ചെയ്യാനിപ്പോൾ കഴിയുന്നുമില്ല. കാരണം നേരം വെളുക്കുമ്പോൾ തുടങ്ങും അച്ഛൻ്റെ ചുമ. നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. വൈദ്യന്റെ കഷായമാണ് അച്ഛനിഷ്ടം. അതിൽ ഭാസ്കറിന് നല്ല ദേഷ്യമുണ്ട്. ഈ ചുമ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, അയൽക്കാർക്കും ഒരു ശല്യം തന്നെയാണ്. തൊട്ടയൽപ്പക്കത്ത് താമസിക്കുന്നത് പണിക്കരാണ്, ജ്യോതിഷരത്നം PV പണിക്കർ. പണിക്കർക്കൊരു മകളുണ്ട്, സ്നേഹലത. ആ സ്നേഹലതയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ തട്ടാം ഭാസ്കരൻ. ഇന്ന് സ്നേഹലതയുടെ പിറന്നാൾ കൂടിയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് പണിക്കര് മകൾക്ക് വേണ്ടി ഒരു കമ്മല് പണിയാൻ ഭാസ്കരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ ചുമ കേട്ട് സഹിക്ക വയ്യാതെ ഭാസ്കരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. സ്നേഹലതയും അമ്പലത്തിൽ പോയിരിക്കുകയാണ്. വഴിയിൽ സ്നേഹലതയെ കാത്ത് ദേ നമ്മുടെ തട്ടാം ഭാസ്കരൻ നിൽപ്പുണ്ടായിരുന്നു.
5: ഓരോരുത്തർ ജീവിത അവസാനം വരെ കാത്തുനിൽക്കുന്നു. പിന്നെ ഞാൻ അമ്പലത്തിന്റെ പുറകിൽ കുറച്ചു നേരം സുന്ദരിയായിട്ടുണ്ട്.
3: ഇന്നെന്റെ പിറന്നാളാ. ഭാസ്കരേട്ടൻ പോലും അത് മറന്നില്ലേ? ഇന്ന് പിറന്നാളിനിടാൻ വേണ്ടിട്ട് അച്ഛൻ കമ്മൽ പണിയാൻ തന്നത്. അത് ഇതുവരെ ആയിട്ടും തരാൻ തോന്നിയില്ലല്ലോ.
5: ഈ പിറന്നാളെന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ്. ഒരു ദിവസം തെറ്റിയാണ് നിന്നെ നിന്റെ അമ്മ പ്രസവിച്ചിരുന്നെങ്കില് ഇന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ കണ്ടുമുട്ടോ? ഇത് കണ്ടോ, ഇത് ഇടത്തെ ചെവി, ഇത് വലത്തെ ചെവി.
3: നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി 1.5 പവൻ ഉണ്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു.
5: 1.5 പവൻ അച്ഛന്റെ കണക്ക്. ഇതിപ്പോ 1.75 പവൻ ഉണ്ട്. താപ്പവൻ ആര് കൂട്ടി? ഈ ഞാൻ കൂട്ടി. ആർക്ക് വേണ്ടി കൂട്ടി? സ്നേഹലതയ്ക്ക് വേണ്ടി കൂട്ടി. സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും പിറന്നാൾ ദിവസത്തിൽ സ്വർണം കിട്ടുന്നത്

0: ഭാഗ്യല്ലേ സ്നേഹലത?
1: ഭാഗ്യൊക്കെ തന്നെയാ, എന്നാലും ആരും അറിയണ്ട കേട്ടോ. അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സംശയിക്കും.
2: അവരുടെ മനോഹരമായ പ്രണയബന്ധം ആരും അറിയാതിരിക്കാൻ രണ്ടുപേരും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. കാരണം അടുത്തടുത്ത് താമസിക്കുന്നവരാണ്, രണ്ട് വിഭാഗത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും സ്വർണലതയെ കണ്ടതിനു ശേഷം ഭാസ്കരൻ നേരെ പോയത് ഒരു ചായ കുടിക്കാനാണ്. അതും നമ്മുടെ അബൂബക്കറിന്റെ ചായക്കടയിലേക്ക്. പക്ഷെ ചായ കുടിക്കാനായി അവിടെ ചെന്നിരുന്നപ്പോഴാണ് ചായക്കട ആകെ കുലുങ്ങാണ്. കാരണം മുകളിൽ ഒരു ടീച്ചർ പാർവതി ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. അവിടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിന്റെ ശക്തിയിൽ താഴെ ചായക്കടയിലെ പാത്രങ്ങളും ഗ്ലാസും എന്തിന് പഴക്കുല വരെ താഴെ വീഴും. അത് വളരെ പഴയൊരു കെട്ടിടാണ് കേട്ടോ. അവറാൻ ഹാജിയുടെ ബാപ്പ ഹസൻ ഹാജിക്ക് അയാളുടെ ബാപ്പ ഒന്നാം പിറന്നാളിന് കൊടുത്ത സമ്മാനമായിരുന്നു. എന്തായാലും ഇത് കാരണം അബൂബക്കറിന് ടീച്ചറുടെ ഡാൻസ് പഠിപ്പിക്കൽ നല്ല ദേഷ്യമായിട്ടുണ്ട്. ഹാജിയാർ ആരാണെന്നറിയോ? ആ നാട്ടിലെ വലിയ പണക്കാരനാണ്. പാരമ്പര്യമായി കിട്ടിയ ഒരുപാട് സ്വത്തുക്കളുണ്ട് ഹാജിയാർക്ക്. ഹാജിയാർ മൂന്ന് വിവാഹം കഴിച്ചു. ആദ്യത്തെ രണ്ട് ഭാര്യമാരും മറ്റുള്ള ആണുങ്ങൾക്കൊപ്പം ഓടിപ്പോയി. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ബീവിയെ വീടിന് പുറത്തിറക്കിയിട്ടില്ല. ആരെയും കണ്ടിട്ടുമില്ല, ആരെയും കാണിച്ചിട്ടുമില്ല. ഹാജിയാരുടെ ബീബി കൽമയ്യെ ഒരു നോക്ക് കാണാനായി ആ നാട് മുഴുവൻ കൊതിച്ചിരിക്കുകയാണ്. തട്ടാംഗോപാലിന്റെ ചുമ ഇന്ന് ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പുറത്ത് എവിടെയോ ആണ്. ഒരു കുട്ടി ഭാസ്കരനെ അന്വേഷിച്ച് ഓടിവരും. വന്നിട്ട് ഭാസ്കരനോടൊരു വാർത്ത പറയും, അച്ഛൻ മരിച്ചു എന്ന്. അതെ, തട്ടാംഗോപാലൻ മരിച്ചു. ഇത് നാട് മുഴുവൻ അറിഞ്ഞു. ആ നാട്ടുകാരെല്ലാം ഭാസ്കരന്റെ വീട്ടിലെത്തി. ഭാസ്കരന്റെ അമ്മയും അനുജത്തിയും നിലവിളിച്ച് കരയുകയാണ്. ഭാസ്കരനും അതീവ ദുഃഖത്തിലാണ്. മരണപ്പെട്ടയാളെ കാണാൻ ഓരോരുത്തരായി വന്ന് തിരക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് എല്ലാവരും. ഭാസ്കരൻ അച്ഛന്റെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കും. ഇപ്പോഴും ആ കണ്ണുകൾ അനങ്ങുന്നതായി ഭാസ്കരന് തോന്നും. ഭാസ്കരൻ തന്റെ മുഖം അച്ഛന്റെ മുഖത്തോട് ചേർത്ത് പിടിക്കും. അപ്പോ അച്ഛനൊരാവശ്യം പറയും, എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് പോകാൻ. അച്ഛൻ മരിച്ചിട്ടില്ല. അപ്പോഴും അമ്മ അനുജത്തി നിലവിളിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ ദേഷ്യപ്പെട്ട് പറയും നിലവിളി നിർത്താൻ. കൂടി നിന്നവരെല്ലാം അതിശയിക്കും. ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കാൻ പറയും. പക്ഷേ ഭാസ്കരന് ആകെ ദേഷ്യമാണ്. എത്രയും വേഗം ഒരു ഡോക്ടറെ വിളിക്കാം, അച്ഛന്റെ ഈ അസുഖം കാണിക്കാമെന്ന് പറയും. പക്ഷെ അച്ഛനെപ്പോഴും കഷായം മതി. ദേ, ഈ സംഭവങ്ങൾക്കൊക്കെ കുറച്ചു മുമ്പാണ് കേട്ടോ നമ്മുടെ പാപ്പി ഹാജിയാരുടെ കയ്യിൽ നിന്ന് 3000 രൂപ എണ്ണിക്കൊടുത്തൊരു പശുവിനെ വാങ്ങിയത്. ഈ വാർത്തയറിഞ്ഞ് പശുവിന്റെ കയർ വിട്ടിട്ടാണ് പാപ്പി ഓടി മരണ വീട്ടിലേക്ക് എത്തിയത്. തിരികെ ചെന്ന് നോക്കുമ്പോ പശു അവിടെ എങ്ങുമില്ല. അബൂബക്കറും പാപ്പിയും പശുവിനെ അന്വേഷിച്ചിറങ്ങും. പശു ഹാജിയാരുടെ തൊഴുത്തിൽ കാണുമെന്നാണ് അബൂബക്കർ പറയുന്നത്. അങ്ങനെ ഹാജിയാരുടെ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി പോകും. ഈ സമയം ഹാജിയാർ അവിടെ പുതിയ ബീവിയോട് കാര്യം പറഞ്ഞിരിക്കുകയാണ്.
1: ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല.
3: എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച് എന്ത് വേണോ പറഞ്ഞോ, നമ്മള് കേക്കാം.
1: ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്തു ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് രണ്ട് മയവില്ലും കാണാം.
3: കൊന്നുകളേ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന ഞമ്മള് നല്ലോണം നോക്കണില്ലേ, തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ. പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. ഞമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ രണ്ടെണ്ണത്തിന് ഞമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? രണ്ടു ഓരോ കള്ള നായിന്റെ വക്കടെ കൂടെ ഞമ്മളറിയാണ്ട് ഒളിച്ചോടിപ്പോയി. ഹലോ, എന്റെ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന ഞമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവക്കും അന്നെ കാണാൻ ഞമ്മൾ സമ്മതിക്കില്ല.
2: ഹാജിയാരുടെ സമ്മതമില്ലാതെ പാപ്പി അബൂബക്കറും ഹാജിയാരുടെ പടിക്കെട്ടിനുള്ളിൽ കടന്നുവെന്ന് അറിഞ്ഞാ പിന്നെ ഹാജിയാർക്ക് അത് മതി. അതുകൊണ്ട് തൊഴുത്തിൽ പോയി നോക്കാനാണ് അവരുടെ പദ്ധതി. അവിടെ പോയി നോക്കുമ്പോ അവിടെയൊന്നുമില്ല. ആള് ഹാജിയാരായതുകൊണ്ട് ചെറിയ പേടിയുണ്ട്. അവിടെ നിന്നങ്ങാണ് മാറ്റിക്കളഞ്ഞാലോ? പറമ്പിലെങ്ങാനും പശുവിനെ കിട്ടിയാലോ? പറമ്പിൽ കയറി നോക്കാൻ ആദ്യം പാപ്പി മതില് ചാടും. പറയുന്നതിന് മുമ്പ് തന്നെ അബൂബക്കറും ചാടും. അതൊരു ചാണാക്കുഴിയായിരുന്നു. ശബ്ദം കേട്ട് ഹാജിയാര് ഓടിയെത്തും. കയ്യിലൊരു വെട്ടുകത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം ഹാജിയാരോട് പറയും. ഒപ്പം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച കാര്യവും കൂടുതലൊന്നും പറയില്ല കേട്ടോ. ഇത് കേട്ട പാടെ ഹാജിയാർ അപ്പൊ തന്നെ ഭാസ്കരന്റെ വീട്ടിലേക്ക് എത്തും. ഭാസ്കരനെ ആശ്വസിപ്പിക്കും. എന്നിട്ട് അകത്ത് കയറി ഭാസ്കരന്റെ അച്ഛനെ കാണും. എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും തട്ടാം ഗോപാലൻ കണ്ണു തുറക്കും. ശരിക്കും ഹാജിയാർ ഞെട്ടിപ്പോവും. സ്നേഹലതയ്ക്ക് വേണ്ടി ഭാസ്കരന്റെ കയ്യിൽ പണിയാൻ കൊടുത്ത കമ്മൽ പണിക്കരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്മൽ ഇഷ്ടായി. പക്ഷേ കൂലി ഇത്തിരി കൂടിയെന്നാ പിശുക്കം പണിക്കര് പറയുന്നത്. 187 രൂപയായി. സ്നേഹലതയ്ക്കും കമ്മൽ ഇഷ്ടമായി. എങ്കിലും ഡിസൈൻ കുറച്ചുകൂടി പുതിയതാകാമായിരുന്നു എന്നാണ് സ്നേഹലത പറയുന്നത്. എന്നിട്ട് ആ ഡിസൈൻ സ്നേഹലത തന്റെ കയ്യിൽ വരച്ചു കാണിക്കും. എന്തായാലും കിട്ടിയൊരവസരം അല്ലേ. ഭാസ്കരൻ സ്നേഹലതയുടെ കൈ പിടിച്ച് പല ഫാഷനും വരയ്ക്കും. ഇതൊക്കെ നീ പണിക്കർ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ കൂടുതൽ ഡിസൈനൊന്നും വരപ്പിക്കാതെ പണിക്കർ അതിനിടയിൽ കയറും. അപ്പോഴാണ് സ്നേഹലതയുടെ അമ്മ വരുന്നത്. അവർക്കും കമ്മൽ ഒരുപാട് ഇഷ്ടമായി. കാരണം ഇവർക്ക് മൂന്ന് പേർക്കും സ്വർണത്തോട് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ മാല കൂടി ഒന്ന് പുതുക്കി പണിയണമെന്നാണ് പറയുന്നത്. പക്ഷെ പിശുക്കനായ പണിക്കർ അതിനൊന്നും സമ്മതിക്കില്ല. ഭാസ്കരൻ പോയി കഴിയുമ്പോ പണിക്കർ സ്നേഹലതയ്ക്ക് ഒരു മുന്നറിയിപ്പൊക്കെ കൊടുക്കും.
0: അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ, ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പടം വരച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലത് മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കള. വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും.
4: ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനൊക്കെ പറയാൻ.
0: ഞാൻ ഒറ്റ തൊഴുവിച്ചേരും, അമ്മയും മോളാ പറമ്പിച്ചെന്ന് കിടക്കും.
4: തൊഴിക്കാൻ ഇവിടിപ്പോ എന്താ ഉണ്ടായേ?
0: ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്.
4: എന്താ മോളെ ഉണ്ടായേ?
5: ഞാൻ ആ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചതിന് അച്ഛൻ.
4: അത്രേ ഉള്ളൂ? എന്റെ മോള് സംസാരിച്ചു. അയൽവക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല.
2: സ്നേഹലതയോടുള്ള സ്നേഹം കൂടിയിട്ട് ഭാസ്കരന് രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല കേട്ടോ. സ്നേഹലതയോർത്ത് അങ്ങനെ കിടക്കാണ്. തൊട്ടടുത്തല്ലേ, ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഓടിപ്പോയി കാണാലോ ഇനി ഏത് രാത്രിയായാലും. അങ്ങനെ രാത്രി ദേ വേലിയൊക്കെ ചാടിക്കടന്ന് സ്നേഹലതയുടെ റൂമിന്റെ ജനലിന് മുന്നിലെത്തി തട്ടി വിളിക്കും.
1: രാത്രി വേലി ചാടുമ്പോ ആരെങ്കിലും കാണും.
6: എന്നായാലും ഒരിക്കൽ ആരെങ്കിലും കാണണ്ടേ? രാത്രി കണ്ടാ കൂടുതൽ എളുപ്പമായി, നമ്മുടെ കല്യാണം വേഗം നടക്കും.
1: അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്.
6: അതൊന്നും സാരമില്ല, ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം.
2: ഈ ചിരി കേട്ട് പണിക്കരുണരും. സ്നേഹലതയെ വിളിച്ച് മുറിയാകെ നോക്കും. എന്നിട്ട് ചോദിക്കും, നീ വീട് വലിക്കോടിയെന്ന്. ഇത് കേട്ട് സ്നേഹലതയുടെ അമ്മ വന്ന് പണിക്കരെ വഴക്ക് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. എന്തായാലും ഇത്തവണത്തേക്ക് രക്ഷപ്പെട്ടു. നമ്മുടെ കാവിലെ വെളിച്ചപ്പാടിന് ഒരാഗ്രഹമുണ്ട്. ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്തൊരാഗ്രഹമാണ് കേട്ടോ. കയ്യിലുള്ള ആ ഉടവാളിന് ഒരു ചുറ്റു വേണം, ഒപ്പം നാല് മണിയും, അതും സ്വർണത്തിൽ തന്നെ തീർത്തത്. ഈ ഒരു ആഗ്രഹം പറയുന്നത് നമ്മുടെ തട്ടാം ഭാസ്കരനോടാണ്. അതിനുവേണ്ടി ഏകദേശം ഒരു പവൻ സ്വർണമെങ്കിലും വേണ്ടിവരുമെന്ന് ഭാസ്കരൻ പറയും. പക്ഷെ അതിനുള്ള മാർഗം നമ്മുടെ പാവം വെളിച്ചപ്പാടിനില്ല കേട്ടോ. എങ്കിലും നമ്മുടെ വെളിച്ചപ്പാടിന്റെ ആഗ്രഹമല്ലേ, അത് തീർത്തു കൊടുക്കാൻ ഒരു മാർഗമുണ്ടെന്ന് ഭാസ്കരൻ തന്നെ വെളിച്ചപ്പാടിനോട് പറയും. മറ്റൊന്നുമല്ല, പണിക്കർക്ക് ഇതിലൊക്കെ നല്ല വിശ്വാസമാണ്. ഒരു പ്രാർത്ഥന പണിക്കരെ കൊണ്ട് നടത്തിക്കാൻ ശരിക്കും ഇത് വെളിച്ചപ്പാടിന്റെ അഭിമാനം കൂട്ടാൻ കൂടിയിട്ടുള്ള ഒരാഗ്രഹമാണ് കേട്ടോ.
0: കയ്യിലുണ്ടായിട്ടല്ല, എനിക്ക് ഒരേ ഒരു മോളാ. അവൾക്ക് ഈശ്വരാധീനം ഉണ്ടാവാൻ ഒന്നല്ല 9 പവൻ ഞാൻ ഭഗവതിക്ക് കൊടുക്കും. 9 എന്ന് ഞാനൊരു ആവേശത്തിലങ്ങ് പറഞ്ഞതാ, അത് കാര്യാക്കണ്ട. ഇതിനൊരു ചുറ്റും പിന്നെ 4 മണിയും, അത് ഞാൻ ഏറ്റു. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, അത് വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി ഭഗവതിയോടങ്ങ് പറയണം. ഇവളുടെ വിവാഹം ഈ നാട്ടുകാർ മുഴുവൻ അസൂയ കൊണ്ട് എരിപുരി കൊള്ളും വിധം ഏറ്റവും ആർഭാടമായി ഏറ്റവും നേരത്തെ നടക്കണം.
7: അതൊരു അതിമോഹമല്ലേ പണിക്കരെ? കല്യാണം നടന്നാ പോരെ?
0: പോരാ, അതിമോഹം തന്നെയാ. പണിക്കരി പിശുക്കന, നാറിയ, 4 കാശ് ചെലവാക്കാൻ ഇഷ്ടക്കേടുള്ളവന എന്നൊക്കെ പറയുന്ന ചില നാട്ടുപ്രമാണികളും
8: ചില അയൽക്കാരും ഇവിടെ ഉണ്ട്.
0: അവരൊക്കെ അത് കാണണം, അതെനിക്ക് നിർബന്ധ.
9: എല്ലാം നടക്കും, പണിക്കരി പ്രാർത്ഥിച്ചോ.
2: അങ്ങനെ വെളിച്ചപ്പാട് തുള്ളി, ഉറഞ്ഞങ്ങ് തുള്ളി. ചായക്കടയിലെ ചർച്ച പോലെ ഇപ്പൊ ദേ ഈ കാര്യമാണ് കേട്ടോ, നമ്മുടെ സ്നേഹലതയുടെ വിവാഹം. സ്നേഹലതയുടെ വിവാഹം നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിലും അത്ര കാര്യമായിട്ടൊന്നും നമ്മുടെ വെളിച്ചപ്പാട് പ്രാർത്ഥിച്ചില്ലെന്നേ. അതിനൊരു കാരണം കൂടിയുണ്ട്, നമ്മുടെ ഭാസ്കരനും സ്നേഹലതയും തമ്മിലുള്ള ഇഷ്ടം. ആ ഇഷ്ടം വെളിച്ചപ്പാടിന് നന്നായിട്ടറിയാം. വേലിക്കപ്പുറത്തും ഇപ്പുറത്തു നിന്നും രണ്ടുപേരും പ്രണയിക്കുകയാണ് മതിമറന്ന്. എന്തായാലും വെളിച്ചപ്പാടിന്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. വെളിച്ചപ്പാടിന്റെ ഉടവാളിൽ ഒരു ചുറ്റും 4 മണിയും. പക്ഷേ മാർഗം പറഞ്ഞുകൊടുത്ത നമ്മുടെ ഭാസ്കരന് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല.
9: വാളിൽ സ്വർണം കെട്ടിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നത് ഞാൻ, എന്നിട്ട് പണിയിപ്പിച്ചത് വേറെ ആളെ കൊണ്ട്. നല്ല പരിപാടിയാണ്.
7: അനാവശ്യം പറയത് ഭാസ്കര. ഭാസ്കരനെ കൊണ്ട് പണിക്കണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ പണിക്കര് പറഞ്ഞു വേണ്ടാന്ന്. മോടെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു വഴിപാട്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കും. ഈ ചുറ്റുപാടിൽ സ്നേഹലതയെ തനിക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അയാളുടെ മനസ്സിൽ മറ്റെന്തോ പദ്ധതികളൊക്കെ ചില ആലോചനകളും അവിടെ നടക്കുന്നുണ്ടെന്നാ എന്റെ അറിവ്.
6: കല്യാണം വേറെ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ.
7: തീരുമാനിക്കാൻ നിൽക്കുന്ന എന്തിനാടും? ഇതൊന്നും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അന്യോന്യം ഇഷ്ടമാണെങ്കിൽ ഇങ്ങി വിളിച്ചിറക്കി പോരെ. ഞങ്ങളൊക്കെ ഇല്ലടോ നാട്ടിൽ, പക്ഷെ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി പോരണം, ഇല്ലെങ്കിൽ നാറും.
2: സ്നേഹലതയെ തനിക്ക് നഷ്ടമാകുമോ? ഭാസ്കരന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമാണ്. കാരണം തനിക്ക് അത്രയേറെ ഇഷ്ടമാണ് സ്നേഹലതയെ. നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒട്ടും താമസിക്കാതെ തന്നെ ഭാസ്കരൻ സ്നേഹലതയെ കാണും. ഭാസ്കറിന് ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ട് കേട്ടോ.
6: സ്നേഹലതയെ വേറൊരാള് കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല.
1: ഭാസ്കരേട്ടിന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുമുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്ന അത് തെറ്റല്ലേ. എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല, അതെനിക്ക് നല്ല ഉറപ്പാ.
6: പിന്നെ എന്ത് ചെയ്യും?
1: ഒരു കുറുക്കുവഴിയുണ്ട്.
6: എന്ത് വഴി?
1: വഴി ഇത്തിരി തെറ്റായ വഴിയാ, എന്നാലും അതിന് അതിന്റേതായ ഒരു അന്തസ് കാണിച്ചാ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെയാ നാണക്കേട്.
6: നീ കാര്യം പറ.
1: അത്ര വലിയ ചങ്കുറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ട പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ.
6: സത്യാണോ നീ പറയുന്നത്?
1: ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്, അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പറേ,
6: നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലത.
1: ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണം എന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പോരുന്നൊരു മാല ആയിരിക്കണം കേട്ടോ.
6: ഒരു താലിമാലയ്ക്ക് എന്താ, ഒരു പവൻ പോരെ, അത് ഞാൻ തരാം.
1: മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം.
6: 10 പവനോ? 10 പവന് പണം അത്ര വരും എന്നറിയോ സ്നേഹലതയ്ക്ക്?
1: ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല. നമ്മള് കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ?
6: അല്ല, നീ പറഞ്ഞത് നേരാ. ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞിട്ടൊന്നുമല്ല, കുറച്ചു കാലത്തേക്കുള്ള ഒരു ഇടപാടല്ലേ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സംഗതി നടക്കുന്നുള്ളതിനെന്താണ് ഉറപ്പ്?
1: ഉറപ്പോ? മാല എവിടുന്നാണെന്ന് ചോദിച്ചാ ഭാസ്കരേട്ടൻ തന്നാണെന്ന് ഞാൻ പറയും, അത്ര തന്നെ. പോട്ടെ, അതൊന്നും സാരമില്ല. നടക്കാത്ത കാര്യത്തിന് എന്തിനാ നമ്മൾ വെറുതെ വാശി പിടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല, ഭാസ്കരേട്ടൻ കേട്ടിട്ടില്ല.
6: അതല്ല, നീ പറയുകയും ചെയ്തു, ഞാൻ കേൾക്കുകയും ചെയ്തു. 10 പവനല്ലേ, ഞാൻ നോക്കാം. ഞാൻ വിചാരിച്ച നടക്കും. 10 പവനേക്കാളും വലുത് എനിക്ക്.

0: മാറ്റും. പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: തട്ടാ ഭാസ്കരൻ വലിയൊരു ജോലി തിരക്കിലാണ്. അതും ഒരു 10 പവൻ മാല തീർക്കുന്നതിന്റെ തിരക്കിൽ. ഈ ഒരു മാലയുടെ പണി കഴിഞ്ഞാൽ ആ നാട്ടിൽ ഒരു ഭൂമി കുലുക്ക ഉറപ്പാണ്. ആ ഒരു കുലുക്കത്തിൽ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ കുലുങ്ങുമെന്നാണ് തട്ടാ ഭാസ്കരന്റെ പറച്ചിൽ. തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഭാസ്കരൻ വെളിച്ചപ്പാടിനെ കാണാനായി പോകും. ഒരു വാക്ക് വാങ്ങാനാണ് കേട്ടോ ഈ ഒരു പോക്ക്. മാത്രമല്ല, ഉറച്ചൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഭാസ്കരൻ. എന്താണെന്നല്ലേ? സ്നേഹലതയെ വിളിച്ചിറക്കാൻ പോകുന്നു. വെളിച്ചപ്പാട് കൂടെ ഉണ്ടാകുമെന്നറിയണം, കാരണം ഇതിനെല്ലാം ധൈര്യം കൊടുത്തത് വെളിച്ചപ്പാടാണല്ലോ. വെളിച്ചപ്പാടിനോട് ഇക്കാര്യം ചോദിക്കുമ്പോ വെളിച്ചപ്പാട് പണ്ട് തനിക്കുണ്ടായ ഇത്തരത്തിലൊരു അനുഭവത്തെ കുറിച്ച് പറയും. പക്ഷേ അന്ന് ആ പെണ്ണ് ഇറങ്ങി വന്നില്ല വെളിച്ചപ്പാടിന്റെ കൂടെ. ഇന്നതുകൊണ്ട് വെളിച്ചപ്പാടുമായി. എന്തായാലും ഇത് അതുപോലെ ഒന്നുമല്ല. പൊന്നിൽ തീർത്ത സ്നേഹമാ സ്നേഹലതയും ഭാസ്കരനും തമ്മിൽ. വെളിച്ചപ്പാട് കൂടെ നിൽക്കാവുന്ന് വാക്കുകൊടുത്തു.
6: 10 പവൻ, ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, എങ്ങനെയുണ്ട്? അറിയാൻ വേണ്ടി മാത്രം പറയാ, സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഉരുക്കി ഒഴിച്ചു. നിനക്കും എനിക്കും വേണ്ടിയല്ലേ? നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്കായിരിക്കും. വെട്ടിത്തരട്ടെ?
7: വേണ്ടായിരുന്നു. ഞാൻ കാരണം?
6: നീ കാരണം തന്നെയാ. നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കുമായിരുന്നു?
0: അത്രക്കേറെ ഇഷ്ടപ്പെട്ടു പോയി ഭാസ്കരൻ സ്നേഹലതയെ. അങ്ങനെ ആ മാല, ആ 10 പവന്റെ മാല സ്നേഹലതയുടെ കഴുത്തിൽ ഭാസ്കരൻ അണിയിച്ചു. ഈ ഒരു കാഴ്ച ദൂരെ നിന്ന് നമ്മുടെ വെളിച്ചപ്പാട് കാണുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു സന്തോഷത്തിൽ കാവിൽ പോയ ഉറഞ്ഞു തുള്ളി. ഭാസ്കരന്റെ മാല കിട്ടിയപ്പോ സ്നേഹലതയ്ക്കും ഒരുപാട് സന്തോഷമായി. പക്ഷേ ആ മാല ഇപ്പോ നമ്മുടെ പണിക്കരുടെ കയ്യിലാണ് കേട്ടോ. പണിക്കർ ആ മാല കണ്ടുപിടിച്ചു. പണിക്കരാകെ ദേഷ്യം അഭിനയിച്ചു നിൽപ്പാണ്. ഇതെല്ലാം അറിയാമെന്ന് പറഞ്ഞ് സ്നേഹലതയുടെ അമ്മ മകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതെത്ര വലിയ കാര്യമൊന്നുമല്ല, ഒരു സമ്മാനം കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഭാസ്കരൻ നല്ലവനാണെന്നും വെച്ചു നീട്ടിയപ്പോ അറിയാതെ വാങ്ങിപ്പോയതാണെന്നും നടന്ന സംഭവമൊന്നും സ്നേഹലതയ്ക്ക് ഓർമ്മയില്ലെന്നും പറഞ്ഞപ്പോ പണിക്കർക്ക് ഇത്തിരി ആശ്വാസമായി. മാത്രമല്ല, ഒരു ഉറപ്പ് കൂടി വാങ്ങിച്ചു. ഇത് വേറാരും അറിയുകയും കാണുകയും ചെയ്തിട്ടില്ല എന്ന ഉറപ്പ്.
8: ശരിക്കും പറഞ്ഞ അവൻ സഹോദര സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന. ഒരു കൈ വാങ്ങുന്നത് മറുകൈ അറിയരുതെന്ന പ്രമാണം. അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല. എന്താ, അവനിത് തന്നൂന്നും വെച്ച് ഇനി നീ ശിങ്കരിക്കാൻ വേലിക്കോട്ട് ചെന്ന അരിഞ്ഞ് ഞാൻ തോട്ടിലെറിയും. അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്കൊരു ഐശ്വര്യമാണെന്ന് കരുതിയാ മതി.
0: തൊട്ടടുത്ത ദിവസം പണിക്കർ എവിടെയോ പോയിട്ട് വന്ന് ചായ കുടിക്കാൻ നമ്മുടെ അബൂബക്കറിന്റെ ചായക്കടയിലേക്ക് കയറിയതാണ്. ഭാസ്കരനും മാധവൻ നായരും ആ കടയിൽ ചായ കുടിക്കാൻ ഇരിക്കുന്നുണ്ട്. പതിവില്ലാതെ പണിക്കർ നല്ല സന്തോഷത്തിലുമാണല്ലോ.
8: എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ, എന്റെ ജീവിതത്തില് പ്രധാനമായും രണ്ട് ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്കൊരു 10 പവന്റെ മാല പണിയിച്ചു കൊടുക്കുക. ഒരു കൂട്ടി വെച്ചതൊക്കെ എടുത്ത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു. എങ്ങനെയുണ്ട്?
9: അസലായിട്ട്
8: 10 പവനാ?
9: ഓഹോ, നേരോ നോക്കട്ടെ. എന്നാലേ ഒരു 15 മതിപ്പുണ്ട് അല്ലേ ഭാസ്കര?
8: വളരെ കാലായിടോ അവൾ ഒരു മാല വേണം വേണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, ചെലവൊന്നും ഞാൻ നോക്കി.
9: പണിക്കൊരു കലക്കി. ഈ സ്നേഹമുള്ളതെന്താ സ്നേഹമുള്ളതെന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് താനാ.
10: നല്ല പണി, സമ്മതിച്ച്
8: തന്നെ കൊണ്ട് പണിയിക്കണം എന്നാ വിചാരിച്ചിരുന്നത്. അതിനിടയില ഭാഗീരഥിയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു. അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്നേഹത പറഞ്ഞു അവൻ മതി. അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ, ഞാൻ അതിന്റെ തിടുക്കത്തില. സംഗതി ഗൾഫാ, നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഗൾഫ് അവൾക്കും താല്പര്യ. രണ്ടു നാല് ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും. താനൊരു ഉപകാരം ചെയ്യണം. അവർ വരുന്ന ദിവസം തന്റെ വീട്ടിൽ നിന്ന് രണ്ട് ചെമ്പുപാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും രണ്ട് കസേരയും വായ്പ തരണം. നമ്മുടെ ഭാഗത്തുനിന്ന് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? പത്ത് പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ. താൻ എന്റെ വലം കൈയായി നിൽക്കണം. അവൻ ഗൾഫാ, അവിടെ തട്ടാമാർക്ക് നല്ല ചാൻസാ. തന്റെ കാര്യം അവള് നോക്കിക്കോളും, അത് ഞാൻ ഏറ്റവും.
0: ഭാസ്കരനെ വിളിച്ചുകൊണ്ട് ഒരു രഹസ്യമായി കാര്യം പറഞ്ഞിട്ട് പണിക്കരങ്ങ് നടന്നു പോകും. ഭാസ്കരൻ പിന്നാലെ ഓടിച്ചെന്ന് പണിക്കർ കിട്ടൊരു ചവിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കും. പിന്നെ കൈ ഉയർത്തി നെഞ്ചു നോക്കി നാലിടിയും. ഇത് മനസ്സിൽ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് അലറി. അപ്പോഴേക്കും ചായക്കടയിലുണ്ടായിരുന്നവരെല്ലാരും കൂടി ഓടിയെത്തി. മുകളിലെ ഡാൻസ് ടീച്ചർ വരെ എത്തി. പിന്നെ ഒട്ടും താമസില്ല, ഭാസ്കരൻ തലകറങ്ങി അവിടെ വീണു. എല്ലാവരും കൂടി മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഭാസ്കരനെ ഉണർത്തി. ഭാസ്കരൻ ആരോടും ഒന്നും മിണ്ടിയില്ല. പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാവാതെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി. എന്തായാലും ഇന്നീ രാത്രി തന്നെ സ്നേഹലതയെ കാണാൻ ഭാസ്കരൻ തീരുമാനിച്ചു. വേലി ചാടി. വേലി ചാടുന്ന ശബ്ദം പണിക്കരുടെ ഉറക്കം കളഞ്ഞു. ഭാര്യയെയും മകളെയും വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. മാത്രമല്ല, പണിക്കരൊരു പദ്ധതി കൂടി മനസ്സിൽ കണ്ടിരുന്നു ഭാസ്കരനെ കൊടുക്കാൻ. നാലുകുല തേങ്ങ വെട്ടി നേരത്തെ ആ പറമ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഭാസ്കരനെ കയ്യോടെ പിടിച്ചാൽ ആ തേങ്ങ കാണിച്ച് തേങ്ങാക്കള്ളനാണെന്ന് പറയാമല്ലോ. അവർ മൂന്ന് പേരും കൂടി പുറത്തിറങ്ങി നോക്കും. ഭാസ്കരൻ അവിടെ എങ്ങുമില്ല. വെറുതെ തോന്നിയതാണെന്ന് പറഞ്ഞ് അമ്മയും മകളും അകത്ത് കയറി. സ്നേഹലത മുറിയിൽ കയറി വാതിലടച്ചു. പ്രാർത്ഥിച്ചു കിടന്നു. ഒട്ടും താമസിക്കാതെ ഒരു കൈ കട്ടിലിനടിയിൽ നിന്ന് ഉയർന്നു വന്ന് സ്നേഹലതയുടെ വായും മൂക്കും പൊത്തും.
6: സ്വർണം കിട്ടിയപ്പോ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണു മഞ്ഞളി ചൊല്ലടി. നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷ.
7: ഭാസ്കരേട്ടാ, ഞാൻ
6: ഒന്നും പറയണ്ട. എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലാം, നശിപ്പിക്കാം. പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം. നാളെ എല്ലാവരും കാണേ, ഞാൻ നിന്നെ വിളിക്കാൻ വരും. അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇറങ്ങി വന്നോളണം. വരണം.
0: ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത് തന്റെ സ്നേഹഭാചനമായ സ്നേഹലതയാണ്. ഭാസ്കരൻ രാവിലെ തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം വെളിച്ചപ്പാടുണ്ട്. ഈ പുറപ്പാട് കണ്ട് അമ്മ ഉറഞ്ഞു തുള്ളുകയാണ്. ഏത് പെൺകുട്ടിയാണെന്ന് ചോദിച്ച്. കാരണം ആകെയുള്ളൊരു ആൺതരിയാണ്. അമ്മ ഇക്കാര്യം ഓടിപ്പോയി വളരെ സങ്കടപ്പെട്ട് അച്ഛനോട് പറയുന്നുണ്ട്. പെങ്ങൾക്കാളെ മനസ്സിലായി സ്നേഹലതയല്ലേ എന്ന് ചോദിക്കും. എന്തായാലും ദേ, ഭാസ്കരൻ അച്ഛനോട് മാപ്പ് ചോദിക്കുകയാണ്, ഒപ്പം അനുഗ്രഹം വാങ്ങും. എല്ലാവരെയും കൂട്ടി പോകണോ, ഒറ്റയ്ക്ക് പോയി ആരും അറിയാതെ ചോദിച്ചാൽ പോരെയെന്നാണ് നമ്മുടെ വെളിച്ചപ്പാട് ചോദിക്കുന്നത്. അപ്പോ ഭാസ്കരൻ പറയുന്നത് എല്ലാവരും കേൾക്കെ കാണെ അറിയുകെ ചോദിക്കണമെന്നാണ്. അത് തന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നാണ് ഭാസ്കരൻ പറയുന്നത്. ഭാസ്കരൻ ദി വെളിച്ചപ്പാടിനെയും കൂട്ടി പണിക്കരുടെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഒപ്പം അബൂബക്കറും പാപ്പിയും മാധവൻ നായരും അങ്ങനെ ആ നാട്ടുകാരെല്ലാം പണിക്കരുടെ മുറ്റത്തൊത്തുകൂടി. ഭാസ്കരൻ പണിക്കരോട് കാര്യം പറഞ്ഞു. പക്ഷേ പണിക്കർ ആട്ടി ഇറക്കി.
8: കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് തോന്നിട്ടാണോടാ നിന്റെ കളി? അന്തസായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത്. അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണം മോഷ്ടിച്ചും അല്ല.
6: സൂക്ഷിച്ച് സംസാരിക്കണം. തട്ടാമാർക്ക് ഒരു സത്യമുണ്ട്. അത് വിട്ടിട്ട് തട്ടാംഗോപാലന്റെ പോലെ ഇന്നുവരെ ജീവിച്ചിട്ടില്ല.
11: എന്റെ ഭഗവതി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന ശരിയല്ല. പണിക്കര് മോളെ വിളിച്ച് ചോദിക്കാൻ വിവരം അറിയാലോ.
8: നിർത്ത്, വെളിച്ചപ്പാട് ഇങ്ങനെ ഇവിടെ തുള്ളുന്നത് ഇതെന്റെ കുടുംബ പ്രശ്നാ. ഇത് ഞാൻ നോക്കിക്കോളാം.
11: അത് തുള്ളാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ നാട്ടിന്റെ
7: വെളിച്ചപ്പാടാ.
6: അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട. ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ. അല്ലെങ്കിൽ എന്റെ മാല തിരിച്ചുതരാൻ പറ.
8: മാല? ഏത് മാല?
6: ഞാൻ കൊടുത്ത 10 പവന്റെ മാല. അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാല.
12: ഈ ആണാണെങ്കിൽ ആ മാല വാങ്ങിച്ചോണ്ട് വാട ഭാസ്കരൻ.
8: മാല? അവൻ എന്റെ മോൾക്ക് ഒലക്കേ കൊടുത്തു.
12: അവളെ ഈ വയറ്റിലാ ജനിച്ചത്.
7: നിന്റെ വയറുവരെ വീതി മിസ്റ്റർ.
0: അങ്ങനെ ആകെ ഉന്തും തള്ളും വഴക്കും ബഹളവും ഒക്കെ ആകും. ഇതിനിടയിൽ വയ്യാതെ തളർന്നു കിടക്കുന്ന ഭാസ്കരന്റെ അച്ഛൻ തട്ടാംഗോപാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് പണിക്കരെ നല്ലൊരാട്ടാട്ടും. അതോടെ ആ വഴക്കിന് ചെറിയൊരു ശമനം ഉണ്ടാകും. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമല്ലോ.
13: അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക്. അപ്പൊ അറിയാലോ.
6: അതെ, അവളെ വിളിക്ക്. എന്നിട്ട് എന്നെ മുഖത്ത് നോക്കി അവൾ പറയട്ടെ ഞാൻ അവൾക്ക് മാല
7: കൊടുത്തിട്ടില്ല.
6: എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
8: ഒന്ന് വിളിക്ക, പഠിക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ.
13: ഇങ്ങനെ ഓളെ വിളിക്കേ. വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട്. ഓളെ വിളിക്കേണ്ടി കേസ് തീരൂല.
7: ആരും ബഹളം വെക്കണ്ട.
13: സത്യം എന്താന്ന് വെച്ചാ പറമോളെ.
8: നീ പറയുന്നു മാത്രമേ ഞങ്ങൾ നാട്ടുകാരെ വിശ്വസിക്കൂ.
7: എനിക്ക് ഇവിടെ ആരും ഒന്നും ദാനം തന്നിട്ടില്ല. ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരും വേണ്ട.
0: പണിക്കരുടെ ഭാഗം ജയിച്ചു. ഭാസ്കരൻ ഹൃദയം നുറങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ആ മുറ്റത്ത് നിന്നും പോകേണ്ടി വന്നു. ഭാസ്കരന്റെ സങ്കടം കണ്ടിട്ട് അമ്മയ്ക്കും പെങ്ങൾക്കും സഹിക്കാനാകുന്നില്ല. ആ കള്ളക്കൂട്ടങ്ങളുടെ കയ്യിൽ പെട്ടില്ലല്ലോ എന്നാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത്. നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെങ്ങളുടെ സ്വർണം എല്ലാം വിറ്റോളാനാണ് പെങ്ങൾ പറയുന്നത്. ചെറിയൊരു ചിരി മാത്രമാണ് ഭാസ്കരന് മറുപടിയായുള്ളത്. എന്തായാലും ഇപ്പോ ഭാസ്കരന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയായി. പീക്കിരി പിള്ളേർ വരെ ഭാസ്കരനെ കളിയാക്കുകയാണ്. ഭാസ്കരൻ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നാണക്കേടും പേറി നടക്കുമ്പോഴാണ് ഒരു ടാക്സി ആ നാട്ടിടവഴിയിലൂടെ ചീറിപ്പാഞ്ഞ് പോയത്. ആ കാറ് നേരെ ചെന്ന് നിന്നത് പണിക്കരുടെ വീടിന്റെ മുന്നിലാണ്. കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ആ കാറിൽ നിന്നിറങ്ങി വന്നു. പവിത്രൻ, പണിക്കരുടെ ആഗ്രഹം പോലെ സ്നേഹലതയെ വിവാഹം കഴിക്കാൻ വന്ന ഗൾഫുകാരൻ, അല്ല ഖത്തറുകാരൻ. അച്ഛനും അമ്മയില്ല. 17 വയസ്സിൽ തോണി മറിഞ്ഞു മരിച്ചതാണവർ. എത്രയും വേഗം കല്യാണം നടത്താനാണ് പണിക്കരുടെ ആഗ്രഹം. സ്നേഹലതയെ പെണ്ണ് കണ്ടു. ഇനി ഇഷ്ടായോന്നറിയണം.
14: ലതയെ കാണാനായാ വന്ന്. കണ്ടു, ചായ കുടിച്ചു. ചായ
15: നന്നായിട്ടുണ്ട്.
14: അത് കുടിച്ചപ്പോഴേ തോന്നി അവൾക്കും ആ കൈപ്പുണ്യം കാണുമല്ലോ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല. വലിയ പേരെടുത്ത് മരിച്ച ഒരു ജോത്സ്യനാണ് എന്റെ അച്ഛൻ. ലത കേട്ട് കാണും, കൊല്ലൂർ രാഘവ പണിക്കർ. ലതയെ പോലൊരു പെണ്ണിനെ എനിക്ക് കിട്ടുമെന്ന് അച്ഛൻ രാശി വെച്ച് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ തന്നെ എന്റെ കൂടെ വരുന്നോ അതോ കുറച്ചു ദിവസം കാക്കുന്നോ?
0: ഒട്ടും താമസിക്കാതെ തന്നെ സ്നേഹലതയും പവിത്രനുമായുള്ള വിവാഹം നടന്നു. അതെല്ലാം ദൂരെ നിന്ന് ഭാസ്കരൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും പെങ്ങൾക്ക് ഭയമാണ്, ഭാസ്കരൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന്. ഇന്ന് സ്നേഹലതയുടെയും പവിത്രന്റെയും ആദ്യരാത്രിയാണ്.
14: ഇതെന്തായി വാളും പരിചയം കഴിച്ച തൂക്കിയിരിക്കുന്നത്? എന്റെ നെഞ്ചുപോയി. നിന്റെ കഴുത്ത് വേദനയാവുന്നില്ലേ? നിന്റെ വെയിറ്റ് ഉണ്ടല്ലേ. ഇത് എത്ര പോനാ?
15: 10. 10? അച്ഛൻ തന്നതാ.
14: അച്ഛനും മോളോടും വലിയ സ്നേഹമാണല്ലോ.
15: പിന്നെ
14: കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ആ സ്നേഹത്തിന് കുറവൊന്നും വരുത്തണ്ട. വേണ്ടതൊക്കെ അച്ഛനോട് ഇനിയും ചോദിച്ചു വാങ്ങിച്ചോളൂ. തൽക്കാലം ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കേ. എനിക്ക് ഈ സാധനം ദേഹത്ത് തൊടുന്ന ഇഷ്ടമല്ല.
15: സ്വർണ്ണം ഇഷ്ടമല്ല?
14: അത് ചീത്തയാ.
15: എന്നാലും ഇത് ഞാൻ അഴിച്ചു വെക്കില്ല.
0: ഭാസ്കരൻ പറയുന്നത് ഇത് ഭാസ്കരനും മധുവിധ രാത്രിയാണെന്നാണ്. കാരണം ഭാസ്കരൻ ഇപ്പോഴും സ്നേഹമാണ്. സ്നേഹലത 10 മാറ്റുള്ള പെണ്ണാണെന്നാണ് ഭാസ്കരൻ പറയുന്നത്. പക്ഷേ സങ്കടം സഹിക്കാനാവുന്നില്ല. അതിന്റെ പേരിൽ ആദ്യമായി ചാരായം കുടിച്ചു. വിളിച്ചപ്പാട് ഭാസ്കരനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവിടും. പണിക്കരുടെ വീടിന്റെ മുന്നിലെത്തുമ്പോ തന്നെ ഭാസ്കരൻ കുറേ ചീത്ത പറയും. അമ്മയും പെങ്ങളും ഇത് കേട്ട് വന്ന് ഭാസ്കരനെ കൂട്ടിക്കൊണ്ടുപോകും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി തല വഴി ഒഴിക്കും. അച്ഛനും മകന്റെ ഈ അവസ്ഥ കണ്ട് വല്ലാത്ത സങ്കടമാണ്. സ്നേഹത്തോടെ തലയിൽ തലോടും.
16: പോയത് പോട്ടടാ, നീ ഇനി കുടിക്കരുത്. മോൻ എത്രയാ കുടിച്ചത്?
17: 500 മില്ലി വേണമെന്ന് വെച്ചിട്ടല്ല അച്ഛ.
16: അമ്മ അറിയാതെ ഒരു 200 എനിക്കും വാങ്ങിത്തരായിരുന്നു.
18: അതും നീ ചെയ്തില്ല.
0: പുതിയൊരു പുലരിയാണ് ഭാസ്കരനെ കാത്തിരിക്കുന്നത്. അതിമനോഹരമായ ആ ഗ്രാമത്തിൽ ഒരു മഹാസംഭവം നടക്കാൻ പോകുന്നുവെന്ന് പാപ്പി ആ നാട് മുഴുവൻ അറിയിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തട്ടാൻ ഭാസ്കരൻ ഉഗ്രനൊരു സ്വർണ പീടിക തുറക്കാൻ പോകുന്നു. തട്ടാൻ ഭാസ്കരൻ ആൻഡ് സൺസ് സ്വർണഖനി. ഈ പേര് കുറച്ച് പ്രശ്നമാണല്ലേ. കല്യാണം കഴിക്കാത്ത ഭാസ്കരൻ, സൺസും സ്വർണഖനി, ഇതൊക്കെ ഒത്തുചേർന്ന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് പേരിട്ടത് നമ്മുടെ ഹാജിയാറാണ് കേട്ടോ. ഈ ഒരു വാർത്ത ആ നാടാകെ അങ്ങ് പരന്നു. ഡാൻസ് ടീച്ചർക്കും ഒരു നോട്ടീസ് കൊടുത്തു. ടീച്ചർക്കും ഒരുപാട് സന്തോഷമായി. ഭാസ്കരൻ ദേ കട തുടങ്ങിയിട്ടുണ്ട്.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: അങ്ങനെ ഭാസ്കരൻ പുതിയ സ്വർണ്ണക്കട തുടങ്ങി. എങ്കിലും പഴയതൊന്നും ആ മനസ്സിൽ നിന്നും പോയിട്ടില്ല കേട്ടോ. ഇതിനിടയിൽ സ്നേഹലത ഗർഭിണിയായി. പവിത്രൻ പിന്നെയും ഖത്തറിൽ പോയി. സ്നേഹലത ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഭാസ്കരൻ തന്റെ കടയൊക്കെ കുഴപ്പമില്ലാതെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ടീച്ചർ, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ, ടീച്ചറിന്റെ പഠിപ്പിക്കലൊക്കെ വളരെ ഗംഭീരമായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ശക്തിയിൽ നമ്മുടെ ചായക്കട അങ്ങനെ നിന്ന് കുലുങ്ങാണ് കേട്ടോ. അതിനൊരു മാറ്റവും ഇല്ല. ടീച്ചറിന്റെ ഡാൻസൊക്കെ അവസാനിപ്പിച്ച് ഈ നാടുവിട്ട് ഓടിപ്പിക്കാനാണ് അബൂബക്കറും പാപ്പിയും ഒരു പണി ഒപ്പിക്കുന്നത്. ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ചായക്കടയുടെ അടുപ്പിൽ നന്നായി പുകയിട്ടു. ആ പുക ഉയർന്ന് ടീച്ചർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പാപ്പിയോടും അബൂബക്കറോടും മാധവൻ നായർ പറയും, ഇങ്ങനെ ചെയ്യരുത്, ഇതൊരു പാവമാണ്. ഒരു പാവൻ ടീച്ചർ നടത്തിക്കൊണ്ടു പോകുന്ന ഡാൻസ് സ്കൂള് എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്നൊക്കെ. ഇതിനിടയിലാണ് ടീച്ചർ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അടുപ്പിലേക്ക് ഒഴിക്കുന്നത്. അത് അബൂബക്കറിന്റെയും പാപ്പിയുടെയും മാത്രമല്ല, ടീച്ചറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മാധവൻ നായരുടെ തലയിൽ കൂടിയാണ് വീഴുന്നത്. എന്തായാലും അടുപ്പിലെ തീ അണഞ്ഞു. പക്ഷേ ഇതിനൊരു പരിഹാരം വേണമല്ലോ. അങ്ങനെ ടീച്ചർ നേരെ പോയത് ഹാജിയാരെ കാണാനാ.
4: വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത്. ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്ക് ആ കെട്ടിടം നന്നാക്കി തരണം.
5: അല്ലോ, ചെലവിന്റെ കാര്യം മാത്രം പറയല്ലേ ടീച്ചറെ.
4: മനസ്സറിഞ്ഞൊന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ ചോട് വെക്കുമ്പോഴേക്കും ആ അവക്കർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും.
5: ഓ പ്രശ്നം ഉണ്ടാക്കും എന്ന് ഞമ്മക്കറിയാം. മയ്യത്തായാത്ത മനുഷ്യൻ മയ്യത്തായി എന്ന് പറഞ്ഞുണ്ടാക്കിയവനാണ് ഓൻ. ഓനെ ഞമ്മക്ക് അവിടുന്ന് ഒഴിപ്പിക്കാം. എന്താ
4: അത്? അത് വേണ്ട, ആളൊരു സാധുവാ.
5: അത് ശരി. അപ്പൊ ടീച്ചർ ഓന്റെ ഭാഗത്താണല്ലേ. നമ്മുടെ ബി വി കൽമേയ്ക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു കാളിങ്ങി വെല്ലാണ്. പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല. അത്രക്ക് നാണമാണ്.
4: ഏതാ ടീച്ചർ?
5: അത് തറവാട്ടി പറഞ്ഞ ഒരു ടീച്ചറാടി. ഈ കരുതും പോലെ ഒന്നും അല്ല.
6: ഞമ്മക്ക് നിങ്ങളെ ഉള്ളു. നിങ്ങളെ വേറൊരു പെണ്ണ് കാണണത് ഞമ്മക്ക് സഹിക്കൂല. കളിയും ചെരിയും പറഞ്ഞ് നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാ ഞാനിതാ ഈ ഉത്തരത്തില് തൂങ്ങും.
5: ഹലോ, പൊന്നെ ചതിക്കല്ലേ.
3: മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഏറെ നാളത്തെ പ്രവാസത്തിന് ശേഷം പവിത്രൻ ഗൾഫിൽ നിന്ന് വരുന്നു. ഈ വിവരം അറിഞ്ഞ് പണിക്കരും ഭാര്യയും ദേ പവിത്രന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പവിത്രനെ കണ്ടപ്പോ അവർക്കെല്ലാം ഒരുപാട് സന്തോഷമായി.
7: നീ എന്താ മോനെ അങ്ങ് കോലം കിട്ടുപോയല്ലോ.
8: ഏതായാലും വന്നല്ലോ, മനസമാധാനായി. മനസമാധാനായ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി പറയാം, അപ്പൊ കുറെ കൂടി സന്തോഷാവും. ഞാനിനി തിരിച്ചു പോകുന്നില്ല. തമാശയല്ല, എനിക്ക് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്റെ വിസ റദ്ദ് ചെയ്തു. ഞാനവിടെ 2 മാസം ജയിലിൽ വരുന്നു.
3: നിരാശരായിട്ടാണ് പണിക്കരും ഭാര്യയും തിരികെ നാട്ടിലേക്ക് പോയത്. വഴിയിൽ വെച്ച് മാധവൻ നായരെയും പാപ്പിയെയും അബൂബക്കറെ ഒക്കെ കാണുന്നുണ്ട്. അവര് പവിത്രന്റെ വിശേഷമൊക്കെ ചോദിക്കും. പവിത്രൻ ഇനി ഗൾഫിലേക്ക് പോകുന്നില്ലെന്നും നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനാണ് പദ്ധതിയെന്നും മാത്രമല്ല സ്നേഹലത പവിത്രനോട് ഇനി പോകണ്ടെന്ന് പറഞ്ഞുവെന്നും പവിത്രൻ അത് കേട്ടുവെന്നും നാട്ടിൽ 10-12 ലോറി വാങ്ങി ചില ബിസിനസ് ഒക്കെയാണ് പദ്ധതി എന്നാണ് അവരോട് പറയുന്നത്. ഇത് കേട്ട് പണിക്കരെ ഒരു അന്യഗ്രഹ ജീവിയെ പോലെയാണ് അവർ അതിശയത്തോടെ നോക്കി നിൽക്കുന്നത്. എന്തായാലും ഇത് അവരാരും വിശ്വസിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. പണിക്കരുടെ തള്ളാണിതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഭർത്താവ് ഗൾഫിലാണെന്നൊക്കെ പറയുന്നത് ഭാര്യയ്ക്കൊരു അഭിമാനം തന്നെയായിരുന്നു. സ്നേഹലതയ്ക്ക് പവിത്രൻ തിരികെ വന്നതിൽ ഒരല്പം സങ്കടമൊക്കെ ഉണ്ട്. മാത്രമല്ല ദേ അവരുടെ മകളുടെ കാതുകുത്തിനുള്ള സമയമായിട്ടുണ്ട്. നാട്ടിൽ പോയി സ്നേഹലതയുടെ വീട്ടിൽ വെച്ച് കാതുകുത്താമെന്നാണ് സ്നേഹലത പറയുന്നത്. അത് വേണ്ട, ഇവിടെ വെച്ച് മതിയെന്ന് പവിത്രനും പറയും. അതിൽ സ്നേഹലതയ്ക്ക് അല്പം പിണക്കമുണ്ട് കേട്ടോ. എന്തായാലും കാതുകുത്തിനെത്താൻ സ്നേഹലതയുടെ അച്ഛനും അമ്മയ്ക്കും കത്തെഴുതിയിട്ടുണ്ട് പവിത്രൻ. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പവിത്രൻ ഭാസ്കരനെ അന്വേഷിച്ച് ഭാസ്കരന്റെ കടയിലേക്ക് എത്തും. ഭാസ്കരൻ അവിടെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ചായക്കടയിൽ അന്വേഷിക്കും. ഒരു പ്രശ്നം പ്രതീക്ഷിച്ചാണ് ചായക്കടയിൽ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ദേ ഭാസ്കരൻ അവിടേക്ക് എത്തും. സംഗതി മറ്റൊന്നുമല്ല, കുഞ്ഞിന്റെ കാതുകുത്താണ്. കാതുകുത്താനുള്ള മുഹൂർത്തത്തിൽ ഏൽപ്പിച്ചു തട്ടാന് എന്തോ ഒരസൗകര്യം. പവിത്രൻ ഭാസ്കരനെ നിർബന്ധിച്ച് ക്ഷണിക്കും. ആദ്യമൊക്കെ താല്പര്യമില്ല, കഴിയില്ല എന്നൊക്കെ പറയും. കാരണം അവിടെയുള്ള ആർക്കും തന്നെ ഭാസ്കരനെ ഇഷ്ടമാകില്ലെന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഭാസ്കരൻ അറിയാം. പവിത്രൻ ഒരുപാട് നിർബന്ധിക്കുമ്പോ ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ, വരാമെന്ന് ഭാസ്കരൻ പറയും. പക്ഷെ എല്ലാ തട്ടാന്മാരെയും പോലെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാണ് ഭാസ്കരൻ പറയുന്നത്. ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് പവിത്രൻ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. ശരിക്കും ഈ ഒരു കാഴ്ച കണ്ട് ചായക്കടയിൽ നിന്നവരെല്ലാം കാര്യം മനസ്സിലാകാതെ എന്തോ പ്രശ്നമാണെന്ന് കരുതി നേരെ ഹാജിയാരെ വിവരം അറിയിക്കാനായി പോകും. വെപ്രാളത്തിനൂടി അകത്ത് ചെല്ലുമ്പോഴാണ് ഹാജിയാർ അവിടെ ഇല്ല എന്ന് ബീവി അകത്ത് നിന്ന് വിളിച്ചു പറയുന്നത്. ഇവർ വന്നതറിഞ്ഞാൽ ഹാജിയാർ കൊല്ലും. അത് പേടിച്ച് അവര് തിരികെ ഇറങ്ങുമ്പോഴാണ് ദേ ഹാജിയാർ പടിപ്പുര വാതില് കടന്നു വരുന്നു. ദേഷ്യത്തിൽ എല്ലാത്തിനെയും അടിച്ചോടിക്കും. കാര്യം എന്താണെന്ന് ഹാജിയാരോട് പറയാനും കഴിയില്ല. ഈ സമയത്തിനുള്ളിൽ പവിത്രൻ ഭാസ്കരനെയും കൊണ്ട് വീട്ടിലേക്ക് എത്തും. പവിത്രന്റെ കുഞ്ഞിന്റെ കാതുകുത്താൻ ഭാസ്കരൻ തയ്യാറെടുക്കുകയാണ്. ഭാസ്കരനെ കണ്ടതോടെ പണിക്കർക്ക് ആകെ ഇഷ്ടക്കേടായി. പണിക്കർക്ക് മാത്രമല്ല, സ്നേഹലതയ്ക്കും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെ. വന്ന് കയറിയതു മുതൽ പണിക്കർ ഓരോ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. അകത്ത് മുറിയിൽ ഈ തട്ടാൻ തന്റെ കുഞ്ഞിന്റെ കാത് കുത്തണ്ട എന്ന് വാശിയിൽ നിൽക്കുകയാണ് സ്നേഹലത. പവിത്രനും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കുഞ്ഞുമായി വരണമെന്ന് പറഞ്ഞിട്ട് പവിത്രൻ ഭാസ്കരനെ കാതുകുത്താനായി വിളിച്ചിരുത്തും. ഭാസ്കരൻ തയ്യാറായി വന്നിരിക്കും. കുഞ്ഞിനെ വിളിക്കാൻ പറയും. കുഞ്ഞിനെ ചന്ദനം തൊടുവിക്കണം. പക്ഷേ സ്നേഹലത കുഞ്ഞിനെ കൊടുക്കില്ല.
6: എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ കുഞ്ഞിനെ തരില്ല. ഈ തട്ടാൻ എന്റെ മോളുടെ കാത് കുത്തണ്ട. ഇയാള് കാതു കുത്തിയിട്ട് എത്ര കുട്ടിയൊക്കെ കാത് പഴുത്തിരിക്കുന്നറിയോ? ഞാൻ സമ്മതിക്കില്ല.
9: എന്തിനാ ഇവനെ പറയുന്നത്? ഇവന്റെ അച്ഛനല്ലേ നിന്റെ കാത് കുത്തിയത്? 10 ദിവസം വനിച്ചു കിടന്നത്.
10: പരമ്പരാഗതമായിട്ട് ഐശ്വര്യമില്ലാത്ത തട്ടാന്മാരായവര്. മോൻ ഇവള് പറയുന്നത് കേക്ക്. കുഞ്ഞിന് എന്തെങ്കിലും വന്നാ തള്ളക്കല്ലേ കൂടുതൽ വിഷമം ഉണ്ടാവുക. ഏതായാലും വിളിച്ചുകൊണ്ടൊന്ന് സ്ഥിതിക്ക് വല്ല 5-ഓ 10-ഓ കൊടുത്ത് പറഞ്ഞയക്കി. ഇതിലും നല്ല മുഹൂർത്തം ഇനിയും വരും. ഞാൻ നോക്കി പറയാം.
11: നിങ്ങൾ എന്നെ നാട്ടിച്ചേ അടങ്ങുള്ളല്ലേ. ആരെന്ത് പറഞ്ഞാലും ശരി, ഇവിടെ ഞാൻ പറയുന്നത് നടക്കൂ.
3: കുഞ്ഞിനെ പിടിച്ചു വാങ്ങി പവിത്രൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഭാസ്കരൻ അവിടെയില്ല. പവിത്രൻ ഭാസ്കരനെ അന്വേഷിച്ച് പുറകെ ചെല്ലും. കാരണം പവിത്രൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാണല്ലോ ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നത്.
11: ഭാസ്കരൻ നിൽക്ക്, അവരങ്ങനെയൊക്കെ പറയും. വിവരമില്ലാത്തോണ്ടല്ലേ. അവർക്ക് വേണ്ടി ഭാസ്കരനോട് ഞാൻ മാപ്പി ചോദിക്കാം.
12: നിങ്ങൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല, നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ കാതുകുത്തുന്ന ഇഷ്ടമില്ലെങ്കിലും അവരത് പറഞ്ഞാൽ മതിയായിരുന്നു. അവര് പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ കാതുകുത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിന്റെയും കാത് പഴുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോ വേദനിക്കുന്നത് തട്ടാന്റെ നെഞ്ചില, ചോര പൊടിയുന്നത് അവന്റെ മനസ്സില. അതവർക്കറിയില്ല.
3: ഒരു ദിവസം ഭാസ്കരൻ തന്റെ സ്വർണക്കടയിൽ ഇരിക്കുമ്പോ മുകളിലെ ഡാൻസ് ടീച്ചർ താഴേക്ക് വന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ തിരക്കും. കൂടെ ഒരാവശ്യം കൂടി ഉണ്ട് കേട്ടോ. ടീച്ചറുടെ കാതിലെ കമ്മൽ കുറച്ച് മുറുകിപ്പോയി. അത് അഴിക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. അത് ഭാസ്കരൻ ഒന്ന് അഴിച്ചു തരണം. അഴിച്ചു കൊടുക്കും. അപ്പോ ടീച്ചർ മറ്റൊരാവശ്യം കൂടി പറയും.
4: ഏതായാലും കൊറേ നാളത്തേക്ക് തരാൻ പറ്റില്ലല്ലോ. പെണ്ണിന്തിനും വെറുതെ കൈ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് വിറ്റു തന്നാൽ, അല്ല വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ.
12: ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ, എത്ര വേണ്ടി വരും?
4: ഇതിന് എന്താ കിട്ടുക വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ.
12: ടീച്ചർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: അമ്മയില്ല, താഴെ 2 അനിയന്മാരുണ്ട്. 2 ആണ് സ്കൂളിൽ പഠിക്കുക. സത്യം പറഞ്ഞ എന്റെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നത്. കുട്ടികളിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതിയോളം ഇവിടെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കണം. ബാക്കിയൊക്കെ അങ്ങോട്ടയക്കും.
12: ഞാനിതൊന്നും വാങ്ങാറില്ല. മാത്രമല്ല ടീച്ചർക്ക് ആവശ്യമുള്ള അത്ര പണമൊന്നും എന്റെ കയ്യിൽ കാണില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം.
3: അങ്ങനെ ആ കമ്മലുമായി ഭാസ്കരൻ നേരെ പോകുന്നത് ഹാജിയാരുടെ അടുത്തേക്കാണ്. ഹാജിയാർ ആ കമ്മലൊന്ന് വാങ്ങി നോക്കും. ഇതൊരു പെൺകുട്ടിയുടെ കാതില് വളരെ സന്തോഷമായിട്ട് ആ പെൺകുട്ടി ഇട്ടിരുന്ന കമ്മലല്ലേ, അത് വാങ്ങുന്നത് ശരിയല്ല എന്നാണ് ഹാജിയാർ പറയുന്നത്. അതായത് ഈ കമ്മല് ഹാജിയാർക്ക് വേണ്ട. അതിനർത്ഥം സഹായിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ. ടീച്ചർക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ടെന്ന് ഭാസ്കരൻ പറയും. കമ്മല് തിരികെ കൊടുക്കും ഭാസ്കരന്റെ കയ്യിലേക്ക്, ഒപ്പം 500 രൂപയും. ടീച്ചർക്ക് ഈ കടം വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാസ്കരൻ തന്നെ ഈ കടം വീട്ടിക്കൊള്ളാന്നാണ് പറയുന്നത്. പക്ഷേ ഭാസ്കരന് തെറ്റി. ഇത് കടമല്ല, ഡാൻസ് സ്കൂളിന്റെ വാടകയായി ടീച്ചർ തന്നതിൽ നിന്ന് കുറച്ച് തിരികെ കൊടുക്കുന്നു എന്ന് കരുതിയാൽ മതി. വളരെ സന്തോഷത്തോടെയാണ് ആ പണവും കമ്മലുമായി ഭാസ്കരൻ ടീച്ചറുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അത് ടീച്ചർക്ക് കൊടുക്കും.
12: ടീച്ചർ കമ്മൽ കയ്യിൽ വെച്ചോളൂ, 500 രൂപയുണ്ട്. ഇനിയും വല്ല ആവശ്യം വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേച്ചാ മതി, ഞാൻ ഉള്ളത് കൊടുത്തേക്കാം. ഹാജിയാരോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആവശ്യം പറഞ്ഞപ്പോ ഹാജിയാർ പറഞ്ഞു കട ആക്കണ്ടെന്ന്. പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയാ ഇത്. എന്നാ സമയം കളയണ്ട, 5 മണിക്ക് മുമ്പ് അക്കരെ ചെന്നാലേ ബസ് കിട്ടൂ.
4: ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല.
12: മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കൊന്നും ചെയ്തു കൊടുക്കാറില്ല.
3: നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് നാളായല്ലോ, ഇനി തിരികെ ഗൾഫിൽ പോകാനും പ്ലാനില്ല. പവിത്രൻ ഒരു ലോറി നോക്കും, ഇഷ്ടമായി. അത്യാവശ്യം നല്ലൊരു തുക തന്നെ വേണം അതിന്. വീട്ടിലെത്തി സ്നേഹലതയോട് മാലയെ കുറിച്ച് ചോദിക്കും, എന്നിട്ട് അഴിച്ചു വാങ്ങും. ഇതുപോലെ ഒരെണ്ണം വാങ്ങാനാണെന്ന് പറയും. സ്നേഹലതയ്ക്ക് നെക്ലസ് ആണ് കേട്ടോ വേണ്ടത്. പക്ഷെ പവിത്രന്റെ പ്ലാൻ മറ്റൊന്നുകൂടിയാണ്. ആദ്യം ഇത് വിറ്റ് ഒരു ലോറി വാങ്ങും, എന്നിട്ട് ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വരുമ്പോ നെക്ലസ് വാങ്ങാം. സ്നേഹലത സമ്മതിക്കില്ല, കാരണം ഇത് അച്ഛൻ തന്ന മാലയാണല്ലോ. പക്ഷെ പവിത്രം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പവിത്രന്റെ ദുബായ് പത്രാസ് കണ്ട് അച്ഛൻ നൽകിയ മാലയാണെന്നൊക്കെ പവിത്രൻ അങ്ങ് വാദിക്കും. എന്നിട്ട് സ്നേഹലതയുടെ സമ്മതമൊന്നും വാങ്ങാതെ ആ മാലയും കൊണ്ടുപോകും. സ്നേഹലതയ്ക്ക് അത് എതിർക്കാനേ ആവില്ല. പവിത്രൻ നേരെ പോയത് ഭാസ്കരന്റെ കടയിലേക്കാണ്.
12: പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ, മോളുടെ കാതുകുത്തൊക്കെ കഴിഞ്ഞു.
11: അതിന്റെ പേരില് ഭാസ്കരൻ ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ?
12: ഏയ് നല്ല കഥ, ഞാനതൊക്കെ എന്നേ മറന്നു. മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ ഇനിയും വരും. കാതു കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ.
11: ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചനയല്ല, 1.5 ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു. അല്ല, ഭാര്യയുടെ ആഭരണങ്ങൾ പറയണ്ടേ? ഇപ്പഴെങ്ങനെ സ്വർണത്തിന്റെ നിലവാരം?
12: നല്ല മാർക്കറ്റ് അല്ലേ, ഇന്ന് 120 കയറ്റം. അങ്ങോട്ടോ ഇങ്ങോട്ടോ?
11: അങ്ങോട്ട്.
12: എത്രയുണ്ട്?
11: ശരിക്കും പറഞ്ഞ ഒരു 10 പവൻ. ഇതാണ് ഉരുപ്പടി. ഞാനല്ല പണിയിച്ചത്, കല്യാണത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ചതാ. ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല.
12: ഇപ്പോഴാവശ്യം വന്നില്ലേ, അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരൊറ്റ ഉരുപ്പടി ആയിപ്പോയി, ഉരുക്കുമ്പോ മാറ്റ് കുറയും.
11: അത് സാരമില്ല,
12: സാധനം ഞാനെടുക്കാം. ഞാനെടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്.
11: ഏയ് എന്തു പ്രശ്നം?
12: അല്ല, ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല. ഇതൊരു പ്രീധന ഉരുപ്പടി ആയി പോയില്ലേ, അതായി പേടി.
11: അങ്ങനെ ഒന്നും ഉണ്ടാവില്ല.
3: നാട്ടിലെ കാവിലെ ഉത്സവം നടക്കാണല്ലോ. ഉത്സവത്തിന്റെ പിരിവിനായി വെളിച്ചപ്പാടും മാധവൻ നായരും പോകുന്നതിനിടയിൽ ഭാസ്കരന്റെ കടയിലേക്ക് കയറും. ഇവരെ കാണുമ്പോൾ പവിത്രം പറയും പോയിട്ട് പിന്നെ വരാമെന്ന്. ഭാസ്കരൻ നിർബന്ധിപ്പിച്ച് അവിടെ തന്നെ ഇരുത്തും. സ്വർണം ഒരു സത്യമുള്ള ലോഹമാണ്, അത് വരാനും പോകാനും ഒരു ഭാഗ്യം വേണം. പണം ഇന്ന് തന്നെ വേണോ എന്ന് പവിത്രനോട് അന്വേഷിക്കും. എത്രയും വേഗം കിട്ടിയാൽ അത്രയും നല്ലതെന്നാണ് പവിത്രം പറയുന്നത്. എന്തായാലും സ്വർണം വിൽക്കുന്നതിന് മുമ്പ് അതിന്റെ മാറ്റം ഉരച്ചു നോക്കണമല്ലോ. അങ്ങനെ ഭാസ്കരൻ ആ 10 പവന്റെ മാല ഒന്ന് ഉരച്ചു നോക്കും. ആദ്യം ഒന്ന് ഉരച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ സംശയം തോന്നും, പിന്നെ ഉരച്ചു നോക്കും.
12: ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്? 10. ഭാര്യയുടെ അച്ഛന്റെ വകയാണല്ലേ, സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ.
11: എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
12: മനുഷ്യ, ഇതിനകത്ത് ചെമ്പ ചെമ്പ്. പത്ത് പവൻ പോയിട്ട് 1/2 പവൻ സ്വർണം ഇതിലില്ല. ഞാനെന്താ വിട്ടിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഗൾഫുകാരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ 10 പവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു. ഇതിനകത്ത് മുഴുവൻ ചെമ്പ, സ്വർണം പൂശിയ ചെമ്പ് മാല. എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത്. ടൗണിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്തായേനെ. സംശയമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ.
3: പവിത്രൻ അപമാനിതനായി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകും. ഭാസ്കരൻ ഒരു വിജയിയെ പോലെ ഏറെ നാളുകൾക്ക് ശേഷം ഒന്ന് സന്തോഷിക്കും.
12: ഇപ്പൊ എങ്ങനെ, തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ ചെമ്പ, തനി ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലനാ എന്റെ തന്ത.
3: വെളിച്ചപ്പാടാകട്ടെ ഈ വിവരം നാടാകെ അറിയിക്കും. പവിത്രൻ വീട്ടിലെത്തി സ്നേഹലതയെ ദേഷ്യത്തോടെ വിളിക്കും. പവിത്രന്റെ നിൽപ്പും ഭാവവും എല്ലാം കൂടി കണ്ട് എന്താണ് സംഗതി എന്ന് മനസ്സിലാകാതെ സ്നേഹലത അങ്ങനെ നിൽക്കും.
11: നിന്റെ തന്ത ഞാനൊരു പൊട്ടനാണെന്ന് വിചാരിച്ചുടി. ഇത് കണ്ടോ, നിന്റെ തന്ത എന്ന മാല പണം ഇല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ നാറിയ പഠിക്ക് നിൽക്കണോ?
4: എന്തുണ്ടേ?
11: ഇത് ചെമ്പാണെന്ന് കറിഞ്ഞൂടെ? ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളയും കുട്ടിയും കൂട്ട അയച്ചിരിക്കുന്നു. ഇതാണ് എപ്പ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ്, അത് ഊരാ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ. ഇപ്പറങ്ങണം ഇവിടുന്ന്. അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ, ആ തട്ടാം ഭാസ്കരനെ ഇങ്ങനെ രക്ഷിച്ചത്. ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനെ. എടുക്കണേ കുഞ്ഞിനെ. നിന്റെ തന്തിയോട് രണ്ടു വാക്ക് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ.
3: പവിത്രൻ ഉടൻ തന്നെ സ്നേഹനതയും കുഞ്ഞിനെയും കൂട്ടി പണിക്കരുടെ വീട്ടിലേക്ക് പോകും. ചായക്കടയിൽ എല്ലാവരും ആ കാഴ്ച കണ്ടിരിപ്പാണ്. പന്തികേട് മനസ്സിലാക്കി എല്ലാവരും പവിത്രന്റെ പുറകെ ചെല്ലും. മറ്റൊരു പറ്റം ഭാസ്കറിനൊപ്പമാണ്. ഭാസ്കരൻ ചെയ്തതിൽ ന്യായമുണ്ടെന്നും അങ്ങനെയല്ല എന്നും രണ്ട് പക്ഷക്കാരുണ്ട്. പവിത്രൻ പണിക്കരുടെ വീട്ടിലെത്തി. എല്ലാവരും കൂടെ വരുന്നത് കണ്ട് പണിക്കരും ഭാര്യയും ആകെ ഞെട്ടി നിൽക്കുകയാണ്.
11: ഈ മാല എത്ര പവനുണ്ടെന്ന് പറഞ്ഞത്?
13: പത്ത് അല്ലേ ഭാഗ്യരവി?
6: അതെ, പത്ത് പവൻ.
11: അത് ശരി. അപ്പോഴും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ചെമ്പില് സ്വർണം പൂശി പത്ത് പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് കിടന്നാലേ ഞാനത് അറിയില്ല വിചാരിച്ചോ.
6: ചെമ്പോ?
11: അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണാൻ എന്തെങ്കിലും ദോഷം. ഇനി അത് കറിഞ്ഞിട്ട് മതി.
13: മോനെ പവിത്ര, നീ ഞാൻ പറയുന്ന
11: കേട്ടെടുത്തോളൊക്കെ തന്നെ
9: ധാരാളം.
11: നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രക്തത്തിന്റെ ഒരു മഹിമ.
13: ഞാൻ നിന്റെ കാല് പിടിക്കാം പവിത്ര, എനിക്കൊരു അബദ്ധം പറ്റിയത്.
11: എന്റെ കാലും ആരും പിടിക്കണ്ട, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കറിന. അവന്റെ കാലിയൊന്ന് പിടി. പത്തുപവന്റെ ഒരു മാല.
6: മതി പറഞ്ഞത്, അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല വന്നതേ നിങ്ങളെ രക്ഷിച്ചാ തട്ടാൻ തന്നെയാ. പത്തുപവന്റെ സ്വർണ്ണുണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ടാണ് എന്റെ കയ്യിൽ തന്നതേ, വേറെ ആരുമല്ല. ചെന്ന് ചോദിക്ക്.
3: പണിക്കരെല്ലാം ഏറ്റുപറയും. പവിത്രനാകെ തീ പിടിച്ചു നിൽപ്പാണ്. പവിത്രനെ ഒന്നേ അറിയണ്ടു, പവിത്രനെ ആരാണ് ചതിച്ചത്? പണിക്കറപ്പോൾ തട്ടാന്റെ പേര് പറയും. തട്ടാൻ ഭാസ്കരൻ. ഈ വിവരം കേൾക്കുന്ന വെളിച്ചപ്പാടും അബൂബക്കറും പാപ്പിയും അവിടെ നിന്ന് ഓടി ഭാസ്കരന്റെ അടുക്കലേക്ക് എത്തും. എന്നിട്ട് ഈ വിവരം അറിയിക്കും. ഉടനെ തന്നെ പവിത്രൻ അവിടേക്കെത്തും. അവർ തമ്മിൽ അടിയാകും. ഒപ്പം നിന്നവരും തമ്മിൽ തല്ലും, പൊരിഞ്ഞ തല്ല്. പാപ്പിക്കും ഹാജിയാർക്കും അബൂബക്കറിനും മാധവൻ നായർക്കും അങ്ങനെ എല്ലാവർക്കും തല്ലു കിട്ടും. പാപ്പി ആ തല്ലും വാങ്ങി അവിടെ നിന്ന് ഓടുകയാണ്. ഓടി ഓടി നേരെ ചെല്ലുന്നത് ഹാജിയാറുടെ വീട്ടിലേക്കാണ്. അപ്പുതി ഹാജിയാറുടെ ബീവി കഥകൾ തുറന്ന് പാപ്പിയുടെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. കൽമൈ താത്ത ചോദിച്ചതിന് മറുപടി എന്തു പറയണോന്നറിയാതെ ബീവിയെ കണ്ട് എല്ലാം മറന്ന് പാപ്പി അങ്ങനെ നിൽക്കാണ്, വായും പൊളിച്ച്. പച്ചവിരിച്ച പാടത്തിന്റെ വരമ്പിലൂടെ മഞ്ഞ തട്ടമിട്ട് ഹാജിയാർ ആരും കാണാതെ ഇതുവരെ ഒളിപ്പിച്ച തന്റെ മൂന്നാമത്തെ ബീബി കൽമൈ അടി നടക്കുന്നിടത്തേക്ക്, അതായത് ആ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുകയാണ്. ദൂരെ നിന്ന് ഓടി വരുന്ന കൽമയ്യെ കണ്ട് അബൂബക്കർ ഉറക്കെ വിളിച്ചു പറയും, ഹാജിയാറുടെ ബീബി വരുന്നേന്ന്. ആ വഴക്ക് അവസാനിപ്പിക്കാൻ പോലീസോ പട്ടാളമോ വെടിയുണ്ടയോ ലാത്തിചാർജോ മരണമോ ഒന്നും വേണ്ടി വന്നില്ല. ആ ഒരൊറ്റ കാഴ്ച മതിയായിരുന്നു ആ ബഹളങ്ങളെല്ലാം അവസാനിക്കാൻ. തല്ലു നിർത്തി എല്ലാവരും വായും തുറന്ന് കൽമയ്യെ കണ്ട് അങ്ങനെ നിൽക്കും. ഹാജിയാർ ഇതുവരെ ആരെയും കാണിക്കാതെ വെച്ചിരുന്ന തന്റെ വീടര് ഇപ്പോൾ എല്ലാവരും കണ്ടു. അതിനിടയിൽ ഭാസ്കരന്റെ അച്ഛനെ കസേരയിലേറ്റി കൊണ്ടുവരും. ഹാജിയാരോട് കാര്യം അന്വേഷിക്കും. ഹാജിയാർ നടന്ന കാര്യങ്ങളെല്ലാം പറയും. സ്നേഹിച്ചിരുന്ന സമയത്ത് ഭാസ്കരൻ സ്നേഹലതയ്ക്ക് കൊടുത്തത് പത്തുപവന്റെ സ്വർണമാലയായിരുന്നില്ല, പത്തുപവന്റെ ചെമ്പിൽ സ്വർണം പൂശിയ മാലയായിരുന്നു. ഇത് കേൾക്കുമ്പോ തട്ടാം ഗോപാലൻ അതിശയിക്കും, മകനെ ഒന്ന് പകച്ചു നോക്കും.
12: അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൾ ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു കൃത്യകേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സും നോവും.
3: എന്നിട്ടും അച്ഛന്റെ സംശയം തീർന്നില്ല. അച്ഛൻ ഇനിയും മകന് രൂക്ഷമായി നോക്കുകയാണ്.
14: നീ ഇനി അടുത്തു വാ, നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി? പറയടാ, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ആ ബുദ്ധി?
12: അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ?
3: ഇതൊക്കെ കേട്ട് പവിത്രൻ തിരികെ പണിക്കരുടെ വീട്ടിലേക്ക് പോകും. പവിത്രനെ കണ്ട് പണിക്കരും ഭാര്യയും പേടിച്ചു നിൽക്കാണ്. അകത്ത് സ്നേഹലത കരയുകയാണ്. പുറപ്പെട് എന്നൊരു വാക്ക് മാത്രം പവിത്രനിൽ നിന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് സ്നേഹലതയുടെ മുഖം ഒന്ന് ആശ്വാസമാകുന്നത്. പവിത്രൻ സ്നേഹലതയും കൂട്ടി കടത്തു കയറി തിരികെ പോവുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക്. ഭാസ്കരൻ ദൂരെ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. തിരികെ നടക്കുമ്പോ പിന്നിൽ നിന്നൊരു വിളിയാണ്, നമ്മുടെ ഡാൻസ് ടീച്ചർ.

കേരള ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ് ഐഡികൾ മറിച്ചു നോക്കിയാൽ ആരും അന്ധാളിച്ചു നിന്നു പോകുന്ന അവിശ്വസനീയമായ പലതും അവിടെ കാണാൻ കഴിയും. അപരിഷ്കൃതങ്ങളും അലംഘ്യങ്ങളുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മെ ഞെട്ടിപ്പിക്കും. മനുഷ്യ സമൂഹത്തെ സ്വന്തം ഇംഗിതത്തിന് വേണ്ടി കടിഞ്ഞാണിട്ടുപിടിച്ച നിയമസംഹിതകൾ, ഈശ്വരേച്ഛയായി ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്ത പഴയകാലം, വൈവിധ്യമാർന്ന ജീവിതമണ്ഡലത്തെ ആകെ സാമ്പത്തിക മേന്മയുടെ നീരാളിപ്പിടുത്തം ശ്വാസം മുട്ടിച്ച കാലം, പ്രത്യക്ഷ ദൈവതമായ രാജാവിനു വേണ്ടി രാജാധികാരത്തെ നിലനിർത്തുന്ന നെടുംതൂണുകളായ നാടുവാഴികൾക്കുവേണ്ടി, ആ നാടുവാഴികളെ തീറ്റിപ്പോറ്റുന്ന ജന്മികൾക്കുവേണ്ടി ജന്മം തുലച്ച അധ്വാനിക്കുന്ന ജനത, കേവലം ഇരുകാലി മാടുകളായി കഴിഞ്ഞ കാലം. മഹാകവി ജി ശങ്കരക്കുറുപ്പ് ചേതോഹരമായ തന്റെ ഒരു ആഖ്യാന കാവ്യത്തിലൂടെ ഇരുളടഞ്ഞ കേരള ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ഇതാ തൂവെളിച്ചം വീശുന്നു ചന്ദനക്കട്ടിൽ.

കേട്ടാൽ വളരെ നിസ്സാരമായ ഒരു ആവശ്യമാണെന്ന് തോന്നാം. പക്ഷെ ആ കാലം കട്ടിലിൽ കിടക്കാനുള്ള സൗഭാഗ്യം തമ്പുരാട്ടിമാർക്കും തമ്പുരാന്മാർക്കുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യം മറക്കരുത്. പൊതുജനം വെറും നിലത്ത് പായിട്ട് കിടന്നുകൊള്ളണം, അതായിരുന്നു പതിവ്. കള്ളു കുടിച്ച് നിലതെറ്റി വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായിരുന്നു പതിവ്. കട്ടിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിലില്ലാഞ്ഞിട്ടല്ല, പുതിയ മട്ടിൽ ഒരു കട്ടിൽ ആവശ്യമാണ്.

തമ്പുരാട്ടിയുടെ ഈ മോഹം തമ്പുരാട്ടി സൗകര്യം പോലെ തമ്പുരാനോട് ഒരു തലേണ മന്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വെമ്പലനാട് നമ്മുടെ ഇന്നത്തെ കോട്ടയം തന്നെ. വേമ്പനാട്ട് കായലിന്റെ കിഴക്കൻ തീരപ്രദേശമെല്ലാം വെമ്പലനാടാകാനാണ് സാധ്യത. തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു മോഹം ജനിച്ചപ്പോഴേക്ക് തമ്പുരാന്റെ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. ഭരണയന്ത്രമാകെ ഒന്നോടെ ചലിച്ചു ചന്ദനക്കട്ടിലിന്റെ ഈ നിർമ്മാണ യജ്ഞത്തിന്.

മേൽനോട്ടക്കാരൻ മേനോനാണ് ഈ മേനോക്കി അച്ഛൻ, അതായത് ഇന്നത്തെ നമ്മുടെ സൂപ്പർവൈസർ. അയാളുടെ സ്റ്റാഫിൽപ്പെട്ടവരാണ് മറ്റു മേനോന്മാർ. മേലെഴുത്തിനുള്ള ഓഫീസർമാരാണ് ഈ മേലെഴുത്ത് പിള്ളമാർ. പിന്നെ ക്രമസമാധാന പാലനത്തിനും ഈ തടി നാട്ടിക്കൊണ്ടുവരുന്നതിനും ആള് വേണമല്ലോ, അതിനാണ് 1080 പരം നായന്മാർ. പിന്നെ പണി നടക്കണമല്ലോ, അതിന് കൊത്തുപണിക്കാരും. തടി തറി വന്നല്ലേ പണി തുടങ്ങാൻ പറ്റൂ, അതിന് തച്ചന്മാർ. എന്തിളക്കമായി പോയി നോക്കണം.

തമ്പുരാട്ടിയെ നേരിട്ട് മുഖം കാണിക്കാൻ ആർക്കും അവസരമില്ല, അധികാരവുമില്ല. തമ്പുരാനെ മുഖം കാണിക്കാൻ ചെല്ലുന്ന ചില മാടമ്പിമാർക്ക് വിശാലമായ ദർബാർ ഹാളിലേക്ക് ചിലപ്പോൾ പ്രവേശനം കിട്ടും. അപ്പോൾ കാണാം ഭിത്തിയിൽ വെച്ചിരിക്കുന്ന തമ്പുരാട്ടിയുടെ എണ്ണച്ചായ ചിത്രം. താഴമ്പൂവിന്റെ നിറമുള്ള തമ്പുരാട്ടി, കണങ്കാലോളം ചുരുണ്ടിരുണ്ട് കിടക്കുന്ന മുല്ലപ്പൂമാല ഉതിർന്നു കിടക്കുന്ന തമ്പുരാട്ടിയുടെ തലമുടി ചില കലാരസികന്മാർ വർണ്ണിച്ചിട്ടുണ്ട്.

തമ്പുരാട്ടിയുടെ അംഗലാവണ്യത്തെ കുറിച്ച് വർണ്ണിക്കാൻ അക്കാലത്ത് ഒരു കവിക്കും ധൈര്യം വന്നിട്ടില്ല. കാരണം അത് കഴുത്തുപോകുന്ന പണിയാണ്. ശ്രീ പാർവതിയെ അടിമുടി വർണ്ണിക്കാൻ കാളിദാസന് ധൈര്യം തോന്നിയത് ദേവി സങ്കല്പദേവി ആയതുകൊണ്ടാണ്. കാവ്യം രചിച്ച ആ കാലഘട്ടത്തിൽ പാർവതിയും പരമശിവനും ഭൗതിക ശരീരത്തോടെ ഭൂതലത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്ന സമാധാനമായിരിക്കണം അങ്ങനെ ഒരു അതിർകടന്ന വർണ്ണനയ്ക്ക് കാളിദാസനെ പ്രാപ്തനാക്കിയത്. ഇവിടെ തമ്പുരാൻ നാടുവാഴുന്ന പ്രത്യക്ഷ ദൈവമാണ്. തമ്പുരാട്ടി ആ പുനതിരുമേനിയുടെ ധർമ്മപത്നിയും. അതുകൊണ്ട് മുടിവിട്ട് അങ്ങോട്ടുള്ള വർണ്ണന മുടിഞ്ഞു മുള്ളുവാരുന്ന വർണ്ണനയാണെന്ന് കവികൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. നോക്കണം എത്ര നിയന്ത്രിച്ചുള്ള വർണ്ണനയാണെന്ന്.

പക്ഷികൾ പാറി നടക്കുന്ന കുറുങ്കാടുകളിലൂടെ, വൃക്ഷങ്ങൾ ഇടതുങ്ങിയ കുടിയിടങ്ങളിലൂടെ, ചന്ദനത്തടി തേടിയിറങ്ങിയ ആ സർക്കാർ സംഘം മുന്നോട്ട് പോയി. ഗ്രാമീണ കേരളത്തിന്റെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കാൻ നേരമില്ലാതെ നേരെ ചന്ദനം വളരുന്ന കൊടുങ്കാട് തേടി പോവുകയാണ് ആ നാടുവാഴി കിങ്കരന്മാർ.

ആ അന്വേഷണ യാത്രക്കിടയിൽ ഇടയ്ക്കിടെ കട്ടിലിന് പറ്റിയ പല തടികളും കണ്ടു. പക്ഷേ അതൊന്നും പോരല്ലോ, തമ്പകം, മരുത്, അതൊന്നും പോരല്ലോ, ചന്ദനമരം മാത്രം എവിടെയും കാണാനില്ല. ഇതിനിടെ ചില ഗൂഢാലോചനകളും നടക്കാതിരുന്നില്ല. ചന്ദനത്തടി പോലെ തന്നെ തോന്നിപ്പിക്കുന്ന പല തടികളുണ്ട്. അതൊരെണ്ണം ഒപ്പിച്ച് തനി ചന്ദനം എന്ന് തമ്പുരാനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ഹേയ്, അങ്ങനെ ചിന്തിക്കേ വേണ്ട. തമ്പുരാന് തിരുവുള്ളക്കടുണ്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങി പുറപ്പെടാത്തതാണ് നല്ലത്. ആ സംഘത്തിലൊരാൾ ഒരു സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ കൊണ്ടുവന്നു. കേൾക്കണോ നിങ്ങൾക്ക്?

മഹാഭാരതം വായിച്ചുകൊണ്ടിരിക്കുമ്പോ മരുമകന് വലിയൊരു ശങ്ക. കബന്ധം, കബന്ധം, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താണാവോ അതിന്റെ അർത്ഥം? അമ്മാവാ, കബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മരുമോന് കബന്ധത്തിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ അല്ലേ? കബന്ധം എന്ന വാക്കിന് നാനാർത്ഥങ്ങളാണ്. ജലം എന്നൊരർത്ഥമുണ്ട്. ജലം, രാഹു, മേഘം, വാൽനക്ഷത്രം, വയറ്, പീപ്പ, ഇങ്ങനെ നാനാർത്ഥങ്ങളാണ്. പക്ഷെ ഈ പ്രകൃതത്തിലെ അർത്ഥം മറ്റൊന്നാണ്. മൂക്ക് ചുവക്കുമ്പോൾ എട്ടു നിൽക്കും മുട്ടുകുത്തിക്കുന്ന വിരുദനായ മൂപ്പില് തന്റെ മരുമകന് കബന്ധം എന്ന വാക്കിന്റെ പ്രകൃതത്തിലെ അർത്ഥം പറഞ്ഞുകൊടുത്തില്ല. പകരം അദ്ദേഹം ഒന്ന് ചിരിച്ചു, മരുമകനെ വിളിച്ചടുപ്പിച്ചു നിർത്തി, നെറുകയിൽ ചുംബിച്ചു. മൂപ്പിലൊന്ന് അലറി, ആരവിടെ? അടിയൻ, അടിയൻ, ഒരു കിടവൻ പരിചാരകൻ ഇവിടെ കൊണ്ടുവരട്ടെ. രാജകിങ്കരന്മാർ പോയി, ഒരു കിഴവൻ രാജകിങ്കരനെ വലിച്ചഴച്ചു കൊണ്ടുവന്നു. അയാൾ വാക്കയും പൊത്തി നിന്നു. നാടുവാഴി തന്റെ വാളെടുത്തു, ഉറയിൽ നിന്നു വലിയ വാൾ വെട്ടിത്തിളങ്ങി. മൂപ്പില വാളിന്റെ വാൽത്തലി നോക്കി നട്ടഹസിച്ചു. ഒരടി പുറകോട്ട് മാറി വാൾ ഉയർത്തി ആഞ്ഞൊരു വീശു വീശു. കൊട്ടാരത്തളത്തിൽ ഒരു കുടം ചോര പരന്നൊഴുകി. കിഴവൻ പരിചാരകന്റെ തല തെറിച്ചു ദൂരെ വീണ് തറയിൽ കിടന്നുരുണ്ടു. തലയില്ലാത്ത, പ്രാണനറ്റുപോകാത്ത ആ ഉടൽ കിടന്ന് പിടച്ചടിച്ചു. മൂപ്പില് പൊട്ടിച്ചിരിച്ചു. മരുമോനെ, ആ കടന്ന് തുള്ളിക്കളിക്കുന്ന ആ ജഡമില്ലേ, തലയില്ലാത്ത ജഡം, അതാണ് കബന്ധം. കബന്ധം, മനസ്സിലായോ? മരുമോന് മനസ്സിലായോ?

മരുമകന്റെ സംശയവും തീർന്നു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാക്കാൻ വേണ്ടി ചില അധ്യാപകന്മാർ ക്ലാസ്സിൽ ഗ്ലോബ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് തിരിച്ച് തിരിച്ച് ഭൂമിയുടെ ഗോളാകൃതി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെ കബന്ധമെന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ നീ പോയി നിഖണ്ഡു മറിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞില്ല, പകരം ഒരു കബന്ധത്തെ സൃഷ്ടിക്കുകയായിരുന്നു. ആരവിടെ? വീണ്ടും നാടുവാഴി അലറി. കൊട്ടാരം കിങ്കരന്മാർ ഓടിയെത്തി. ഈ ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് ചാണകം മെഴുകി അകത്തം ശുദ്ധമാക്കുക.

നമുക്കേ ദിക്ക് മാറി ഒന്ന് നടന്നാലോ? സംഘത്തിൽ ഒരുവന്റെ ചോദ്യമാണ്. എന്താ, അല്ല ചന്ദനം കാണാനില്ല, ഈ വഴിവെക്കൽ എന്നും കണ്ടില്ലല്ലോ. മുത്താശാരി, ആ കാണുന്ന ചന്ദ്രമാലയല്ലേ? അത് ചന്ദനല്ലേ? ഏയ്, അത് കരിവീട്ടി. അതിനപ്പുറം നിൽക്കുന്നതോ? അത് പൂവരസ്.

എങ്കിൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക? ചന്ദനമരം ഇല്ലാത്തത് ഇപ്പൊ ആരുടെ കുറ്റം? വേറെ നല്ല തടി കൊണ്ട് കാട്ടിൽ പണിയിച്ച് അങ്ങോട്ട് കൊടുക്കണം. ഏ, നിങ്ങൾ അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കിയല്ല അല്ല സംസാരിക്കുന്നത്. കൊല്ലും കൊലയും കുലാധികാരമായിട്ടുള്ള നാടുവാഴികളുടെ കഥ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അതുകൊണ്ടാ ഞാൻ എങ്ങനെ പറഞ്ഞത്. കേൾക്കണോ തനിക്ക് മറ്റൊരു നാടുവാഴിയുടെ കഥ? എനിക്ക് നാടുവാഴിയുടെ കഥയൊന്നും കേൾക്കണ്ട. കാര്യം ഇപ്പോഴല്ലേ മൂക്കുവിയർക്കുമ്പോൾ എട്ടു ദിക്കും മുട്ടുകുത്തിക്കുന്ന ഒരു നാടുവാഴിയുടെ കഥ പറഞ്ഞത്. അത് കഥ വേറെ, ഇത് കഥ വേറെ.

നാടുവാഴിയുടെ കുലദേവത അസുരന്റെ കുടമാല കഴുത്തിൽ അണിയുന്ന ഭദ്രകാളിയാണ്, സാക്ഷാൽ ഭദ്രകാളി. ഓഹോ, ശരി, എങ്കിലത് കേൾക്കട്ടെ. ഞാനൊരു കാളീഭക്തനാണ്. ഈ ഭദ്രകാളി ഭക്തനായ നാടുവാഴിച്ച് തെരുവ്

തന്റെ പൂർവികന്മാരുടെ തിരുനാൾ ആഘോഷം പോലെ പോരാ തന്റെ തിരുനാൾ ആഘോഷം. നാട്ടുകാർക്കൊന്നടങ്കും സദ്യ, പിന്നെ കാവിൽ മുടിയേറ്റ്. ഇതൊക്കെ സാധാരണ ചടങ്ങല്ലടോ. സാധാരണ സദ്യയും മുടിയേറ്റുമല്ല, ഇതൊരു അസാധാരണ സദ്യയായിരിക്കും, അസാധാരണ മുടിയേറ്റുമായിരിക്കും.

അതെന്താ ഈ പുതിയ മട്ടിലുള്ള മുടിയേറ്റ്? സാധാരണയായിട്ട് മുടിയേറ്റിന് ദാരുകന്റെ മുടി പറിച്ച് കാളി അയാളെ വധിക്കുന്നതായിട്ട് അഭിനയിക്കല്ലേ പതിവ്? ഇതതുപോരാ, ശരിക്കും ദാരുകനെ നിഗ്രഹിക്കണം, വധിക്കണം. അഭിനയമല്ല, യഥാർത്ഥത്തിൽ അവന്റെ തല കൊയ്തെടുക്കണം. അതങ്ങനെ ദാരുകനെ വധിക്കും, ദാരുകന്റെ വേഷമിടുന്നവനെ വധിക്കും. കലികൊണ്ടലറുന്ന ഭദ്രകാളി കരുണക്കിരക്കുന്ന

ഇവിടെ കൽപ്പന. ഈ കൽപ്പന കേട്ടപ്പോഴേക്കും ദാരുക വേഷക്കാരെല്ലാം ഒളിവിൽ പോയി. കാരണം ഇത്തവണ കാവിലെ മുടിയേറ്റിന് ദാരുകന്റെ വേഷമിട്ടാൽ അത് അവന്റെ അവസാനത്തെ വേഷമടിയിലായിരിക്കും. കൽപ്പന പുറപ്പെടുവിച്ചാൽ നടപ്പാക്കാതെയും വയ്യല്ലോ. നാട്ടുകാരാകെ അന്താളിച്ചു നിന്നു. ദിവസം അടുത്തടുത്ത് വരുന്നു, മുടിയേറ്റിന്റെ ദിവസം അടുത്തടുത്ത് വരുന്നു. അവസാനം ഒരാൾ സ്വയം മുമ്പോട്ട് വന്നു. ഞാൻ ദാരുകന്റെ വേഷം കേട്ടാ. സ്വയം തലകളയാൻ തയ്യാറായി മുമ്പോട്ട് വന്ന ആ പുതിയ ദാരുകൻ മറ്റാരുമായിരുന്നില്ല, നാടുവാഴിയുടെ സ്വന്തം അനന്തരവൻ. വല്യമ്മാവന്റെ അഭിമാന പ്രശ്നമാണിത്. വല്യമ്മാവന്റെ കൽപ്പന പാലിക്കപ്പെടാതെ പോയിട്ടില്ല ഈ നാട്ടിൽ. ആ സുഗ്രീവാജ്ഞ നിറവേറ്റാൻ ഇതാ എന്റെ തല കൊയ്തെടുത്തോട്ടെ, ഞാൻ ദാരുകന്റെ വേഷം കെട്ടും. വരുമോനെ, എങ്കിൽ ഭദ്രകാളിയായിട്ട് നാം വേഷം കെട്ടും. ഈ നാം തന്നെ, നിന്റെ വല്യമ്മാവൻ തന്നെ ഭദ്രകാളിയുടെ വേഷം കെട്ടും എന്ന് പറഞ്ഞാൽ അമ്മാവൻ അനന്തരവന്റെ തല വീശുവെന്ന് പച്ച മലയാളം. ആ മുടിയേറ്റിന് വമ്പിച്ച ജനക്കൂട്ടം ഉണ്ടായി. അമ്മാവൻ എന്ന ഭദ്രകാളി, അല്ലെങ്കിൽ ഭദ്രകാളി എന്ന അമ്മാവൻ, ദാരുകൻ എന്ന അനന്തരവന്റെ തല ജനസമക്ഷം കൊയ്തെടുക്കാൻ പോകുന്നു. ആളുകൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു, നടക്കുവോ? പണി നടക്കുവോ? ആ നാടുവാഴിയുടെ തിരുവാക്കിന് എതിർവാക്കുണ്ടോ? പറഞ്ഞാൽ പറഞ്ഞതല്ലേ, വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതല്ലേ അദ്ദേഹത്തിന്റെ ശൈലി. മുടിയേറ്റ ദിവസം സന്ധ്യയായി. കാവിൽ അത്യാകർഷകമായ ദീപാലങ്കാരങ്ങൾ, വമ്പിച്ച ജനക്കൂട്ടം. മുടിയേറ്റിന് സമയമായി.

ആ തിരശീല ഒന്ന് മാറിക്കിട്ടിയെങ്കിൽ. തിരശീല മാറി, ആദ്യ രംഗം ഇതാ, സാക്ഷാൽ ശ്രീ പരമശിവൻ.

കാവിൽ ഇലകൾ അനക്കമറ്റു നിന്നു. ജനങ്ങൾ ശ്വാസമടക്കിയിരുന്നു. നാടുവാഴിയുടെ മരുമകൻ രക്തത്തിൽ കുളിച്ചു കിടന്നു.

എല്ലാവർക്കും നല്ല വിശപ്പ്. ഈ പൊതിച്ചോറ് ഇനി ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണോ? ഇതങ്ങ് തീർത്തു കളയാം. എന്താ, ഇടയ്ക്ക് ആ സംഘത്തിൽ ഒരു അത്യാർത്ഥിക്കാരൻ ചോദിച്ചു. ശരിയാണല്ലോ, നാടുവാഴിയുടെ കഥ കേട്ടപ്പോ ഊണ് കഴിക്കണ സമയവും തെറ്റി. ഏത് ചന്ദനക്കെട്ടിൽ പണിയാനായാലും ശരീരമാദ്യം ഖലു ധർമ്മസാധനം ഏത്. അതുകൊണ്ട് ഇനി ആദ്യം ആ കഥയും കൊണ്ട് നടക്കട്ടെ. നമുക്ക് അരുവിയുടെ തീരത്താകാം നമ്മുടെ അമൃതത്ത്. എന്താ എന്താ മേനോക്കച്ചൻ എന്താ പറയുന്നു? അതെ അതെ, കണ്ടില്ലേ ആ കുന്നിന്റെ അരയിൽ നിന്ന് ഊർന്നു വീഴുന്ന അരഞ്ഞാണം പോലെയുള്ള ആ പാലരുവി, അതിന്റെ തീരത്താകട്ടെ. എല്ലാവരും ഒഴുകുന്ന പൂഞ്ചോലയിൽ ചെന്ന് കൈ കഴുകി. തൊട്ടടുത്ത് നിഴൽ പരത്ത് നിൽക്കുന്ന നീർമരുതിന്റെ ചുവട്ടിൽ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നു. പൊതിയിലെ ചോറ് ചൂണു തുടങ്ങി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരാളത് കണ്ടത്. ഏ മുത്താശാരി, ആ മരം അത് ചന്ദനമല്ലേ? ആ വല്ലകത്തിന്റെ വടക്കുവശം നിൽക്കുന്നത് അത് ചന്ദനം തന്നെയല്ലേ? ഒന്ന് നോക്കിയേ. മൂത്താശാരി മരം നോക്കി പരിശോധിച്ചു. മൂത്താശാരിയുടെ ആ പരിശോധന നാട്ടുകാർ പലവരും കണ്ടിട്ടുള്ളതാണ്. ഇടത് കൈപ്പത്തി നെറ്റിയിൽ വിലങ്ങനെ വെച്ച് പുരികം ചുളിച്ചുള്ള ആ നോട്ടം, ആ നോട്ടത്തിൽ അറിയാനുള്ളത് അയാൾ അറിയും, അടുത്ത നിമിഷം അറിയിക്കാനുള്ളത് അറിയിക്കുകയും ചെയ്യും. മൂത്താശാരിയുടെ തീർപ്പ് എന്താണെന്ന് അറിയാൻ അത്യാകാംക്ഷ കൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും. ഉണ്ട് തീർന്നില്ലല്ലോ. അവസാനം തലവൻ ആശാരി തല കുലുക്കി. ഇല ചന്ദനത്തിന്റേത് തന്നെ, ചന്ദനമരത്തിന്റെ ഇല തന്നെ. ഇത് കേൾക്കാത്ത താമസം എല്ലാവരും അരിവിച്ചെന്ന് കൈ നനച്ചു. ആ മരത്തിനു ചുറ്റും ഓടിക്കൂടി. മൂത്താശാരി ഉളിയുമായിട്ട് അടുത്ത് ചെന്നു ചെറു ചില്ല കൊത്തി മണത്ത് നോക്കി. ഹായ്, നറു ചന്ദനത്തിന്റെ നനുത്ത ഗന്ധം. മേനോക്കച്ചൻ പറഞ്ഞു, അപ്പോൾ ഇനി തലയില്ലാതെ കുടികളിൽ ചെല്ലേണ്ട കാര്യമില്ല. തടിമൂത്ത ചന്ദനം കൊണ്ടല്ലാതെ തലയും ചൊറിഞ്ഞു തിരികെ ചെന്നാൽ ഉള്ള ഗതികേട് ഓർത്ത് എനിക്ക് ചോറ് തന്നെ വേണ്ട പോലെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ

ഇനി വർത്തമാനം പറഞ്ഞ് സമയം കളയണ്ട, അതിന് കാര്യമില്ല. തടി തറയിലാക്കിയാട്ടെ. ഹേ തച്ചപ്പണിക്കാരെ, എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അടിയൻ അടിയൻ

ഇനി ആ ചന്ദനമരം നിലം പൊത്തുന്നത് വരെ ആ ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട നായകന്മാരാണവർ. കണ്ടില്ലേ ആ ഭാവം, ആ നിൽപ്പ്? പക്ഷേ ആ നിൽപ്പ് അധികം അങ്ങനെ നിന്നാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അടുത്ത നിമിഷം കോടാലിപ്പത്തികൾ അന്തരീക്ഷത്തുയർന്നു, ചന്ദനമരത്തിന്റെ കടക്കൽ അതമർന്നു. ഈ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി കാച്ചിച്ച കോടാലിപ്പത്തികൾ നാലുപുറത്തു നിന്നും വെള്ളിൽ കിളികളെപ്പോലെ ചീറി ചീറി മരത്തിന്റെ കടക്കൽ ആഞ്ഞു പതിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിക്കുകയാണ്. ആ പ്രതിധ്വനി മാത്രമല്ല, ആ ചന്ദനമരത്തിന്റെ മണ്ടയ്ക്കുന്നൊരു ശബ്ദമുയർന്നു, മനുഷ്യ ശബ്ദം.

മേനോക്കി അച്ഛന് ആ മരത്തിന്റെ മണ്ടയ്ക്കുന്ന് ഉള്ള മനുഷ്യ ശബ്ദം കേട്ടപ്പോഴേക്ക് പെരുവരലിന്റെ അറ്റം തുടങ്ങിയാണ് ഒരു പെരുപ്പ്. താൻ സംഘത്തലവനാണ്, തന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദനത്തടി നേടുന്ന യജ്ഞത്തിന്റെ ജയാപജയങ്ങൾ. ഇതാ ഒരു പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിരിക്കുന്നു. തന്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും പ്രതിഭയും ഇളകി പ്രവർത്തിക്കേണ്ട മുഹൂർത്തം വന്നിരിക്കുന്നു. തനിക്ക് ഇതുവരെ പരീക്ഷണ ഘട്ടങ്ങളെ നേരിടേണ്ടി വന്നിട്ടില്ല. ആകെയുള്ള തന്റെ നേതൃസ്ഥാനം ഈ വെറ്റില കീറി ചുണ്ണാമ്പ് തേക്കലിലൂടെ ലഭിച്ച നേതൃസ്ഥാനമാണ്. അത് തുടരുകയല്ലാതെ മേനോക്കി അച്ഛനൊന്നും തോന്നിയില്ല. എങ്കിലും ഇടർന്ന ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, ആ കേട്ടത് മനുഷ്യ ശബ്ദമാണോ? മരത്തിന്റെ മണ്ടയ്ക്കുന്ന് കേട്ടത് മനുഷ്യ ശബ്ദമാണോ? ആളുകൾ തമ്മിൽ തർക്കമായി. അല്ല അല്ല, അത് മനുഷ്യ ശബ്ദമല്ല, അത് വനദേവതയുടെ ശബ്ദമാണ്. പിന്നെ വനദേവതയുടെ ശബ്ദം, ഇയാള് വനദേവതയുടെ ബാല്യക്കാരനായിരുന്നു എന്നല്ലോ ഈ പറഞ്ഞിൽ കേട്ടാല്. ഇത് യക്ഷിയുടെ ശബ്ദമാണ്, യക്ഷിയുടെ ശബ്ദം. ഓ, യക്ഷിയുടെ ശബ്ദം, ഇയാള് യക്ഷിയുടെ സഹശയനക്കാരനായിരുന്നു തോന്നും ഈ പറച്ചിൽ കേട്ടാൽ. പക്ഷേ ഭൂരിപക്ഷാഭിപ്രായം വനദേവതകളോ യക്ഷികളോ ഈ ചന്ദനമരത്തിൽ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നായി.

വെറുതെ ദൈവകോപം വരുത്തി വെക്കണ്ട, നമുക്ക് ഈ മരം ഉപേക്ഷിച്ച് പൊയ്ക്കളയാം, അതാ നല്ലത്. അങ്ങനെ അങ്ങ് പോയാലോ, തേടി പിടിച്ച് തേടി തേടി നടന്ന് അവസാനം കണ്ട ചന്ദനമരം ഇത് നമ്മൾ ഉപേക്ഷിച്ച് പോയാലോ. തമ്പൂര

തമ്പുരാൻ കൽപ്പിച്ച കൽപ്പനയോ മിഴിച്ചു നോക്കി. വേറെ എത്ര നല്ല തടി നിൽക്കുന്നു ഈ കാട്ടില്, ഇരുമുള്ള് ചടച്ചി തമ്പകം മരുത്. എടോ തമ്പകക്കാട്ടിലല്ല തമ്പുരാട്ടിക്ക് വേണ്ടത്, ചടച്ചിക്കാട്ടിലല്ല ഇരുമുള്ളു കാട്ടിലുമല്ല, അത് ഓർമ്മ വേണം. ഇതിനിടയ്ക്ക് ഒരുത്തൻ പറഞ്ഞു, വരുന്നത് വരട്ടെ മേനക്കച്ചോ, വരുന്നത് വരട്ടെ, വനദേവതയാണേലും യക്ഷിയാണേലും ഈ മരത്തിൽ നിന്ന് കയറി പരിശോധിച്ചാലെന്താ. അല്ല എനിക്ക് തോന്നുന്നത് പറയാമല്ലോ, ഈ കേട്ട ശബ്ദം ഒരു മനുഷ്യ കുഞ്ഞിന്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നു. കയറി ഒന്ന് പരിശോധിക്കുക തന്നെ, ഒരു പെൺകുട്ടിയുടെ ശബ്ദം പോലെ എനിക്ക് തോന്നി. മേനോക്കച്ചനെന്ത് പറയുന്നു? ആ ഒന്ന് ഒന്ന് കയറി പരിശോധിക്കുന്നത് കൊണ്ട് അബദ്ധമൊന്നുമില്ല, പക്ഷേ ആ ശബ്ദം കേട്ട നിമിഷം ആരംഭിച്ച ആ പെരുപ്പുണ്ടല്ലോ, എന്റെ പെരുവിരലിൽ തുടങ്ങിയ പെരുപ്പ് അത് ഇപ്പോഴും നിലനിൽക്കുക. സത്യം പറയാലോ, ഇപ്പോഴും ആ പെരുപ്പ് നിലനിൽക്കുന്നു. ഏതായാലും ഞാനൊന്ന് കയറി നോക്കാൻ പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ തയ്യാറായി, അതാണ് ധൈര്യം. താൻ നായരാണ്, അതുകൊണ്ടാണ് തനിക്ക് അങ്ങനെ തോന്നിയത്. താൻ ചോരത്തളപ്പുള്ള ധീരനായ പടനായരാണ്. പലരും മേനോക്കച്ചനെ നോക്കി അദ്ദേഹത്തിന്റെ അവസാനത്തെ റൂളിങ്ങിന് വേണ്ടി അദ്ദേഹം ഇപ്പോഴും ചുണ്ണാമ്പ് വെറ്റിലേക്ക് ഇറി തെച്ചും ചുമ്മാ മുകളിലോട്ട് നോക്കിട്ട് നിൽക്കുകയാണ്. തന്റെ ഇടക്കാരനായ ചെറുപ്പക്കാരൻ ഇതിനകം മരത്ത് കയറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ചുറ്റും നിന്ന് പലരും അയാളെ പിരിമുറുക്കുന്നു. എടോ ഒരു മുൻകരുതലായിട്ട് ഒരു മടക്ക് പിച്ചാത്തി കൊടുക്കു വെച്ചോളൂ. കാര്യം ഇരുമ്പിന്റെ മീശം ദേഹത്തുണ്ടെങ്കിൽ യക്ഷി അടുക്കില്ല, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അയൺ ഏജിൽ യക്ഷി എന്ന യഥാർത്ഥ സങ്കല്പം ചെലവില്ല എന്നർത്ഥം. യക്ഷി ശിലായുഗത്തിലെ സ്റ്റോൺ ഏജിലെ സങ്കല്പമാണല്ലോ. അയാളിതാ മുകളിലേക്ക് കയറുന്നു.

സഹായിക്കാൻ താഴെ നിന്ന് താളം തുള്ളാൻ എത്ര ആൾക്കാരാ, പക്ഷെ എല്ലാരും ഭയന്ന് നിൽക്കുകയാണ്. അയാൾ പൊത്തിപ്പിടിച്ചു കയറി ഇടയ്ക്കൊന്ന് നിന്നു, മരത്തിന്റെ ഒരു കൊമ്പിൽ ചവിട്ടി മറ്റൊരു കൊമ്പിൽ ബലമായി പിടിച്ചു കുറെ നേരം നിന്നു. താഴെ നിൽക്കുന്നവർ, നിൽക്കുന്ന പേടിത്തൊണ്ടന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ചിലർ മുണ്ടും അടക്കി കുത്തി ഓടാൻ തയ്യാറെടുത്തു നിന്നു. ധീരനായ ചെറുപ്പക്കാരൻ അല്പം വിശ്രമം തേടുകയായിരുന്നു. അയാൾ വീണ്ടും മുകളിലേക്ക് പോയി.

ആ ശബ്ദം കേട്ട മരപ്പൊത്തിലെത്തി വളരെ കരുതലോടെ പൊത്തിനകമയിൽ പരിശോധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൊത്തിനകത്ത് ഒരു കൊച്ചു പെൺകുട്ടിയിരിക്കുന്നു, ഒരു മനുഷ്യക്കുഞ്ഞ്, ഒരു ആരോമന പെൺകുഞ്ഞ്.

മനുഷ്യഗന്ധം വീഴാത്ത ഈ കൊടുങ്കാട്ടിലെ ചന്ദനമരത്തിന്റെ ഉയർന്ന ശിഖരത്തിൽ ഒരു മരപ്പൊത്തിൽ ഒരു മനുഷ്യക്കുട്ടി കട്ടിയാവിൽ പൊതിഞ്ഞിരുത്തിയ മട്ടിൽ ഒരാരോമന പെൺകുഞ്ഞ്, മനോഹരിയായൊരു പെൺകുട്ടി, കാട്ടിലെ പച്ചത്തഴപ്പിന്റെ കരളിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ കനകവിഗ്രഹം കണ്ടപ്പോൾ അയാൾക്ക് പലതും തോന്നി.

ഇയാൾ കുട്ടിയോട് സംസാരിച്ചു, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ കുട്ടി എങ്ങനെ ഈ കാട്ടിനടുവിൽ മരത്തിന്റെ മണ്ടയ്ക്ക് വന്നു പറ്റി? കുട്ടി പറയുന്നത്, അവളൊരു പിഞ്ചു കുഞ്ഞായിരുന്നപ്പോൾ ഒരു പക്ഷി അവളെ റാഞ്ചിക്കൊണ്ടു പോന്നു എന്നാണ്.

ആനറാഞ്ചി പക്ഷി നിന്നെ ഒന്നും ചെയ്തില്ല മോളെ, നിന്നെ കൊത്തിക്കീറി തിന്നാനല്ലേ കൊണ്ടുപോകുന്നത്? അല്ല, വളർത്താനായിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി?

0: നീ വരും മോളെ, നമുക്ക് ഈ കാട്ടിൽ നിന്ന് പോകാം. നീ എന്തിനീ മരപ്പൊത്ത് കഴിയുന്നു? പൊത്തിൽ നിന്ന് പോരാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ
1: എന്താ പക്ഷേ? നീ എന്തിനു കരയുന്നു? നിനക്കെന്താ വിഷമം?

പിന്നെ അധിക നേരം ആ കിളിമകളുടെ കിളി കൊഞ്ച കേൾക്കാൻ എഴുന്നില്ല. താഴെ നിൽക്കുന്നവർ പലതും വിളിച്ചു ചോദിക്കുന്നു, നീ എന്തെടുക്കുന്ന അവിടെ? അവനെ ഏറ്റി പിടിച്ചെന്നാ തോന്നുന്നു. അതങ്ങനെ അവന്റെ അരി ഇരുമ്പ് കത്തിയല്ലേ ചൊരുവിട്ടുള്ളത്? എന്നാ വനദേവത അവനെ വളച്ചെടുത്തത് തന്നെ. ഡേയ് ഇറങ്ങി വാ, ഇറങ്ങി വരാൻ. പിന്നെ അയാൾ താമസിച്ചില്ല, ആ കുഞ്ഞിനെയും കൊണ്ട് അയാൾ താഴെ വന്നപ്പോഴേക്ക് ജനങ്ങൾ അയാളെ പൊതിഞ്ഞു, കൈമാറി കൈമാറി ആളുകൾ ആ കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ആ കുഞ്ഞിനെ വാരിപ്പുറം നുമ്പ് വയ്ക്കുന്നു. അതിന്റെ കുഞ്ഞിക്കവളിൽ നുണക്കുഴിയിൽ, കുഞ്ഞിന്റെ കിളന്തു വിരലിൻ തുമ്പിൽ, നറുവെണ്ണ പോലുള്ള ഉള്ളംകാലിൽ, നെറുകയിൽ, നെറ്റിയിൽ മാറി മാറി പലരും നിറഞ്ഞ മിഴികളോടെ പല ഒരു കൊഞ്ചി നിന്ന് ഉമ്മ വയ്ക്കുന്നു. ചന്ദനമരത്തിന് വന്നവർക്ക് കൈവന്ന ഈ അമൂല്യ നിധി അവർക്ക് അഭിമാന നിധിയായി മാറി. കുട്ടിയെ താഴത്ത് കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ വലിയ നായകനായി പ്രശംസിക്കപ്പെടുന്നു. അയാളെ ആളുകൾ വാരിപ്പുണരുന്നു. പത്തിമരത്തി പറന്നെടുക്കുന്ന പാമ്പ് പോലെ കോടാലികൾ പൊങ്ങി താഴുന്നു. മടവച്ച കോണിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം, മാറി നിൽക്കണം. ആ ചുവയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം. കൂറ്റൻ ചന്ദനമര ചുവട്ടിൽ മടവച്ചു വെട്ടിയ വിടവിൽ തടിയുടെ കാതലും കാതലും കടന്നു. മറുവശം കയറിയപ്പോൾ ആ വിടവിൽ എന്തോ ഒന്ന് ഞെരിയുന്ന ശബ്ദം കേട്ട് മാറി നിൽക്കൻ, മാറി നിൽക്കൻ. തച്ചപ്പണിക്കൻ മടയുടെ മറുവശം നിന്ന് മരത്തിന്റെ മുതുകത്ത് തന്നെ കരുത്തുള്ള കൈ ചേർത്ത് ഒരു ഒന്നുകൂടി കൊടുത്തപ്പോൾ കടയറ്റ ചന്ദനം തലതരിഞ്ഞു, ഉടവേ ചലറി നിലം പതിച്ചു. ആഹ്ലാദത്തിന്റെ ആർപ്പുവിളികൾ ഉയർന്നു.

അന്ന് രാത്രി ആ ചിറകുള്ള അമ്മ ഉറങ്ങിയില്ല എന്ന് മാത്രമല്ല അരികിൽ കണ്ട കിളികളോടും നരിയോടും നത്തോടും ശണ്ഠ കൂട്ടി

ആ നിലാവുള്ള രാത്രിയിൽ നിലത്ത് രക്തത്തുള്ളി പോലെന്തോ അടുത്തടുത്ത് കിടക്കുന്നത് ആ ചെറുകുള്ള അമ്മ കണ്ടു പറന്നിറങ്ങിച്ചെന്നു. കുഞ്ഞിനെ പുതപ്പിച്ചിരുന്ന കട്ടിയാവിന്റെ തുണ്ട് കഷണങ്ങൾ നിരന്നു കിടക്കുന്നു. ചെറുകുള്ള അമ്മയ്ക്ക് ആ പക്ഷിയമ്മയ്ക്ക് കണ്ടറിയാൻ വേണ്ടി ആ വളർത്തുമകൾ തന്നെ കൊണ്ടുപോയ വഴിനീളെ തന്നെ പുതപ്പിച്ചിരുന്ന കട്ടിയാവ് കീറി കീറി കഷണങ്ങളായി വഴിനീളെ തുരുതരെ ഇട്ടിരുന്നു.

ചീവിയെടുത്ത ചന്ദനത്തിന്റെ ചീളുകൾ കൊണ്ട് ഒരു ചിതയൊരുക്കി വീരാളിപ്പട്ടിൽ പൊതിഞ്ഞെടുത്ത പക്ഷിയമ്മയെ ദഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുഞ്ഞ്, ആ വളർത്തമ്മ ചിതയിൽ ദഹിക്കുന്നത് കണ്ടപ്പോൾ ആ പെൺകുഞ്ഞ് തേങ്ങി തേങ്ങി കരഞ്ഞ് ബോധമറ്റു വീണുപോയി. കാലം കടന്നുപോയി, പെൺകുട്ടി വളർന്നു, യുവതിയായി.

ഇളമറത്തമ്പുരാനും തമ്പുരാട്ടിയും മധുവിധു ആഘോഷിക്കുന്ന ആ നിലാവുള്ള രാത്രിയിൽ വെണ്ണക്കൽ പാകിയ മട്ടുപ്പാവില് ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ, ആ പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ഇളമുറത്തമ്പുരാൻ അവിടെ കയ്ക്കു പിടിക്കുമ്പോൾ

ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട സുമുഹൂർത്തത്തിൽ ഇതാ ആ പുതുമണവാട്ടിയുടെ കവിളണയിൽ കണ്ണീർക്കണങ്ങൾ ധാരധാരയായി ഒഴുകുന്നു. കൊടുങ്കാട്ടിലെ ചന്ദനമരത്തിന്റെ പൊത്തിൽ നിന്ന് വന്ന ആ പെൺകുഞ്ഞ് വെമ്പലനാട്ടിലെ തമ്പുരാന്റെ വളർത്തുമകളായി കൊട്ടാരത്തിൽ കഴിഞ്ഞു. പക്ഷിയമ്മയുടെ മകൾ തമ്പുരാന്റെ പൊന്മകളായി വളർന്നു. കാലം കടന്നു.

അതുകൊണ്ടല്ലേ ഇളമറ തമ്പുരാൻ അവളെ തമ്പുരാട്ടിയായി സ്വീകരിച്ചത്. ഇളമറ തമ്പുരാന്റെ അതിനൂതന ശില്പഭംഗികളാർന്ന പുതിയ ചന്ദനക്കട്ടിൽ ചെന്നിരിക്കാൻ ആ മധുരാത്രിയിൽ അദ്ദേഹം തന്റെ പ്രിയപത്നിയുടെ കൈക്കു പിടിക്കുമ്പോൾ ഇതാ പക്ഷിയമ്മയുടെ മകളുടെ ഇരു കവിളിലും കൂടെ കണ്ണീർ കണങ്ങൾ ഉരുണ്ടു വീഴുന്നു. സന്തോഷവും സങ്കടവും കണ്ണുനീരിന് കാരണമാകാം. അതിന്റെ കാരണം തേടിപ്പിടിക്കാൻ മഹാകവി സഹദേവൻ ഭരമേൽപ്പിക്കുകയാണ്.

എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വക നൽകുന്ന അനശ്വരമായ ഒരു ചന്ദനക്കട്ടിൽ സമ്മാനിച്ചിട്ട് മഹാകവി ഈശങ്കർ കുറുപ്പ് രംഗത്തു നിഷ്ക്രമിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ.